ദേവസ്തുതികൾ. പരമ്പരാഗത വിശ്വാസ പ്രമാണങ്ങൾക്കും ജ്യോതിഷ കൽപ്പനകൾക്കും വിധേയമായി ചിട്ടപ്പെടുത്തിയ ദേവസ്തുതികളിൽ സോപാന സംഗീത ശാഖ ക്ഷേത്രകലകളിൽ പ്രത്യേക സ്ഥാനം അലങ്കരിക്കുന്നു. ഈശ്വരനോടുള്ള അടങ്ങാത്ത ഭക്തിയും അഭിവാഞ്ചിയും വിശ്വാസവുമാണ് സോപാന സംഗീതത്തിന്റെ അടിസ്ഥാന ശില. ശിവകുമാർ അമൃതകല ആലപിക്കുന്ന സോപാന സംഗീതം.

0: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ കോഴിക്കോട്ട്. കേരളത്തിൽ മഴ കനക്കുന്നു. കാസർകോട് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ തകർത്ത് നോർവേ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. സന്ദർശനത്തിന്റെ ആദ്യ ദിവസമായി ഇന്ന് പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിലെത്തും. ഡെസ്ക് റിപ്പോർട്ട്.
2: ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുടെ ക്ഷണപ്രകാരം ബുധനാഴ്ച വരെയാണ് നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം. സമുദ്ര സുരക്ഷാ സഹകരണം ഇരു നേതാക്കളും ചർച്ച ചെയ്യും. പ്രധാനമന്ത്രി മോദിയുടെ 4-ാമത്തെ ഇന്തോനേഷ്യൻ സന്ദർശനമാണിത്. ജക്കാർത്തയിൽ ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഇന്തോനേഷ്യയിലെ സാംസ്കാരികവും ചരിത്രപ്രധാനവുമായ യോഗ്യകർത്ത നഗരം നരേന്ദ്രമോദി സന്ദർശിക്കും. മലാക്ക കടലിടുക്ക് സമുദ്രമേഖലയിലും ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലന്റിലെത്തുമെന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു.
1: വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനത്തിന് തുടക്കമായി. ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ ഉൾപ്പെടെ രാജ്യങ്ങളാണ് വിദേശകാര്യമന്ത്രി സന്ദർശിക്കുന്നത്. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ദോഹയിലെത്തിയ ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനിയുമായി കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജം, വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സുരക്ഷ, ഉഭയകക്ഷി തുടങ്ങി സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ ആരംഭിക്കും. 12 രാജ്യങ്ങളിലെ പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. യോഗത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും കൊച്ചിയിൽ പൂർത്തിയായി. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് അംഗരാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തും. ബ്രിക്സ് രാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ 2 ദിവസത്തെ യോഗത്തിന് അസമിലെ ഗോഹട്ടിയിൽ ഇന്ന് തുടക്കമാകും. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾ തമ്മിലെ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യും. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്കാണ് യോഗത്തിന്റെ ചുമതല. രാസലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾ, രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കലും ഏകോപനവും ശേഷി വികസനവും സ്ഥാപനപരവുമായ സഹകരണവുമാണ് യോഗത്തിന്റെ ലക്ഷ്യങ്ങൾ. സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാമത് സ്ഥാപക ദിനാഘോഷ പരിപാടി ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ആഭ്യന്തരമന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയുമായ അമിത്ഷാ ഭാരത് മണ്ഡപത്തിൽ സ്ഥാപക ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹകാർ സെ സമൃദ്ധി ദർശനത്തിന് അനുസൃതമായാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ നിരവധി പ്രധാന സംരംഭങ്ങൾക്ക് അദ്ദേഹം തറക്കല്ലിടും. 232 ധാന്യസംഭരണ ഗോഡൌണുകളും അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തേക്ക് വളങ്ങളും അസംസ്കൃത വസ്തുക്കളുമായി 15 കപ്പലുകൾ സുരക്ഷിതമായി ഹോർമൂസ് കടലെടുക്ക് കടന്നതായി രാസവള മന്ത്രാലയം അറിയിച്ചു. ഇതിൽ യൂറിയയുമായി 8 കപ്പലുകളും ഫോസ്ഫേറ്റുമായി 4 കപ്പലുകളും സൾഫറുമായി 3 കപ്പലുകളും ഉടൻ ഇന്ത്യയിലെത്തുമെന്നും മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള വിതരണ ശൃംഖലയെ സാരമായി ബാധിച്ചുവെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. ഇത് വളത്തിന്റെ വില കൂടുന്നതിനും കയറ്റുമതി സമയം വൈകിപ്പിക്കുന്നതിനും കാരണമായെന്ന് നദ്ദ പറഞ്ഞു. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളുടെ യോഗം ഇന്ന് അയോധ്യയിൽ ചേരും. ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളുടെ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഉൾപ്പെടെ സുപ്രധാന വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. ഉച്ചകഴിഞ്ഞ് 3-ന് യോഗം. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് തലക്കുളത്തൂരിൽ CMMHSSൽ രാവിലെ ഉദ്ഘാടനം ചെയ്യും. MK രാഘവൻ MP മുഖ്യാതിഥിയാകും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പദ്ധതി വിശദീകരണം നൽകുന്ന യോഗത്തിൽ എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണൻ അധ്യക്ഷയാകും. രാവിലെ 10:30 ഉച്ചയ്ക്ക് 1 വരെ പ്ലസ് വൺ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ടീമാകാം പുതുയുഗ സ്വപ്നങ്ങൾക്കായി എന്ന പേരിൽ ക്ലാസുകളും ഉണ്ടാകും. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പുനർവികസനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അവലോകനം ചെയ്തു. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ കോർപ്പറേഷൻ മേയർ, ജില്ലയിലെ ജനപ്രതിനിധികൾ, റെയിൽവേ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ വർഷത്തെ തൃശൂർ പുലിക്കളിക്ക് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച ധനസഹായം ലഭിക്കാതെ വന്ന സംഭവത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി യോഗം വിളിച്ചു ചേർത്തു. കേന്ദ്ര ഫണ്ട് ലഭിക്കാൻ ആവശ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന് വീഴ്ച സംഭവിച്ചതായി യോഗം വിലയിരുത്തി. ഫണ്ട് ലഭ്യമാക്കുന്നതിന് സാധ്യതകൾ പരിശോധിച്ച് രണ്ടു ദിവസത്തിനകം മറുപടി നൽകുമെന്നും അത് സാധ്യമല്ലെങ്കിൽ ഇത്തവണ കൂടുതൽ കേന്ദ്ര സഹായം അനുവദിക്കാൻ ശ്രമിക്കുമെന്നും സുരേഷ് ഗോപി യോഗത്തെ അറിയിച്ചു. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്ക് പുരസ്കാരം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്ന് കോട്ടയത്ത് വിതരണം ചെയ്യും. തദ്ദേശഭരണ സ്ഥാപന പ്രതിനിധികൾക്ക് ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
3: കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴ സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, കോട്ടയം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുമുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയായിരിക്കും.
1: കണ്ണൂർ തളിപ്പറമ്പിനടുത്ത് പൂമംഗലത്ത് തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട 3 വയസ്സുകാരനെ കാണാതായി. പരിയാരം കോരൻപീടികയിലെ മുഹമ്മദ് നജ്മാനെയാണ് കാണാതായത്. ഇന്നലെ വൈകിട്ടാണ് സംഭവം. കനത്ത മഴയെ തുടർന്ന് മുംബൈയിലെ മൻഖുർദ് മേഖലയിൽ 3 നില കെട്ടിടം തകർന്ന് 6 പേർ മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. സ്ഥലത്ത് NDRF ഉൾപ്പെടെ വിവിധ ഏജൻസികളുടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ തകർത്ത് നോർവെ ക്വാർട്ടറിൽ. ഇപ്പോൾ മെക്സിക്കോ ഇംഗ്ലണ്ടിനെ നേരിടുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
4: 6 കിരീട നേട്ടത്തിലൂടെ ചരിത്രം കുറിക്കാനെത്തിയ ബ്രസീലിനെ മടക്കി നൽകി നോർവെ ലോകകപ്പിന്റെ ക്വാർട്ടറിൽ കടന്നു. തകർപ്പൻ പോരാട്ടത്തിൽ 1-2 ലോക ഫുട്ബോളിൽ ഏറ്റവും കരുത്തരെ നോർവെ മറികടന്നത്. നോർവെക്ക് വേണ്ടി 79-90 മിനിറ്റുകളിൽ സൂപ്പർ താരം എർലിൻ ഹാലൻഡ് കിടിലൻ ഗോളുകൾ നേടി. എണ്ണം പറഞ്ഞ ഈ ഗോൾ നേട്ടത്തോടെ ലോകകപ്പിൽ 7 ഹാലൻഡ് മെസ്സിക്കും എംബാപ്പയ്ക്കും ഒപ്പമെത്തി. ഇഞ്ചുറി ടൈമിൽ ലഭിച്ച പെനാൾട്ടിയിലൂടെ നെയ്മറാണ് ബ്രസീലിന്റെ ആശ്വാസ ഗോൾ നേടിയത്. ഈ ലോകകപ്പിൽ നെയ്മറിന്റെ ആദ്യ ഗോളാണിത്. തോൽവിയോടെ 2002 5 കിരീട വിജയത്തിന് ശേഷം തുടർച്ചയായ 6 ലോകകപ്പിലാണ് ബ്രസീൽ കിരീടമില്ലാതെ മടങ്ങുന്നത്. 1990 ശേഷം ആദ്യമായാണ് ബ്രസീൽ ഒരു ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ തന്നെ തോറ്റു പുറത്താകുന്നത്. ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരങ്ങളിലൊരാളായ നെയ്മർ ഈ തോൽവിയോടെ തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചത് ആരാധകരെ സങ്കടത്തിലാഴ്ത്തി.
1: ICC വനിതാ 2020 ലോകകപ്പ് കിരീടം ഓസ്ട്രേലിയക്ക്. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇംഗ്ലണ്ടിനെ 7 തകർത്താണ് ഓസ്ട്രേലിയ കിരീടം നേടിയത്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ നൊവാക് ജോക്കോവിച്ച് ക്വാർട്ടറിൽ കടന്നു. റഷ്യയുടെ റോമൻ സഫ്യുലിനെയാണ് ജോക്കോവിച്ച് പരാജയപ്പെടുത്തിയത്. വിംബിൾഡണിൽ ജോക്കോവിച്ചിന്റെ 106 സിംഗിൾസ് വിജയമാണിത്. ഭാരതം എല്ലാ മേഖലയിലും കുതിക്കുകയാണെന്ന് സി സദാനന്ദൻ മാസ്റ്റർ MP പറഞ്ഞു. എല്ലാവരെയും ഒന്നായി കാണുന്ന ഗവൺമെന്റാണ് രാജ്യം ഭരിക്കുന്നതെന്നും അദ്ദേഹം കോഴിക്കോട്ട് കുട്ടി ഗോപാലൻ അനുസ്മരണത്തിൽ പറഞ്ഞു. മാങ്കാവ് കുട്ടി ഗോപാലൻ സ്മാരക മന്ദിരത്തിന് സദാനന്ദൻ മാസ്റ്റർ തറക്കല്ലിട്ടു. വായനാ മാസാചരണത്തിന്റെ ഭാഗമായി കാസർകോട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് ഉച്ചകഴിഞ്ഞ് ബഷീർ അനുസ്മരണവും ബഷീർ ചെറുകഥാ പുരസ്കാര വിതരണവും സംഘടിപ്പിക്കും. കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിപാടിയിൽ പ്രമുഖ സാഹിത്യ നിരൂപകൻ EP രാജഗോപാലൻ ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തും. ചടങ്ങിൽ ബഷീർ ചെറുകഥാ പുരസ്കാരം യുവ എഴുത്തുകാരൻ KV അർജുൻ ഏറ്റുവാങ്ങും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട്ട് മഫ്തിയിൽ പെട്രോളിംഗ് ഡ്യൂട്ടി ചെയ്യുകയായിരുന്ന പോലീസുകാരെ ആക്രമിച്ച കേസിൽ കക്കോടി സ്വദേശി മുഹമ്മദ് ഹാഷിം, തമിഴ്നാട് സ്വദേശി വേൽമുരുകൻ എന്നിവരെ കസബ പോലീസ് പിടികൂടി. കസബ സ്റ്റേഷനിലെ രഞ്ജിത്ത്, അനൂപ് ലാൽ എന്നിവരെയാണ് ആക്രമിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. 2 ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. പ്ലസ് 1 പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ കോഴിക്കോട്ട്. കേരളത്തിൽ മഴ കനക്കുന്നു. കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ തകർത്ത് നോർവെ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
0: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം ചെക്ക്
1: 7 o'clock. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. FIFA World Cup 2026. ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ പരാമർശിച്ച ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും പ്രായം കൂടിയ താരമായി ചരിത്രം കുറിച്ച കളിക്കാരന്റെ പേരെന്ത്? ശരി ഉത്തരമയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമുട്ടൽ സെറ്റ്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഉത്തരമയക്കേണ്ട നമ്പർ 9495730333 9495730333. FIFA World Cup 2026.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെ മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ ഇന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്. മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: ഹായ് ഹലോ ഗുഡ് മോർണിംഗ് നമസ്കാരം. പുതിയൊരു ദിവസം ദാ നമ്മുടെ മുന്നിൽ ഇങ്ങനെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഈ ഒരു ദിവസം മോർണിംഗിൽ ഗ്രീറ്റിംഗ് കാർഡ്സുമായിട്ട് ഇന്ന് കൂടെയുള്ളത് ഞാൻ ആർ ജെ അപർണയാണ് കേട്ടോ. ജൂലൈ മാസത്തിലെ 6-ാം തീയതി 6-ാമത്തെ ദിവസത്തിനോടാണ് ദാ ഇങ്ങനെ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുൻപിലുള്ളത് ഒരു മൺഡേ ആണ്. മൺഡേ മോർണിംഗ് എന്ന് പറയുമ്പോൾ ആ സൺഡേ കഴിഞ്ഞിട്ട് വരുന്ന ഒരു ക്ഷീണവും മടിയും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നൊരു മോർണിംഗ് ആയിരിക്കും അല്ലേ. എങ്കിലും ഭയങ്കര എനർജറ്റിക് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ഭയങ്കര ആവേശത്തോടെ ഭയങ്കര സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ. മൺഡേ മോർണിംഗിൽ 7 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആകുമ്പോൾ പലരും തിരക്കിലായിരിക്കും. ഓഫീസിൽ പോകാനുള്ളത്, സ്കൂളിൽ പോകാനുള്ളത്, കോളേജിൽ പോകാനുള്ള കാര്യങ്ങൾക്കൊക്കെ ഇടയിലായിരിക്കും. ഇതിനിടയിൽ ചിലർ യാത്ര തുടങ്ങിയിട്ടുണ്ടാവും, ചിലർ വഴി പോകുന്ന വഴിയായിരിക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ദിവസം നിങ്ങളുടെ അടിപൊളിയാകട്ടെ, കളർഫുൾ ആകട്ടെ, ഒരുപാട് നല്ല വാർത്തകളൊക്കെ കേൾക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. ചില ദിവസങ്ങളുണ്ട് നമ്മളെല്ലാ നെഗറ്റീവ് വാർത്തകളൊക്കെ ഇങ്ങനെ കേട്ട് കേട്ട് വരുമ്പോൾ നമുക്ക് തന്നെ ഒരു മടുപ്പാകും, ഓ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണല്ലോ എന്ന് ഓർക്കും. അപ്പം എന്തായാലും അങ്ങനെ ഒരു മടുപ്പ് തോന്നാത്ത ദിവസമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആയിട്ടാണ് കേട്ടോ നമ്മൾ ആചരിക്കുന്നത്. ഇന്ന് വേൾഡ് സുനോസിസ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് വേൾഡ് സുനോസിസ് ഡേ. അതായത് മൃഗങ്ങളുണ്ടല്ലോ, മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് സുനോട്ടിക് ഡിസീസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു അവബോധം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ദാ ഇങ്ങനെ ജൂലൈ മാസം 6-ാം തീയതി നമ്മൾ ഈ ഒരു ദിവസം ആചരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് വേൾഡ് സുനോസിസ് ഡേ ആണ്. അതിൻ്റെ കാര്യങ്ങളും എന്താ ഉദ്ദേശവും ഒക്കെ ഞാൻ പറഞ്ഞു. നമ്മളൊക്കെ ഒരുപാട് മൃഗങ്ങളോട് ഇടപഴകുന്നതാണ്, അതുപോലെ തന്നെ അവരിൽ വരുന്ന രോഗങ്ങൾ നമുക്കറിയാം, അവരിൽ നിന്ന് നമ്മളിലേക്ക് പകരുന്ന കുറച്ച് രോഗങ്ങളൊക്കെ നമുക്കറിയാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ആ രോഗം എത്രത്തോളം ഡേഞ്ചറാണ്, ഇനി നമ്മളത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ദാ ഈ ഒരു ദിവസം നമ്മളിലേക്ക് പഠിപ്പിക്കുന്നത്. അതായത് ഉദാഹരണത്തിന് എലിപ്പനി, പേവിഷബാധ, അങ്ങനെയുള്ള കുറേ രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള രോഗങ്ങളെ കുറിച്ചൊരു അവബോധം നൽകുക, അതാണ് ഈ ഒരു ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ എന്തിനാണ് ഇന്നത്തെ ദിവസം ആചരിക്കുന്നത്, അതായത് ജൂലൈ 6 തെരഞ്ഞെടുത്ത് എന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ലൂയി പാസ്റ്റർ എന്ന മഹാനെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും അല്ലേ. അദ്ദേഹമാണ് പേവിഷബാധയ്ക്കുള്ള വാക്സിൻ ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. അത് ദാ ഇന്നത്തെ ദിവസമാണ് കേട്ടോ. അതായത് ഒരു ജൂലൈ 6 അദ്ദേഹം പേവിഷബാധയ്ക്കുള്ള ആ ഒരു വാക്സിൻ കണ്ടുപിടിക്കുന്നത്. ലൂയി പാസ്റ്റർ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം, ആ ഒരു കണ്ടുപിടുത്തത്തിൻ്റെ സ്മരണാർത്ഥമാണ് ജൂലൈ 6 എന്നുള്ള ഈ ഒരു ദിവസം തന്നെ വേൾഡ് സുനോസിസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഒരു ദിവസത്തിൻ്റെ ആശംസ അറിയിക്കുകയാണ്. ഈ ഒരു അവബോധം നമ്മൾ എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം പെറ്റ്സിനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്, നമ്മൾ ഒരുപാട് അതിര് കടന്ന് ചിലപ്പോൾ അതിനെ കൊഞ്ചിക്കാറുണ്ട്, അതിന് ഉമ്മ കൊടുക്കാറുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോഴും ഹൈജീൻ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളെപ്പോഴും എന്താ ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക എന്നും പറഞ്ഞ് നമ്മുടെ പെറ്റ്സിനെ ഒഴിവാക്കുക എന്നല്ല, ഒരു ഹൈജീൻ, ഒരു നീറ്റായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് പെറ്റ്സുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഡിസീസ് നമ്മൾ ഓമനിച്ചു വളർത്തുന്ന പെറ്റിൽ നിന്ന് നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് അവരെ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ അവരെ കുറ്റം പറയുന്ന കേൾക്കാനൊക്കെ അതൊക്കെ നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു ദിവസം എല്ലാവരും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയാവുന്ന ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നവരാണെങ്കിൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക. ഇനി ഇതറിയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെ തടയുക. അപ്പോൾ എന്തായാലും ഈ ഒരു ദിവസം എല്ലാവർക്കും അടിപൊളിയാകട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുകയാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, ഒരു കോള് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തോ ഒരു സ്പെഷ്യൽ കാര്യം ഉണ്ട് എന്നോട് പറയാനായിട്ട്. ആരാണ് വിളിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് കോളിലേക്ക് പോവാണ് കേട്ടോ. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
1: രാജു
0: തൊട്ടപ്പുഴ. രാജു ചേട്ടൻ ചായ കുടിച്ചായിരുന്നോ? ചായയൊക്കെ കുടിച്ചായിരുന്നോ? ചായയൊക്കെ കുടിച്ചു. സെറ്റായല്ലേ? അപ്പൊ ഏതാണ്, എന്താണ് ഇന്നത്തെ ആശംസ? വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്. ചേച്ചിയുടെ പേരെന്താ?
1: ഓമന.
0: ഓമന ചേച്ചി. അപ്പൊ ഓമന ചേച്ചിക്ക് രാവിലെ തന്നെ ആശംസ പറഞ്ഞായിരുന്നോ? ചേച്ചി കേൾക്കുന്നുണ്ടോ? അപ്പൊ രണ്ടു പേർക്കും നല്ലൊരു ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഞാൻ എന്താ പറയണം കേട്ടോ.
1: ഓക്കെ, എല്ലാവർക്കും
0: തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു ആശംസ കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, ട്രാവലിസ് ഇതിൽ സന്തോഷം വീണ്ടും വിളിക്കാം കേട്ടോ. നമ്മളെ വിളിച്ചത് രാജു ചേട്ടനായിരുന്നു, രാജു തൊട്ടപ്പുഴ. അപ്പൊ എന്തെങ്കിലും രാജു ചേട്ടൻ വിളിച്ചിട്ട് ആശംസ പറഞ്ഞിരിക്കുന്നത് ഇന്ന് ചേട്ടന്റെ വെഡിങ് ആനിവേഴ്സറി ആണ് എന്നാണ്. രാജു ചേട്ടൻ അതുപോലെ തന്നെ ഓമൻ ചേച്ചി, ഇവർക്ക് രണ്ടുപേർക്കും നല്ലൊരു ആനിവേഴ്സറി ആശംസ ഞാൻ ഇവിടെ നൽകുകയാണ്. ഒരുപാട് ഒരുപാട് സന്തോഷം ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇനിയും ഇനിയും ഇനിയും ഒരുപാട് കാലം ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ, ഒരുപാട് സന്തോഷം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. അടുത്തൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ,
0: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ആവണിക്കുട്ടി. ഹലോ,
2: ഹലോ.
0: ആ ആവണിക്കുട്ടി, എന്നുണ്ട് വിശേഷം? അച്ഛമ്മയുടെ പിറന്നാളാണോ? അച്ഛമ്മയുടെ പേരെന്താ?
2: രാജമ്മ.
0: രാജമ്മ. രാജമ്മ അച്ഛമ്മക്ക് നല്ലൊരു ഉമ്മ കൊടുത്തായിരുന്നോ രാവിലെ? കൊടുത്ത്. എന്നാ നല്ലൊരു ഹാപ്പി ബർത്ത്ഡേയും പറഞ്ഞു കേട്ടോ.
2: പറഞ്ഞു.
0: ഇനിയിപ്പോ എന്താ ചേച്ചി ഇവിടെ റേഡിയോയിലൂടെ നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ അച്ഛാമ്മക്ക് കൊടുത്തേക്ക കേട്ടോ. ആ ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു ദിവസമായിരിക്കട്ടെ കേട്ടോ. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മളെ വിളിച്ചത് ആവണിക്കുട്ടിയായിരുന്നു. ആവണിക്കുട്ടിയുടെ അച്ഛമ്മയുടെ പിറന്നാളാണ് എന്നാണ് പറഞ്ഞത് രാജമ്മ. അപ്പൊ എന്തായാലും ആവണിക്കുട്ടിയുടെ അച്ഛമ്മയ്ക്ക് നല്ലൊരു പിറന്നാൾ ആശംസ അതാ റേഡിയോ മാക്ഫാസ്റ്റിന്റെ വകയായിട്ട് ഞാനിവിടെ നൽകുകയാണ്. ഒരുപാട് ഒരുപാട് സന്തോഷം ഇന്നത്തെ ദിവസം ഉണ്ടാവട്ടെ, ഒപ്പം ആവണിക്കുട്ടിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. അടുത്തൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, ഗുഡ് മോർണിംഗ്. അൻസാർക്ക? യെസ്, കണ്ടുപിടിച്ചു. എന്നാ ഉണ്ട് വിശേഷം? അയ്യേ, ദീപല്ല, ചമ്മിപ്പോയി. അപർണയാണ്. ഓക്കെ, അപ്പൊ എന്നാ ഉണ്ട് വിശേഷം? നല്ല വർത്താനം. ഓക്കെ, എന്താണെന്ന് ആശംസ?
1: ഇന്നലെ ബർത്ത്ഡേ ആഘോഷിച്ച ദീപാ ചേച്ചിയുടെ മകൻ അപ്പൂസ്, അപ്പൂസിനൊരു ബർത്ത്ഡേ ആശംസകൾ വിശ്വസ് പറയാൻ വേണ്ടി വിളിച്ചു.
0: ഒരു ബിലേറ്റഡ് വിഷ് നമുക്കങ്ങ് കൊടുത്തേക്കാം.
1: അതെ,
0: പറഞ്ഞോ.
1: ഇന്നലെ ഞാൻ എനിക്കൊരു പുനലൂരൊരു പരിപാടി ഉണ്ടായിരുന്നു കൊല്ലത്ത്, അതുകൊണ്ട് വിളിക്കാൻ പറ്റിയില്ല.
0: ആണല്ലേ, സാരമില്ല, നമുക്ക് ഇന്ന് കൊടുക്കാം.
1: ഇന്ന് ഇന്ന ഒരു ബർത്ത്ഡേ ആശംസകൾ പറയാൻ വിളിച്ചു.
0: പറഞ്ഞോ.
1: ഇന്നലെ ഒരു ഇന്നത്തെ ഒരു ബർത്ത്ഡേ ആശംസകൾ പറയാൻ വേണ്ടി വിളിച്ചതാ.
0: ഓക്കെ,
1: അപ്പൊ അപ്പൂസിനും ഓരോരുത്തരുടെ ബർത്ത്ഡേ ആശംസകൾ.
0: ഓക്കെ ഏട്ടാ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക കേട്ടോ. നമ്മളെ വിളിച്ചത് അൻസാറിക്കായിരുന്നു. അപ്പൊ ഇന്നലെ ശിവശേഷിയുടെ മകന്റെ ബർത്ത്ഡേ ആണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും ഇന്നലെ ആശംസ പറയാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇതാ ഇന്ന് വിളിച്ചിട്ട് ഒരു റിലേറ്റഡ് ആശംസ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ കൈമാറുകയാണ് കേട്ടോ. ആൻഡ് അൻസാറിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ് അനിൽ ചേട്ടൻ. എന്നുണ്ട് വിശേഷം? സുഖായിരിക്കുന്നോ? വർക്കിന് പോവാൻ ഇറങ്ങിയിരിക്കയാണ്. ഓക്കെ, ഏത് എന്താണ് എന്താണ് ഇന്നത്തെ ആശംസ?
3: രണ്ട് വിശേഷമുണ്ട്. പഠിക്കാൻ കൂട്ടുകാരി.
0: ഓക്കെ,
3: അതുപോലെ തന്നെ പ്രിയപ്പെട്ട നമ്മുടെ ദീപൂസിന്റെ ബർത്ത്ഡേ.
0: അതെ.
3: ദീപക്കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ.
0: ഓക്കെ,
3: പിന്നെ നമ്മുടെ ആദ്യം പറഞ്ഞില്ലേ ചേട്ടൻ വെഡിങ് ആനിവേഴ്സറി? ആ ചേട്ടന് ആശംസം തരുന്നു. പിന്നെ അതുപോലെ അവര് കൊച്ചു കുഞ്ഞു വിളിച്ചു
0: പറഞ്ഞു.
3: അവണിക്കുട്ടിക്ക് ഒരാശംസ. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും, പിന്നെ അപ്പൂസിനും അമൃത കാർത്തിക്കുട്ടിക്കും, പിന്നെ ദീപക്കുട്ടിക്കും നല്ലൊരു ദിവസം തരുന്നു. ദീപക്കുട്ടിയോട് പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ.
0: ഞാൻ ഇപ്പൊ

0: ഇന്നത്തെ ആശംസ.
1: ഇന്നത്തെ ആശംസ എന്റെ പ്രിയ കൂട്ടുകാരി രേഖക്കുട്ടിയുടെ മകൾ ആശമോൾക്ക്. ഇന്ന് ജന്മദിനമാണ്. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എന്റെ ആശമോൾക്ക് എന്താ ഈശ്വരൻ ദീർഘായുസ്സും ദീർഘായുരാരോഗ്യം നൽകട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നു.
0: ഓക്കേ, അപ്പൊ നല്ലൊരു ആശംസ കൊടുത്തേക്കാട്ടോ ആർഷമോൾക്ക്.
1: പിന്നെ എന്റെ ആദോരം കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിന്നെ അനിലിനും സജിനുവിനും സാജനും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
0: തീർച്ചയായിട്ടും നല്ലൊരു ദിവസത്തിന്റെ ആശംസ കൊടുത്തേക്കാട്ടോ.
1: ഓക്കെ
0: ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. അപ്പൊ എന്തായാലും ആർഷമോൾക്കാണ് ഇവിടെ ആശംസ വന്നിരിക്കുന്നത്, അത് ഞാനിവിടെ കൈമാറാണ് കേട്ടോ. ഓക്കെ, എന്തായാലും ഇനി നമുക്ക് പാട്ടിലേക്ക് പോകാനുള്ള സമയമാണ്. ഇനി പാട്ട് പോയില്ലെങ്കിൽ തനിയെ പാട്ട് കയറി പോകും. അതുകൊണ്ട് ഞാൻ വെറുതെ പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ.

കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: ആശംസകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ് കൂടെ ഉള്ളത്. ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ ഒരാളുടെ ബർത്ത്ഡേ ആണെന്ന് ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആള് എന്റെ കൂടെ ഉണ്ട്. നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം ബർത്ത്ഡേ ആയിട്ട് എന്തൊക്കെയാണ് പരിപാടിയൊക്കെ എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്, ഹാപ്പി ബർത്ത്ഡേ.
1: താങ്ക് യു.
0: ആ ഇവിടെ കൊറേ ആശംസകളൊക്കെ വന്നിട്ടുണ്ട്.
1: സത്യം പറഞ്ഞ ഞാനിപ്പോ വണ്ടിയില്ല. ഞാൻ പറയുന്നത് എന്തെങ്കിലും കേൾക്കാൻ പറ്റുമോ തോന്നുന്നു, എനിക്ക് അറിയത്തില്ല.
0: നന്നായിട്ട് കേൾക്കുന്നുണ്ട്, കുഴപ്പമില്ല.
1: കേൾക്കുന്നുണ്ടല്ലേ. അപ്പൊ എന്താണ് പറഞ്ഞ, എന്റെ ബർത്ത്ഡേ ആയിട്ട് അവിടെ പരിപാടി?
0: ഇവിടെ പരിപാടി, ഇവിടെ നമ്മള് ലൈവിൽ ആഘോഷിച്ചോണ്ടിരിക്കയാണ്. ഇല്ല, ചേച്ചി വരുമ്പോ ചേച്ചി കേക്കും, ഇതെല്ലാരും കേക്കുന്നുണ്ട്. അപ്പൊ ചേച്ചി വരുമ്പോ കേക്ക് ഒക്കെ കൊണ്ടുവരും. നമ്മളിവിടെ ഹാപ്പി ബർത്ത്ഡേ പാടി കഴിഞ്ഞാൽ മിഠായി തരണമെന്നാണ് അല്ലെ ചേച്ചി?
1: പിന്നെ
0: ഓക്കെ ചേച്ചി,
1: പിന്നെ എന്താണ് വിളിച്ചത്, ഒരുപാട് സന്തോഷം. അപ്പൊ ഇന്ന് എനിക്ക് ആശംസ പറയുന്ന എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ്. ബാക്കി ഞാൻ വൈകിട്ട് റേഡിയോ ശ്രദ്ധയിൽ കൊടുക്കാം.
0: ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും ഹാപ്പി ബർത്ത്ഡേ.
1: താങ്ക് യു, താങ്ക് യു.
0: ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും അങ്ങനെ നമ്മള് ദീപ ചേച്ചിയുടെ ആ ഒരു സന്തോഷമൊക്കെ ഇങ്ങനെ കേട്ടു. ഇനി ഇവിടെ അടുത്തൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം കേട്ടോ. ഹലോ,
2: ഹലോ, അപർണകുട്ടി.
0: ഗുഡ് മോർണിംഗ്, നദീർത.
2: ഗുഡ് മോർണിംഗ്. എത്ര വിളിക്കാൻ ശ്രമിക്കാറില്ല, അന്ന് മെനക്കെട്ട് മോനക്കിന്ന് പ്ലസ് വണ്ണ് പ്രവേശനം അല്ല, അപ്പൊ മോനക്കിട്ട് ഫുഡ് വേണ്ടല്ലോ, അപ്പൊ കുറച്ച് ഫ്രീ ആയി, അപ്പൊ വിളിച്ചതാ.
0: ആണല്ലേ, ഓക്കെ. എന്തുണ്ട് വിശേഷം?
2: ബർത്ത്ഡേ അല്ലേ, വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മളെ മാക്ഫാസ്റ്റ് റേഡിയോയിലെ എല്ലാമായ എല്ലാവരുടെയും പ്രിയം നിറഞ്ഞ എന്റെ ദീപമോൾക്ക് 1000 ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ദീപ വിളിച്ചപ്പോ സൗണ്ട് ഒരു ക്ലിയർ കുറവുണ്ടായില്ലേ?
0: അത് വണ്ടിയിൽ ഇങ്ങനെ പോയിക്കോണ്ടിരിക്കും.
2: ആ പോകുമ്പോ അതാണ്, അതെ അതെ.
0: ആദ്യം ലൈവ് കേറാനായിട്ട് മടിച്ചു നിക്കുകയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു വണ്ടിയുടെ സൈഡിൽ ഇരിക്കുകയല്ലേ എന്ന് പറഞ്ഞ് കേറ്റിയതാണ്.
2: അപ്പൊ ദീപക്കുട്ടിക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ, ആരോഗ്യങ്ങളും ദീർഘായുസ്സും അനുഗ്രഹിക്കട്ടെ. അതുപോലെ എന്റെ കാതോരം ഗ്രൂപ്പിലെ മുത്തുമണി, ഞങ്ങളെ തിരുവാതിരക്കുട്ടി രേഖമോളെ ആർഷക്കുട്ടിയുടെ, ഡോക്ടർ ആർഷക്കുട്ടിയെ ബർത്ത്ഡേന്ന് ആ പൊന്നു മോൾക്ക് 1000 ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. നല്ല മോള് നല്ല ഡോക്ടറായി, എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട മോളായി ഡോക്ടറായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പെട്ടെന്ന് പറയാൻ കിട്ടില്ല. അതുപോലെ പിന്നെ എന്റെ കാതോരം കൂട്ടുകാർക്കും, ഇന്ന് രാജു തോട്ടപ്പുഴ ആരെ വിളിച്ചില്ല, അവരെ വെഡിങ് ആനിവേഴ്സറി പറഞ്ഞല്ലേ.
0: അതെ, രാജു ചേട്ടന്റെ ഓമന ചേച്ചിയുടെ.
2: എന്ത്, ഓമന ചേച്ചിയോ?
0: രാജു ചേട്ടൻ, ഓമന ചേച്ചി.
2: രാജു ചേട്ടൻ, രാജുവിനും ഓമനക്കും 1000 ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. പിന്നെ ആവണിക്കുട്ടിയുടെ അച്ചമ്മന്റെ ബർത്ത്ഡേ അല്ലേ?
0: അച്ചമ്മ.
2: അച്ചമ്മക്കും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. പിന്നെ നമ്മുടെ ഓയെ, പിന്നെ അനിരു പറഞ്ഞ എന്നുണ്ടാവല്ലോ ബർത്ത്ഡേ പറയാം, അവർക്കും ആശംസകൾ. പിന്നെ എന്റെ കാതോരം കൂട്ടുകാർക്കും, പിന്നെ അപർണ മോൾക്കും അമൃത മോൾക്കും, പിന്നെ എന്റെ വിജയമ്മ ചേച്ചിക്കും മോഹൻ ചേട്ടനും, അതുപോലെ എന്താണ് പ്രേമ ചേച്ചി ഷീബ, പിന്നെ ഇല്ലിക്കുട്ടി ചേച്ചി, രേഖ ബിജു, സിന്ധുക്കുട്ടി, അങ്ങനെ എല്ലാവർക്കും വായിൽ വന്ന പേര് പറഞ്ഞാൽ എന്റെ എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും, ഇന്നാളുടെയൊക്കെ വിശേഷ ദിവസം അവർക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ പ്രാർത്ഥന മലപ്പുറത്തുനിന്ന് ഒരാശംസ അറിയിക്കുന്നു കേട്ടോ.
0: തീർച്ചയായിട്ടും നല്ലൊരു ആശംസ കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളെ നദീർത്തയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മലപ്പുറത്ത് നിന്ന് ഒരു വലിയ ആശംസയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ആ എല്ലാ ആശംസയും ഞാനിവിടെ കൈമാറാണ്. അടുത്തൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
3: ഹലോ,
0: ഗുഡ് മോർണിംഗ്, ഇതാരാണ്? എന്തോ ഇത് ആരാണ്? രഘുചേട്ടൻ. ഗുഡ് മോർണിംഗ്. എന്നാണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ എന്താണ് ഇന്നത്തെ ആശംസ? ഓക്കെ, നല്ലൊരു പിറന്നാൾ ആശംസ കൊടുത്തേക്കാട്ടോ. ഓക്കെ ഏട്ടാ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക കേട്ടോ. അപ്പൊ എന്തായാലും വീണ്ടും ദീപചേച്ചിക്കാണ് ഇവിടെ ആശംസ വന്നിരിക്കുന്നത്, അതും ഞാൻ ഇവിടെ കൈമാറുകയാണ്. ഒരുപാട് മെസ്സേജ് ഉണ്ട്. എല്ലാ മെസ്സേജും ഇപ്പൊ തുടങ്ങിയില്ലെങ്കിൽ എനിക്ക് വായിച്ചു തീർക്കാൻ പറ്റില്ല. ഒരുപാട് കോളും ഉണ്ട്, അടുത്തൊരു കോളും ഉണ്ട്, അതിലേക്ക് പോയിട്ട് നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഹലോ, ഹലോ,
4: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്.
0: രാജൻ ചേട്ടൻ. അതാ പുറകിൽ ആ എക്കോ കേൾക്കുമ്പോ മനസ്സിലാകും ഇത് രാജൻ ചേട്ടനാണെന്ന്. ഹലോ,
4: നല്ലൊരു ആശംസ
0: നേർന്നേക്കാം. ഓക്കെ,
4: പിന്നെ രാജു തോണ്ടപ്പുഴ പറഞ്ഞില്ലേ ഭാര്യ ഓമനെ, ഓമനയ്ക്കും അനിൽ വായ്പൂര് പറഞ്ഞ ആക്കും പൊടിയാടി എന്ന് വിളിച്ച് എല്ലാവർക്കും നല്ലൊരു ആശംസ.
0: എല്ലാവർക്കും നല്ലൊരു ആശംസ തന്നെ കൊടുത്തേക്കാട്ടോ. ഓക്കേട്ടാ, വിളിച്ചതിൽ സന്തോഷം. പിന്നെ വിളിക്കുക. അങ്ങനെ നമ്മൾ വിളിച്ചത് രാജൻ ചേട്ടനാണ്. ചേട്ടൻ പറഞ്ഞ എല്ലാവർക്കും നല്ലൊരു ആശംസ കൊടുത്തേക്കുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ രാജപ്പൻ ചേട്ടനാണ് കേട്ടോ. സൗഹൃദം എന്നത് ദിവസവും സംസാരിക്കുന്നതല്ല, മാസങ്ങൾ കഴിഞ്ഞാലും വീണ്ടും സംസാരിക്കുമ്പോൾ ഒന്നും മാറിയിട്ടില്ല എന്ന് തോന്നുന്ന ബന്ധമാണ് സൗഹൃദം. ദൂരങ്ങൾ അകറ്റാൻ കഴിയാത്ത സമയം വായിക്കാൻ കഴിയാത്ത ഒരു ചെറിയ ഹൃദയബന്ധം സൗഹൃദം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും രാജപ്പൻ ചേട്ടന് നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാൻ അങ്ങോട്ട് തരാണ്. അടുത്തൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
3: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്? അജയ്കുമാർ ചേട്ടൻ, എന്നാണ്ട് വിശേഷം? പേര് പറഞ്ഞോ.
3: രാജമ്മ.
0: ഓക്കെ.
3: കൊച്ചുമോള് വിളിച്ചിട്ടുണ്ടായിരുന്നു.
0: നേ രാവണിക്കുട്ടി. അപ്പൊ എന്തായാലും രാജമ്മ ചേച്ചിക്ക് നല്ലൊരു പിറന്നാൾ ആശംസ ഒരിക്കൽ കൂടി കൊടുത്തേക്കാട്ടോ. ഓക്കെ ഏട്ടാ, വിളിച്ചതിൽ സന്തോഷം. പിന്നെ വിളിക്കുക കേട്ടോ. നമ്മൾ വിളിച്ചത് അജയകുമാർ ചേട്ടനായിരുന്നു. ആശംസ പറഞ്ഞിരിക്കുന്നത് രാജമ്മ ചേച്ചിക്കാണ്. നമ്മുടെ ആവണിക്കുട്ടി ഓൾറെഡി വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാക്ക് അങ്ങോട്ട് ഉടക്കിയല്ലേ. ആവണിക്കുട്ടി ഓൾറെഡി വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവണിക്കുട്ടിയുടെ അച്ഛമ്മയ്ക്ക് പിറന്നാൾ ആശംസ. അതുപോലെ തന്നെ ഇതാ ചേട്ടനും വിളിച്ച് വൈഫിന് ആശംസ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും രാജമ്മ ചേച്ചിക്ക് നല്ലൊരു പിറന്നാൾ ആശംസ ഒരിക്കൽ കൂടി നൽകുകയാണ്. അടുത്തൊരു കോളർ ഉണ്ടാരാണെന്ന് നോക്കാം. ഹലോ,
5: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ചുമത്രയിൽ നിന്ന് ഗീത ചേച്ചി.
5: അതെ, കൊറേ നേരമായി ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു, കിട്ടുന്നില്ല.
0: കിട്ടിയത് ഭാഗ്യം എന്ന് പറയുന്നതായിരിക്കും നല്ലത്.
5: അതെ, നമ്മളെ പോലുള്ളവരിലേക്ക് ബർത്ത്ഡേ വന്നാൽ കിട്ടില്ല, സമയമില്ല.
0: അതെ അതെ. അപ്പൊ എന്തായാലും ആശംസ പറഞ്ഞോ, വേഗം പറഞ്ഞു.
5: ഞാൻ പെട്ടെന്ന് പറയാം, ഓരോരുത്തർ നോക്കിയിരിക്കാം, കാതരം കൂട്ടുകാരൊക്കെ വിളിക്കാൻ കേട്ടോ.
0: അപ്പൊ
5: ഞാൻ പെട്ടെന്ന് പറയാം, നമ്മുടെ മൈ ക്ലാസ്സിലെ ദീപമോളുടെ അർജി ഒന്നൊരു കുട്ടിയായ ദീപമോളുടെ ബർത്ത്ഡേ അല്ലേ.
0: അതെ.
5: അപ്പം മോൾക്ക് 1000 ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. ദീർഘായുസ്സും ആയുസ്സും ആരോഗ്യവും നൽകി ഒരുപാട് കാലം ഇതിന് കഴിയാൻ സാധിക്കട്ടെ, ബർത്ത്ഡേ ആഘോഷിക്കാൻ സാധിക്കട്ടെ. അതുപോലെ ഞങ്ങളുടെ കാതോരത്തിലെ രേഖ കുട്ടിയുടെ മോൾ അഷ്ടമോളുടെ ബർത്ത്ഡേ ആണല്ലോ. അപ്പം മോൾക്ക് 1000 ആശംസകൾ നേരുന്നു. സന്തോഷത്തോട് ചക്കര ഉമ്മ സ്നേഹത്തോട് നേരുന്നു. അതുപോലെ അതുപോലെ രാജചേട്ടൻ തോട്ടപ്പുഴ വെഡിങ്ങാനിവേഴ്സറിയാണല്ല, അവർക്ക് രണ്ടുപേർക്കും. പിന്നെ ആവണി മോള് പറഞ്ഞതാന്ന് തോന്നില്ലേ.
0: അതെ, ആവണി മോള് പറഞ്ഞു, ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞോ.
5: അപ്പം ഇന്ന് ബർത്ത്ഡേ വെഡിങ്ങാനിവേഴ്സറി എല്ലാം ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നേ. പെട്ടെന്ന് പറഞ്ഞു നിർത്തുവാണേ.
0: ഓക്കെ.
5: എന്റെ കാതോരം കൂട്ടുകാർക്ക് പ്രത്യേകിച്ച് പിന്നെ അപർണ മോൾക്ക് നല്ലൊരു ശുഭദിനം.
0: ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും നല്ലൊരു ആശംസ ചേച്ചിക്ക് തരുവാണ് കേട്ടോ. ഓക്കെ, നമ്മൾ വിളിച്ചത് ഗീത ചേച്ചിയായിരുന്നു. ഒരുപാട് ബർത്ത്ഡേ ആശംസയാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതെല്ലാം ഞാൻ കൈമാറാണ്, വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാനുള്ള കേട്ടോ. ഓക്കെ, എന്തായാലും നമുക്ക് വേഗം ഒരു മെസ്സേജിലേക്ക് പോകാൻ പറ്റുന്നില്ല. അടുത്തൊരു കോളർ ഉണ്ടാരാണെന്ന് നോക്കാം. ഹലോ,
6: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
6: ഗുഡ് മോർണിംഗ്.
0: ആരായിരുന്നു?
6: ഹലോ, കേൾക്കുന്നില്ലേ?
0: കേൾക്കുന്നുണ്ട്. ഇതാരാണ്?
6: ഹലോ, ഗുഡ് മോർണിംഗ്, ഇത് ഷിജിത് കുമാറാണ്, നീലേശ്വരം, കാസർഗോഡ്.
0: ഷിജിത് ഏട്ടൻ, എന്നുണ്ട് വിശേഷം?
6: നല്ല വിശേഷം,
0: നല്ല വിശേഷം. അപ്പൊ എന്താണ് ആശംസ?
6: ഇന്നലെ നമ്മുടെ ഷീബി ചേച്ചിയുടെ റേഡിയോ സുഹൃത്ത് ഷീബി ചേച്ചിയുടെ മകൻ സെബാസ്റ്റ്യന്റെ, അപ്പൂസ് എന്ന് വിളിക്കുന്ന സെബാസ്റ്റ്യന്റെ 22nd ബർത്ത്ഡേ ആയിരുന്നു. ഹലോ,
0: കേൾക്കുന്നുണ്ട്, പറഞ്ഞു.
6: അപ്പം പുള്ളിക്കാരനെ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്.
0: ഓക്കെ.
6: അതുപോലെ തന്നെ എല്ലാ റേഡിയോ സുഹൃത്തുക്കൾക്കും ആശംസിക്കുന്നു.
0: തീർച്ചയായിട്ടും നല്ലൊരു ദിവസം തന്നെ കൊടുത്തേക്കാട്ടോ.
6: ഓക്കെ
0: ഏട്ടാ, ചേട്ടനും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഷിജിത് ചേട്ടനാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ചേട്ടനും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബിലേറ്റഡ് ആയിട്ട് ഇന്നലെ നമ്മുടെ ശിവചേച്ചിയുടെ മകന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അപ്പുവിനായിരുന്നു ആശംസ വന്നിട്ടുള്ളത്. അതും ഞാൻ ഇവിടെ കൈമാറാണ്. അടുത്തൊരു കോളർ ഉണ്ട് കേട്ടോ, അതാരാണെന്ന് നോക്കാം. ഹലോ,
7: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്? എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാൻ ഗസ് ചെയ്ത് ചമ്മണ്ടല്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പറയാൻ. ഓക്കെ, എന്താണ് വിശേഷം?
7: വിശേഷം ആദ്യം തന്നെ നമ്മുടെ എല്ലാമായ ദീപക്കുട്ടിയുടെ ബർത്ത്ഡേ ആണല്ലോ.
0: അതെ,
7: ദീപക്കുട്ടിക്ക് ഹൃദയം നിറഞ്ഞ പ്രായം ജന്മദിനാശംസകൾ നേരുന്നു. ആരോഗ്യ ആയുസ്സും കൊടുത്ത് എല്ലാ ഈശ്വരന്മാരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ കാതോരം കുടുംബത്തിലെ മുത്തുമണി രേഖക്കുട്ടിയുടെ പൊന്നുമോൾ ആർഷക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. മോൾക്ക് ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയുടെ 1000 ജന്മദിനാശംസകൾ നേരുന്നു. ആരോഗ്യ ആയുസ്സും കൊടുത്ത് ഒരുപാട് രോഗികളെ സാന്ത്വനിപ്പിക്കാൻ ഇടയാകട്ടെ എന്ന് എല്ലാ ഈശ്വരന്മാരോടും പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പിന്നെ എന്റെ കാതോരം കുടുംബത്തിലെ എല്ലാവർക്കും നല്ലൊരു ആശംസ നേരുന്നു. രാജന്റെ ഓമൻ ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ,
0: രാജു ചേട്ടൻ,
7: അവർക്കും നല്ലൊരു ആശംസ നേരുന്നു. പിന്നെ ആവണിക്കുട്ടിയുടെ അമ്മൂമ്മയുടെ ബർത്ത്ഡേ ആണല്ലോ, അമ്മൂമ്മയ്ക്കും നല്ലൊരു ആശംസ നേരുന്നു. പിന്നെ ബാക്കി ഇന്ന് ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ആശംസ. എന്റെ അപർണയ്ക്കും ദീപയ്ക്കും അമൃതയ്ക്കും മറ്റെല്ലാ കൂട്ടുകാർക്കും എന്റെ റേഡിയോ കൂട്ടുകാർക്കും എല്ലാവർക്കും നല്ലൊരു ആശംസ നേരുന്നു.
0: തീർച്ചയായിട്ടും നല്ലൊരു ആശംസ തന്നെ കൊടുത്തേക്കാട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. ആത്മജ ചേച്ചിയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്ന, ആശംസയൊക്കെ അതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ഞാനിവിടെ കൈമാറുകയാണ്. നമ്മുടെ ലേഖ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, രേഖ ചേച്ചി, രേഖാ സത്യൻ, എൻ്റെ മോൾ ആർഷക്കുട്ടിക്ക് 1000 ജന്മദിനാശംസകൾ നേരുന്നു. ആയുസ്സും ആരോഗ്യവും നൽകി ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നിട്ട് ആളുടെ ഫോട്ടോയൊക്കെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും നല്ലൊരു ആശംസ തന്നെ കൊടുക്കുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് വിജി ചേച്ചിയാണ്. വിജി ചേച്ചിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ ഞാൻ അങ്ങനെ തരാണ്. ഗുഡ് മോർണിംഗ് സൗഹൃദവാണി ഗ്രൂപ്പിൽ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാൻ ഷംസുദ്ദീൻ കരുപ്പടന്ന ആശംസുദ്ദീനക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. സുപ്രഭാതം. ശബ്ദഭംഗി കൊണ്ടും മനോഹരമായ പാട്ടുകൾ വഴി നമ്മുടെ മനസ്സിന് സന്തോഷവും ആശ്വാസവും തരുന്ന ആർ ജെ ദീപയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മി പ്രിയ ചേച്ചിയാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, എന്തായാലും ഈ ഒരു ആശംസ ഞാൻ ഇവിടെ കൈമാറുകയാണ് കേട്ടോ. അപ്പം ലക്ഷ്മി പ്രിയ ചേച്ചിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. ഗുഡ് മോർണിംഗ് റേഡിയോ മാക്ഫാസ്റ്റ്. ഏതൊരു മനസ്സും ഒരേ ഒരു ആഗ്രഹിക്കുന്ന കാര്യമാണ് പരിഗണന. അഴകിനെ സ്നേഹിക്കുമ്പോഴല്ല, ആഴത്തിൽ സ്നേഹിക്കുമ്പോഴാണ് ബന്ധങ്ങൾക്ക് ജീവൻ ഉണ്ടാകുന്നത്. ഇന്ന് ജന്മദിനം, വിവാഹവാർഷികം, മറ്റ് വിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും 1000 ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. പി വി മുഹമ്മദ്, വടക്കേ വാവനൂർ. മുഹമ്മദ് ഗിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. ഇനി ഒരു ചെറിയ ബ്രേക്കിനുള്ള സമയമാണ്. ഇനി ബ്രേക്കില്ലെങ്കിൽ ആഡൊക്കെ കയറാനുള്ളതാണ്. അപ്പോൾ എന്തായാലും ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു പാട്ട് വരുന്നു. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ്റ്റ്. 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
2: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
3: ിനൊപ്പം എന്ന പരിപാടിയിൽ പരാമർശിച്ച ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും പ്രായം കൂടിയ താരമായി ചരിത്രം കുറിച്ച കളിക്കാരന്റെ പേരെന്ത്? ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഉത്തരം അയക്കേണ്ട നമ്പർ 9495730333 9495730333. ഫിഫ വേൾഡ് കപ്പ് 2026.

0: திருவல்ல முத்து ஏட்டுமானூர்.
1: Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെ മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.

ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിലെല്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: പ്രിയ ശ്രോതാക്കളുടെ ആശംസകളും വിശേഷങ്ങളും ഒക്കെയാണ് കേട്ടോ അതാ ഇങ്ങനെ കേൾക്കുന്നത് ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ് കൂടെ ഉള്ളത്. ഞാൻ ആർജെ അപർണയാണ്. നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, മെസ്സേജിലേക്ക് വേഗം പോകാം. ഒരുപാട് മെസ്സേജ് പെൻഡിംഗ് ആണ് കേട്ടോ, നമുക്ക് ഓടിച്ചൊന്ന് പോകാം. ഗുഡ് മോർണിംഗ് അപർണക്കുട്ടി, ദീപകുട്ടിക്ക് കുമരകം ടീമിന്റെ ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. സൗഹൃദവാണി കൂട്ടുകാർക്കും വിജയ ചേച്ചിക്കും അൻസാർ കരുനാഗപ്പള്ളിക്കും നദീർത്തിക്കും രാജൻ മുത്തൂർ ഷിജിത് കാസർഗോഡ് കേട്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ശിവചേച്ചി കുമരകമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നല്ലൊരു ആശംസ ഞാനും ഇങ്ങോട്ട് തരുന്നതാണ്. ഗുഡ് മോർണിംഗ് അപർണ, റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. കൂടാതെ ദീപയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ നേരുന്നു. കൊല്ലത്ത് നിന്നും കപിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. കപിൽ ചേട്ടന് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു ആശംസ ഞാൻ ഇവിടെ കൈമാറുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. നമ്മുടെ മഞ്ജു ചേച്ചിയാണ്, മഞ്ജു കൃഷ്ണകുമാർ ചേച്ചിയാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് അപർണ മോളെ, രേഖ ചേച്ചിയുടെ മോൾ ആർഷ മോൾക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. ദീപകുട്ടിക്കും ബർത്ത്ഡേ വിഷ് നേരുന്നു. കാതോരം ഫാമിലിക്ക് ഗുഡ് മോർണിംഗ് പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ട് മഞ്ജു കൃഷ്ണകുമാർ. അപ്പൊ എന്തായാലും മഞ്ജു ചേച്ചിക്കും ഫാമിലിക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ചേച്ചി പറഞ്ഞ ആശംസയും ഞാൻ ഇവിടെ കൈമാറുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. നമസ്കാരം അപർണ, ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം എന്നിവ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. കൂടാതെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അപർണയ്ക്കും അമൃതയ്ക്കും ശുഭദിനം നേരുന്നു. പതിവില്ലാതെ ഇന്ന് രാവിലെ ഞാൻ മെസ്സേജ് അയക്കാൻ കാരണം പ്രിയപ്പെട്ട ദീപയുടെ ജന്മദിനമാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ്. ദീപയ്ക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ നേരുന്നു. സ്നേഹപൂർവ്വം, ലൂസി ആന്റണി കടവന്ത്ര. ലൂസി ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ലൂസി ചേച്ചിയുടെ ആശംസ ഞാൻ ഇവിടെ കൈമാറുകയാണ്. നമ്മുടെ നദീർത്തൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അയ്യോ അപർണ മോളെ, ഒരു സങ്കടം പറയാൻ മറന്നുപോയി. ബ്രസീൽ പുറത്തായി എന്റെ പൊന്നു നദീർത്ത, പറയല്ലേ ആ ദീപു ചേട്ടൻ്റെ കാലം കേട്ട് കഴിഞ്ഞപ്പോ എന്നെ ട്രോളും. സാരമില്ല, എന്തായാലും നമ്മൾ പൊരുതി തോറ്റവരാണ്, കുഴപ്പമില്ല. എന്തായാലും ഓക്കെ, അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ് അപർണ, ഞങ്ങളുടെ ഗൗരി കുഞ്ഞാറ്റയുടെ 7-ാമത് പിറന്നാളാണ്. എല്ലാവിധ പിറന്നാൾ ആശംസകളും കൊടുത്തേക്കണേ ജിനി തുകലശ്ശേരി. അപ്പം എന്തായാലും ഗൗരി കുഞ്ഞിൻ്റെ, ക്ഷമിക്കണമല്ല, കുഞ്ഞാറ്റേന്നല്ല കേട്ടോ, ഗൗരി കുഞ്ഞിൻ്റെതാണ്. അപ്പം എന്തായാലും ഗൗരി കുഞ്ഞിന് നല്ലൊരു പിറന്നാൾ ആശംസ നൽകുകയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജിനി ചേച്ചിയാണ്. അപ്പം എന്തായാലും ജിനി ചേച്ചിയുടെ വക, ഒപ്പം നമ്മുടെ റേഡിയോ മാക്ഫാസ്റ്റിൻ്റെ വക, നല്ലൊരു പിറന്നാൾ ആശംസ ഗൗരി കുഞ്ഞിന് നൽകുകയാണ് കേട്ടോ. അടുത്ത ഒരു മെസ്സേജിലേക്ക് പോവുകയാണ്. അടുത്ത മെസ്സേജ് ഞാൻ പറഞ്ഞില്ലേ, ദീപു ചേട്ടൻ്റെ മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ് അപർണ, എന്തുണ്ട് വിശേഷം മാക്ഫാസ്റ്റിൽ? ബ്രസീലിൽ പുറത്തു പോയല്ലോ അപർണ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അർജന്റീന കപ്പ് കൊണ്ടുപോകട്ടെ. റേഡിയോ മാക്ഫാസ്റ്റിലെ ആർജി ദീപയ്ക്ക് എന്റെ വക നല്ലൊരു പിറന്നാൾ ആശംസകൾ നേരുന്നു. കൂടാതെ റേഡിയോ കൂട്ടുകാർക്കും അമൃത അപർണ എല്ലാവർക്കും നല്ലൊരു പ്രഭാത വന്ദനം നേരുന്നു ദീപു എന്ന് പറഞ്ഞിട്ടുണ്ട്. ദീപു ചേട്ടനും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. അടുത്ത മെസ്സേജ്, ജീവിതത്തിൽ പണത്തേക്കാൾ വിലയുള്ള ചില സമ്പാദ്യങ്ങളുണ്ട്, അതാണ് ഹൃദയം കൊണ്ട് നേടിയ നല്ല ബന്ധങ്ങൾ. നമ്മുടെ കുറവുകളൊന്നും തെറ്റുകളൊന്നും അറിഞ്ഞ് തെറ്റുകളും അറിഞ്ഞിട്ട് വിധിക്കാതെ മനസ്സിലാക്കി കൈവിടാതെ കൂടെ നിൽക്കുന്ന ചില മനുഷ്യർ, ജീവിതം എത്ര മാറിയാലും അത്തരം മനുഷ്യരെ ചേർത്ത് നിർത്തണം. നന്മകൾ നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സുപ്രഭാതം. ഹായ് ഗുഡ് മോർണിംഗ് അപർണ, ആർജി ദീപയുടെ ബർത്ത്ഡേ അല്ലേ? അതെ, ദീപയ്ക്ക് 100-100 ആശംസകൾ നേരുന്നു. ഫ്രണ്ട്സ്, കുടുംബത്തിലെ എല്ലാ സഹോദരങ്ങൾക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. അപർണക്കുട്ടി നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രേമചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പ്രേമചേച്ചിക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾക്ക് കുറേ കോള് വന്നിട്ട് ഇങ്ങനെ ഡ്രോപ്പായി പോയിട്ടുണ്ടായിരുന്നു. കോളിലേക്ക് പോകാം. ഹലോ,
1: നമസ്കാരം അപർണ കുട്ടിയെ.
0: വീണ ചേച്ചി വിളിക്കുന്നത്. ആ വീണ ചേച്ചി,
1: എന്തോ
0: ആശംസ പറഞ്ഞു, വേഗം പറഞ്ഞു
1: ആശംസ. പിന്നെ ഇന്ന് നമ്മുടെ ദീപക്കുട്ടിയുടെ ബർത്ത്ഡേ അല്ലേ?
0: അതെ.
1: ഇതൊക്കെ നല്ല അതിമനോഹരമായിട്ട് അവതരിപ്പിക്കുന്ന നമ്മുടെ ആർജി ദീപയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഒത്തിരി സ്നേഹത്തോടെ ഹൃദയം നിറഞ്ഞ ഒരു പിറന്നാൾ ദിന ആശംസകൾ കൊടുക്കുന്നു. ഒപ്പം ഇന്ന് വിശേഷ ദിവസങ്ങളിലൊക്കെ കടന്നു പോകുന്ന എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു.
0: തീർച്ചയായിട്ടും നല്ലൊരു ആശംസ കൊടുത്തേക്കാട്ടോ. ചേച്ചിക്കും ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ട് എന്ന് ആശംസിക്കുകയാണേ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. വീണ ചേച്ചിയാണ് വിളിച്ചിട്ടുള്ളത്. എന്തായാലും ദീപ ചേച്ചിക്കാണ് ഇവിടെ ആശംസ വന്നിട്ടുള്ളത്. ഞാൻ ഇവിടെ കൈമാറുകയാണ് ഒരിക്കൽ കൂടി. വീണ ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. അടുത്തൊരു കോളർ ഉണ്ടാരാണെന്ന് നോക്കാം. ഹലോ.
2: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
2: ഞാൻ മഞ്ജു കൃഷ്ണകുമാർ.
0: മഞ്ജു ചേച്ചി, എന്നുണ്ട് വിശേഷം?
2: ആ, നല്ല വിശേഷം. ഞാൻ 7 മണിയിട്ട് വിളിക്കുന്നേ, കിട്ടുന്നില്ല.
0: അതാണല്ലേ
2: അയച്ചത്.
0: ഇപ്പൊ വേഗം പറഞ്ഞു,
2: എന്നിട്ട് ഒന്ന് വിളിക്കാന്ന് വിചാരിച്ചു. കിട്ടൂലോ എന്നറിയാലോ.
0: കിട്ടി അല്ലേ?
2: അതെ.
0: എന്നാ വേഗം ആശംസ പറഞ്ഞു.
2: ആ, ഞാൻ വേഗം പറയാം. ഞങ്ങളുടെ കാതോരം കുടുംബത്തിലെ എല്ലാവർക്കും പ്രിയപ്പെട്ട രേഖ ചേച്ചിയുടെ മകൾ ഡോക്ടറായ ആർഷമ്മോടെ ബർത്ത്ഡേ. അപ്പം മോൾക്ക് 1000 ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. പ്രൊഫഷനിലും ജീവിതത്തിലും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മുടെ റേഡിയോ മാക്ഫാസ്റ്റിലെ എല്ലാരും പ്രിയപ്പെട്ട ദീപക്കുട്ടിയുടെ ബർത്ത്ഡേ അല്ലേ. അപ്പം ദീപക്കുട്ടിക്കും 1000 ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. ഈ ഒരുപാട് വർഷക്കാലം ഫാമിലി ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന രാജച്ചേട്ടനും ഓമൻ ചേച്ചിക്കും വെഡിങ് ആനിവേഴ്സറി ആശംസിക്കുന്നു. പിന്നെ എല്ലാ വിശേഷങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും നല്ലൊരു ആശംസ. ഞങ്ങളുടെ കാതോരം കുടുംബത്തിലെ എല്ലാവർക്കും നല്ലൊരു
0: ദിവസാശംസിക്കും.
2: അമൃതകുട്ടിക്കും നല്ലൊരു ദിവസാശംസിക്കും.
0: ഓക്കെ ചേച്ചി, താങ്ക് യു. അപ്പൊ ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. ഓക്കെ, സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ദാ ഇങ്ങനെ ഓടുന്നത്. ഒരു മെസ്സേജിലേക്ക് കൂടി പോവാണ് കേട്ടോ. ഹായ് അപർണക്കുട്ടി, ഗുഡ് മോർണിംഗ്. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ദീപമോൾക്കും രേഖയുടെ മോൾ ഡോക്ടർ ആർഷിക്കും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ 1000 ആശംസകൾ നേരുന്നു. കാതോരം കൂട്ടുകാർക്കും ലേഖയ്ക്കും ലക്ഷ്മിപ്രിയയ്ക്കും അനിലിനും അപർണമോൾക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. അന്നശേഷിയാണ് കേട്ടോ, അന്നശേഷിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. ഓക്കെ, അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. ആർജി ദീപ, ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്ന ഷിജിത്തേട്ടനാണ്. ഷിജിത്തേട്ടനും നല്ലൊരു ആശംസ കൊടുക്കുകയാണ്. ഓക്കെ, ഈ ഒരു ആശംസ ഞാൻ കൈമാറുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. ഗുഡ് മോർണിംഗ് അപർണ മോളെ, ഞാൻ മിനി ബാബു. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ദീപക്കുട്ടിക്ക് 1000 ജന്മദിന ആശംസകൾ. മാക്ഫാസ്റ്റിലെ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ. പ്രത്യേകിച്ച് ശീബ ചേച്ചിക്ക് നദീർത്ത അനിൽകുമാറിനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മിനി ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മിനി ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ് അപർണ മോളെ, ദീപമോൾക്ക് 1000 ബർത്ത്ഡേ ആശംസകൾ. സ്നേഹത്തോടെ നേരുന്നു. എല്ലാ നന്മകളും ആയുസ്സും ആരോഗ്യവും നൽകട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ലീന ചേച്ചിയാണ് കേട്ടോ, ലീന ചേച്ചിയുടെ ആശംസ ഞാൻ ഇവിടെ കൈമാറാണ്. ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. ഗുഡ് മോർണിംഗ് അപർണകുട്ടി, ഇന്ന് ബർത്ത്ഡേ ഉള്ള കാതോരം മുത്തുമണി രേഖയുടെ മകൾ ആർഷമോൾക്ക് പ്രാർത്ഥനയോടെ ആശംസകൾ നേരുന്നു. എന്റെ കാതോരം സുന്ദരിക്കും ആർ ജെമാർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇന്ന് ദീപയുടെ ബർത്ത്ഡേ അല്ലേ, ഹാപ്പി ബർത്ത്ഡേ ദീപക്കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സുജിചീഷിയാണ്. അപ്പോൾ ഈ ഒരു മെസ്സേജ് ഞാനിവിടെ കൈമാറുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. ഹായ് സുപ്രഭാതം, എല്ലാ കൂട്ടുകാർക്കും തിങ്കളാഴ്ച നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രാർത്ഥനകൾ നമ്മുടെ സ്വന്തം ദീപയ്ക്ക് ഈ ദിവസത്തിൽ ഒത്തിരി ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. പിന്നെ അപർണ ശിവചീഷിയുടെ മോൻ അപ്പൂസിന് ഇന്നലെ ഒരു ആശംസ പറഞ്ഞിരുന്നു, പക്ഷേ അപർണ കണ്ടില്ല. ഇന്നലെ ഇന്നൊരു ആശംസ പറയണേന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ബർത്ത്ഡേ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ആശംസകൾ. സസ്നേഹം ബിന്ദു ദിലീപ്. ബിന്ദു ചേച്ചി, ഇന്നലെ ഞാനല്ലായിരുന്നു ഗ്രീറ്റിംഗ് കാർഡ്സിൽ കേട്ടോ. അപ്പോൾ അമൃത ചേച്ചിയായിരുന്നു. അപ്പോൾ എന്തായാലും ബിന്ദു ചേച്ചിയുടെ ആശംസ ഞാനിവിടെ കൈമാറുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. യെസ്, ഇനി മെസ്സേജിലേക്ക് പോകാനുള്ള ടൈമില്ല, ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോവുകയാണ് കേട്ടോ. അതാ വരുന്നു. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
6: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: പ്രിയ ശ്രോതാക്കളുടെ ആശംസകളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഒരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
3: ഹലോ, ഗുഡ് മോർണിംഗ്.
2: സിറാജേട്ടൻ?
3: അതെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
2: നല്ല വിശേഷം. എന്തുണ്ട് വയനാട്ടിൽ വിശേഷം?
3: വയനാട്ടിൽ അടിപൊളിയായിട്ട് പോകുന്നത്, കുഴപ്പമൊന്നുമില്ല.
2: ഓക്കെ, അപ്പൊ എന്താണ് ആശംസ, വേഗം പറഞ്ഞു.
3: ഇന്ന് നമ്മളെ അമ്പലപ്പുഴക്കാരി, നമ്മളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയും കൂടപ്പിറപ്പൊക്കെയായ നമ്മളെ മാക്ബാസ്റ്റിന്റെ ശബ്ദറാണി ദീപയുടെ ജന്മദിനല്ലേ? അപ്പം ഹൃദയം നിറഞ്ഞ 1000 പിറന്നാൾ ആശംസകൾ നേരുന്നു. പിന്നെ നമ്മളെ പ്രിയപ്പെട്ട കൂട്ടുകാര് വിജയമ്മ ചേച്ചി, പ്രേമച്ചേച്ചി, നദീറത്ത, പിന്നെ അങ്ങനെ തുടങ്ങുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ. ഗീത ചേച്ചി, ആത്മീയ ചേച്ചി, അങ്ങനെ പേര് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ നേരുന്നു കൂടെ അപർണമോൾക്കും.
2: ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും ഈ ഒരു ആശംസ ഞാൻ ഇവിടെ കൈമാറുകയാണ് കേട്ടോ. ചേട്ടനും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണേ. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. അപ്പൊ എന്തായാലും സിറാജേട്ടനായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഒരിക്കൽ കൂടി നല്ലൊരു ദിവസത്തിന്റെ ആശംസ ഞാൻ അങ്ങ് കൊടുക്കുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. ഹായ്, ഹലോ, നമസ്കാരം. അവർണ ചേച്ചി, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ശങ്കായ എന്റെ ദീപ ചേച്ചിക്ക് സ്നേഹപൂർവ്വം ആശംസകൾ നീരുന്നു ചിറക്കടവിൽ നിന്ന് ആകാശും ആദിത്യനും. പിന്നെ രേഖ ചേച്ചിയുടെ മകൾ ആർഷ ചേച്ചിക്കും ആശംസകൾ നീർന്നുകൊണ്ട് സ്നേഹപൂർവ്വം ചിറക്കടവിൽ നിന്ന് ആകാശും ആദിത്യനും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു മെസ്സേജ് ഞാൻ ഇവിടെ വായിക്കുകയാണ്. അപ്പം രണ്ട് ആശംസ ഇവിടെ കൈമാറാണ്, ആകാശനും അതുപോലെ തന്നെ ആദിത്യൻ മോനും. നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് നമുക്ക് വേഗം പോകുക. ഒരു വലിയ മെസ്സേജാണ് കേട്ടോ. ഓക്കെ, ഗുഡ് മോർണിംഗ്. വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ദീപമോൾക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും നേരുന്നു. രാജു ചേട്ടനും ചേച്ചിക്കും എല്ലാവിധ വെഡിങ് ആനിവേഴ്സറി ആശംസകൾ അറിയിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ലില്ലിക്കുട്ടി ചേച്ചിയായിരുന്നു കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. ഹായ്, ഗുഡ് മോർണിംഗ് അമൃത. ദീപയ്ക്ക് എന്റെ വക നല്ലൊരു പിറന്നാൾ ആശംസകൾ അറിയിക്കുമല്ലോ. അതുപോലെ രാജു ചേട്ടനും വൈഫിനും എന്റെ വക ആശംസകൾ നേരുന്നു. ഞാൻ ലത വനവാതുക്കരയിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ലത ചേച്ചിയുടെ ആശംസ ഞാൻ ഇവിടെ കൈമാറുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. നമ്മുടെ ഒക്കെ സ്വകാര്യ അഹങ്കാരമായ റേഡിയോ മാക്ബാസ്റ്റിന്റെ ശബ്ദവിസ്മയം ദീപകുട്ടിക്ക് അങ്ങ് ആന്ധ്രയിൽ നിന്ന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. രാമനാഥൻ, രാമനാഥൻ ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നല്ലൊരു പിറന്നാൾ ആശംസ കൊടുക്കുകയാണ് കേട്ടോ. ചേട്ടന് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഹായ് റേഡിയോ മാക്ബാസ്, മോളൂസെ ഗുഡ് മോർണിംഗ്. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ദീപൂസിന്, ഡോക്ടർ മോൾക്കും, അവനി മോളുടെ അച്ഛമ്മയ്ക്കും, അനിലിന്റെ ഫ്രണ്ടിനും, നദീർത്ത പറഞ്ഞ ആൾക്കും ജന്മദിന ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. രാജുവിനും ഓമനിക്കും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. പിന്നെ സൗഹൃദവാണിയിലെ എല്ലാ ചങ്കുകൾക്കും, അപ്പൂസ് മോൾക്കും കുടുംബത്തിനും അമ്രൂസിനും ദീപൂസിനും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു സ്നേഹത്തോടെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് നമ്മുടെ ഓക്കെ അമ്ലി ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, എന്തായാലും നല്ലൊരു ആശംസ കൈമാറാണ്. ഒരു മെസ്സേജും കൂടിയുണ്ട്, വേഗം നമുക്ക് പോകാം. അതാണ് ഒരു വലിയ മെസ്സേജ് എന്ന് പറഞ്ഞത്. അവരുടെ മോളെ ഗുഡ് മോർണിംഗ്. എൻ്റെ റേഡിയോ കുടുംബത്തിലെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. എൻ്റെ രേഖക്കുട്ടിയുടെ മകൾ ഡോക്ടർ ആർഷയ്ക്ക്, ആർഷ സത്യൻ മോൾക്ക് 1000 ജന്മദിന ആശംസകൾ നേരുന്നു. ആർജി ദീപയ്ക്കും ആശംസകൾ നേരുന്നു. അനിലിൻ്റെ ടീച്ചർ ഫ്രണ്ടിനും ആവണിയുടെ മുത്തശ്ശിക്കും ഇനി വിളിക്കാനിരിക്കുന്നവർക്കും ജന്മദിനാശംസകൾ നേരുന്നു. രാജു ചേട്ടനും ഓമന ശേഷിക്കും വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു. നാട്ടിലെ വിദേശത്തുമായ റേഡിയോ സ്നേഹിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. കുട്ടിപ്പട്ടാളങ്ങൾക്കും ഗുഡ് മോർണിംഗ്. ലതിക ചേച്ചിയാണ് തുകലശ്ശേരിയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നല്ലൊരു ആശംസ കൈമാറുകയാണ് കേട്ടോ. അടുത്തൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
4: ഹലോ, നമസ്കാരം.
2: നമസ്കാരം, ഇതാരാണ്?
4: റീത
2: ചേച്ചി, ആശംസ വേഗം പറഞ്ഞോ.
4: ആശംസ എന്നെ നമ്മുടെ ദീപയ്ക്കാണേ. ദീപയ്ക്കും പിന്നെ രേഖയുടെ മോള് ആർഷക്കുട്ടിക്കും ഹാപ്പി ബർത്ത്ഡേ നേരുന്നു.
2: ഓക്കെ, രണ്ടുപേർക്കും നല്ലൊരു ആശംസ.
4: അപർണയ്ക്കും കേട്ടോണ്ടിരിക്കും, നല്ലവർക്ക് നല്ലൊരു ദിവസം നേരുന്നു.
2: താങ്ക് യു ചേച്ചി. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. പാവമുണ്ട്, എല്ലാരും അങ്ങോട്ട് ധൃതി വെച്ച് പറയുകയാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്, ഒരുപാട് കോൾ ഉണ്ടാകും, ചില ദിവസങ്ങളിൽ ഒന്നും ഉണ്ടാകില്ല. അപ്പൊ നല്ല ഒരു മെസ്സേജ് ഉണ്ട്, നമ്മുടെ ത്രിമൂർത്തീസാണ് അയച്ചിരിക്കുന്നത്. ദീപയ്ക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു. കൂടാതെ മറ്റ് വിശേഷങ്ങൾ അറിയിച്ച എല്ലാവർക്കും ആശംസകൾ. രാജു, ഓമന ദമ്പതികൾക്ക് ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആശയ്ക്കും പിറന്നാൾ ആശംസകൾ എന്ന് പറയുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു ആശംസ ഞാനിവിടെ കൈമാറുകയാണ്. അടുത്തത് നമ്മുടെ സുലഭ ചേച്ചിയാണ് നല്ലൊരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അടുത്ത മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, യെസ്, ഓൾമോസ്റ്റ് ഞാൻ കവർ ചെയ്തു എന്ന് തോന്നുന്നു. ഇനി ഏതെങ്കിലും മെസ്സേജ് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്തതിൻ്റെ ഇടയിൽ മിസ്സായതായിരിക്കാം. ഓക്കെ, അനിൽ ചേട്ടൻ ഒരു ഗുഡ് മോർണിംഗ് പിക്ചർ മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ മെസ്സേജ് ആണ്. ഹായ് അപ്പൂസ് കുട്ടി, ഗുഡ് മോർണിംഗ്. ആർഷി കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ. ദീപക്കുട്ടിക്ക്, അമൃത കാർത്തിക്കും കുട്ടിക്കും, പുഷ്പ ചീച്ചി ചങ്സ് ഗ്രൂപ്പ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അനിൽ ചേട്ടനാണ് കേട്ടോ, അനിൽ ചേട്ടൻ ഫ്രം വായ്പൂർ. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ മെസ്സേജും ഞാൻ കവർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഒരു ഒരു മെസ്സേജും കൂടി. നമുക്ക് നമ്മളിലുള്ള വിശ്വാസം അതാണ് വലുത്. ആ വിശ്വാസം കരുത്തായി കൈ മുതലായി കൂടി ഉണ്ടെങ്കിൽ ജീവിത വഴിയിൽ വെളിച്ചമണയാതെ ഉണ്ടാകും. ഏതിരുട്ടിലും മുന്നോട്ട് പോകാൻ സാധ്യമാകും. കൂടെ അത് നിലനിൽക്കും. ഒരുപാട് തയ്യാറെടുപ്പുകളോടെ ഒത്തിരി പ്രതീക്ഷയോടെ നാം ഏറ്റെടുക്കുന്ന ചില ദൗത്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നടപ്പിലാക്കാൻ എപ്പോഴും നമുക്ക് സാധിക്കണമെന്നില്ല. അപ്പോഴൊക്കെ നിരാശയ്ക്ക് നമ്മെ വിട്ടുകൊടുക്കരുത്. കാരണം ഓരോ പരാജയങ്ങളും നമുക്ക് നൽകുന്നത് തിരിച്ചറിവുകളാണ്. അത്ര വലുതാണ്. നാളുകളിൽ അത് വിളിച്ചമാകും. ഓരോ ദിവസവും പ്രതീക്ഷയോടെ തുടരാൻ നമ്മുടെ യാത്ര. ശുഭദിനം നേരുന്നു സുലൈ എനിക്കോട്. സുലൈ ചേട്ടൻ നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഒരുപാട് കോള് വന്ന് ഡ്രോപ്പായി പോകുന്നുണ്ട്. എന്ത് ചെയ്യാൻ, സമയം 8 മണി ആയതുകൊണ്ട് എനിക്ക് കോൾ എടുക്കാൻ സാധിക്കില്ല. അപ്പം എന്തായാലും ഇന്നത്തെ ദിവസം എല്ലാവർക്കും അടിപൊളിയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് വിശേഷ ദിവസമുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ പറഞ്ഞുകൊണ്ട് ഇന്ന് വിളിച്ച എല്ലാവർക്കും, മെസ്സേജ് എല്ലാവർക്കും, കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ ആർ ജയഭരണ സൈനിങ് ഓഫ് ഫ്രം ഗ്രീറ്റിംഗ് കാർഡ്സ്. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
5: Ready Macfast 90.4 Time set
6: 8 o'clock. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: திருவல்ல புத்தூர் ஏட்டுமானூர்
1: Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെയും മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. FIFA World Cup 2026. ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ പരാമർശിച്ച ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും പ്രായം കൂടിയ താരമായി ചരിത്രം കുറിച്ച കളിക്കാരന്റെ പേരെന്ത്? ശരി ഉത്തരമയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമുട്ടൽ സെറ്റ്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഉത്തരമയക്കേണ്ട നമ്പർ 9495-730333 9495-730333. FIFA World Cup 2026.

0: റേഡിയോ മെക്ഫാസ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
1: നമസ്കാരം. ഇന്നത്തെ പത്രവിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കനത്ത മഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ത്രിരാഷ്ട്ര സന്ദർശനം ഇന്നു മുതൽ 11 വരെ നീളുന്ന ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പുറപ്പെടും. 9-ാം ക്ലാസ് വിദ്യാർത്ഥിയെ സഹപാഠികൾ ചേർന്ന് പീഡിപ്പിച്ച പരാതി വ്യാജമെന്ന് പോലീസ്. പെൺകുട്ടിയുടെ വൈദ്യപരിശോധനയിൽ പീഡനം നടന്നിട്ടില്ല എന്ന് കണ്ടെത്തിയിരുന്നു. പെൺകുട്ടിക്ക് ഒരു പ്രണയമുണ്ടായിരുന്നു. അടുത്തിടെ ഇത് ഇല്ലാതെയായതിനെ തുടർന്നാണ് ആരോപണമുണ്ടായതെന്നാണ് മറ്റ് സഹപാഠികൾ പറയുന്നത്. സഹപാഠികൾ ഉൾപ്പെടെ 11 പേർ പീഡിപ്പിച്ചതായി കഴിഞ്ഞ ദിവസമാണ് 13-കാരി പോലീസിന് മൊഴി നൽകിയത്. പെൺകുട്ടി മൊഴിയിൽ പറഞ്ഞ 6 പേരെ ചോദ്യം ചെയ്യാനായി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. ഇതിനൊപ്പം പെൺകുട്ടിയെ ചോദ്യം ചെയ്തപ്പോൾ മൊഴിയിൽ വൈരുദ്ധ്യം പോലീസിന് സംശയം നൽകി. പിന്നീട് പീഡനം നടന്നിട്ടില്ല എന്ന വൈദ്യപരിശോധനാ റിപ്പോർട്ടും വ്യക്തമായതോടെ ചോദ്യം ചെയ്യാനായി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചവരെ ശനിയാഴ്ച വിട്ടയക്കുകയായിരുന്നു ചെയ്തത്. പെൺകുട്ടിയുടെ മൊഴി പ്രകാരം 2 പോക്സോ കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഈ 2 കേസുകളിലും തുടരന്വേഷണം നടത്തും. പെൺകുട്ടി വ്യാജമൊഴി നൽകാൻ ഇടയാക്കിയ സാഹചര്യം അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു. KSRTC ബഡ്ജറ്റ് ടൂറിസം. KSRTC ബഡ്ജറ്റ് ടൂറിസം സെൽ കർക്കിടകത്തില് 4 അമ്പല ദർശന യാത്ര ജില്ലയിൽ വിവിധ ഡിപ്പോകളിൽ നടത്തും. പത്തനംതിട്ട, തിരുവല്ല, അടൂർ, പന്തളം, റാന്നി, കോന്നി, മല്ലപ്പള്ളി ഡിപ്പോകളിൽ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ സ്പെഷ്യൽ ട്രിപ്പുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഇതോടെ ഇന്നത്തെ പത്രവിശേഷം ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം പത്രവിശേഷത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ RJ അപർണയാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജ്നോൾ ഫക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: രാവിലെ എല്ലാവരും തിരക്കായിരിക്കുമല്ലേ? തിരക്കാണ് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഒന്നിനും സമയം കിട്ടുന്നില്ല എന്നും പറയുന്നുണ്ടാവും. പോയിപ്പോയാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒന്നേയുള്ളൂ, അതാണ് സമയം. എത്ര നമ്മൾ ശ്രമിച്ചാലും സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല. നാം ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ അതാത് സമയത്ത് ചെയ്തു തീർക്കുക. നാളത്തേക്ക് മാറ്റിവെക്കേണ്ട. ഇന്ന് ചെയ്തു തീർക്കുവാനുള്ളത് ഇന്ന് തന്നെ ചെയ്യുക. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സംസാരിക്കുവാനും സഹായിക്കുവാനും കേൾക്കുവാനും സമയം കണ്ടെത്തുക. സമയം അത് വിലപ്പെട്ടതാണ്. ശുഭദിനം ആശംസിച്ചുകൊണ്ട് മുഴിമുത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടെയുള്ളത് ദീപ.

നമ്മുടെ കയ്യിലുള്ള സമ്പാദ്യം അത് നഷ്ടപ്പെട്ടാൽ നമുക്ക് വീണ്ടും നേടാൻ സാധിക്കുമല്ലേ. ഒരു സൗഹൃദം നഷ്ടപ്പെട്ടാൽ നല്ലൊരു സൗഹൃദം വേറെ നമുക്ക് കണ്ടെത്താം. പക്ഷേ പോയാൽ തിരിച്ചു കിട്ടാത്ത ഒന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞ സമയം തന്നെ. നമ്മുടെയൊക്കെ ജീവിതം ഒരു ക്ലോക്ക് പോലെയാണ്. ചിന്തിച്ചിട്ടുണ്ടോ? ക്ലോക്കിന്റെ 3 സൂചികൾ, പോകുന്ന ദിവസങ്ങൾ, മാസങ്ങൾ, കൊല്ലങ്ങൾ, ഇതിനെ 3 സൂചിപ്പിക്കുന്നതും. ഈ സൂചി ചലിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്, പക്ഷെ ചലിക്കുന്തോറും നമുക്ക് ഓരോ നിമിഷവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്തൽ.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
0: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ കെ എം സി ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൽ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: കൊച്ചി ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ പരാമർശിച്ച ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും പ്രായം കൂടിയ താരമായി ചരിത്രം കുറിച്ച കളിക്കാരന്റെ പേരെന്ത്? ശരി ഉത്തരമയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടിൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഉത്തരമയക്കേണ്ട നമ്പർ 9495730333 9495730333. ഫിഫ വേൾഡ് കപ്പ് 2026.
1: മൊഴിമുത്തലൂടെ നല്ല പാട്ടുകളും നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സമയവും മുന്നോട്ടു പോകുന്നു. കുട്ടിക്കാലത്തൊക്കെ ഈ സമയക്കുറവ് ആർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇല്ലെന്നേ. കുട്ടി അതായത് ചെറിയ കുഞ്ഞുങ്ങൾ വിശക്കുമ്പോൾ കരയും, സന്തോഷം വരുമ്പം ചിരിക്കും കളിക്കും, ഉറങ്ങാൻ തോന്നുമ്പോൾ ഉറങ്ങും. സമയമില്ല എന്നൊന്ന് ആ പ്രായത്തിൽ ആർക്കും തോന്നിയിട്ടില്ല, അതായത് കുട്ടിക്കാലത്ത്. കുറച്ചുകൂടി പ്രായമാകുമ്പോഴാണ് സമയം ഒന്നിനും നമുക്ക് തികയാത്തത്. ആർക്കും ആരോടും ഒന്നും മിണ്ടാൻ പോലും പറ്റാത്തത്ര തിരക്കാകും. ഒന്ന് ഫോൺ വിളിച്ച് സുഖമാണോ എന്ന് ചോദിക്കാൻ പോലും സമയമില്ല. ഒന്നിനും സമയമില്ല, കാരണം ജീവിത രീതി എന്ന് പറയുന്നത് അതുപോലെയാണ് പോകുന്നതും. ബിസി ആയിട്ടുള്ള ലൈഫ്. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മുഴിമുത്തൽ.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠപുസ്തകം ഇത് നമ്മുടെ ജീവിതം തന്നെയല്ലേ. ഓരോ സമയത്തും ഓരോരോ കാര്യങ്ങൾ സംഭവിക്കുന്നു, അതൊന്നും തടസ്സപ്പെടുത്താൻ നമുക്കാവില്ല അല്ലേ. അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ വരണ്ട, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ വരണം എന്നൊന്നും നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. ഒരു കാലവും ഒരുപാട് കാലത്തേക്കില്ലെന്നേ ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുക. നമുക്കിപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് ഈ ഒരു സമയവും കടന്നുപോകും. അതുകൊണ്ട് ഇപ്പം സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഒരുപാട് സങ്കടപ്പെടുകയോ ഒരുപാട് സന്തോഷിക്കുകയോ വേണ്ട. എപ്പോഴും പറയാറില്ലേ, നമ്മൾ ഇപ്പോഴുള്ള കാര്യങ്ങളിൽ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോവുക. മൊഴിമുത്താണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മുഴിമുത്താണ് കേൾക്കുന്നത്. നല്ല കാലമൊക്കെ വരും എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഇപ്പൊ അവർക്ക് നല്ല കാലമാ, അല്ലെങ്കിൽ അവന് നല്ല കാലമാ എന്നൊക്കെ. ഒരു നല്ല കാലം എന്ന ടാഗ് വെച്ചൊന്നും ഒരു കാലവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. ഇപ്പൊ ഉള്ളതിലേറെ മോശമായ സമയം വരുമ്പോഴാണ് ആ കാലം നല്ലതായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇപ്പൊ തന്നെ വലുതായി കഴിഞ്ഞപ്പോൾ ഇപ്പൊ സംഭവിക്കുന്ന കാര്യങ്ങൾ ഓർക്കുമ്പം നമ്മൾ പറയാറില്ലേ, ബാല്യകാലമായിരുന്നു നല്ലത്, അല്ലെങ്കിൽ പഴയ കാലമായിരുന്നു നല്ലത് എന്നൊക്കെ. അപ്പോ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിനെക്കാട്ടിലും മെച്ചപ്പെട്ട കാര്യങ്ങൾ അന്ന് സംഭവിച്ചതുകൊണ്ടാണ് ഇപ്പൊ നമ്മള് ഈ കാലം മോശമാണെന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ മൊഴിമുത്തിന്റെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മൊഴിമുത്തിൽ ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: FIFA World Cup 2026. ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ പരാമർശിച്ച ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും പ്രായം കൂടിയ താരമായി ചരിത്രം കുറിച്ച കളിക്കാരന്റെ പേരെന്ത്? ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സെറ്റ്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഉത്തരം അയക്കേണ്ട നമ്പർ 9495730333 9495730333. ഫിഫ വേൾഡ് കപ്പ് 2026.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്തോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: റേഡിയോ മെക്ഫസ് 90.4.
3: 9 o'clock.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.
1: മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
3: എന്താണ് യഥാർത്ഥമായ ആത്മീയത? ആത്മീയത എന്നത് ഒച്ചപ്പാടും ബഹളവും വലിയ ആഘോഷങ്ങളും വലിയ ഉത്സവങ്ങളും വലിയ പെരുന്നാളുകളും ആൾക്കൂട്ടവും ഇതൊന്നുമല്ല. ആത്മീയത എന്നത് ഉള്ളിലുള്ളവനോടും ഉണ്മയായവനോടുമുള്ള ബന്ധമാണ്. ഉള്ളിലുള്ളവൻ, അവൻ ദൈവമാണ്. ഉണ്മയായവൻ, ഒരുവൻ മാത്രമേ ഉള്ളൂ ഉണ്മയായവൻ, അത് ദൈവമാണ്. അപ്പോൾ അവനോടുള്ള ബന്ധമാണ് യഥാർത്ഥത്തിൽ ആത്മീയത എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും മനുഷ്യർ പൊതുവെ അവരുടെ തീർത്ഥാടനം പുറത്തേക്കാണ്. എവിടെയോ ഒരു മൂർത്തി, എവിടെയോ ഒരു ദൈവാലയം, അവിടേക്കുള്ളതായ ഒരു തീർത്ഥാടനം. എന്നാൽ യഥാർത്ഥത്തിൽ തീർത്ഥാടനം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്കാവണം. നമ്മുടെ ഉള്ളിലാണ് ഏറ്റവും വലിയ ആ അമൂർത്തമായ ദൈവീകത ഇരിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ ആ ദൈവീകത അത് കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ പുറത്തേക്കുള്ള യാത്ര പലപ്പോഴും ഉള്ളിലേക്കുള്ള യാത്രയ്ക്ക് പകരമായി വയ്ക്കാറുണ്ട്. കാരണം ഉള്ളിലേക്കുള്ള യാത്ര എളുപ്പമല്ല. നാം ഉള്ളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പലതും നമുക്ക് തിരുത്തേണ്ടി വരും. നമ്മുടെ ശൈലികൾ, നമ്മളുടെ വികല്പങ്ങൾ, നിലപാടുകളിലെ കാപട്യങ്ങൾ, ജീവിതത്തിൻ്റെ മൂടുപടങ്ങൾ, ഇവയൊക്കെ നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ടാവാം. എന്നാൽ അവയെ നമ്മൾ നേരിടുകയാണ് വേണ്ടത്. അവയെ സൗകര്യപൂർവ്വം വിസ്മരിക്കുന്നതിൻ്റെ പ്രതീകമായി നമ്മൾ പുറത്തേക്കുള്ള നമ്മുടെ തീർത്ഥാടനം കാണരുത്, അവസാനിപ്പിക്കരുത്. പലപ്പോഴും ഉള്ളിലെ ഭീകരത, നമ്മളുടെ വികലതകളുടെ അസ്ഥിക്കൂനകൾ നമ്മളെ ഭയപ്പെടുത്തുമ്പോൾ ദൈവം നമ്മോട് പറയുന്നത് നമുക്കതിനോടൊക്കെ സമരസപ്പെടാമെന്നാണ്. നാം ആരെയെല്ലാം കബളിപ്പിച്ചാലും ആരുടെയെല്ലാം വലയിൽ നിന്ന് രക്ഷപ്പെട്ടാലും മനസ്സാക്ഷിയുടെ കണ്ണുകൾ എപ്പോഴും നമ്മുടെ നേർക്ക് ആയിരിക്കുമല്ലോ. നമ്മൾ ഏതെല്ലാം നദിയിൽ നമ്മളുടെ തിന്മയുടെ കറകൾ കഴുകിയാലും അവ തീരില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആത്മീയത എന്നത് നമ്മളുടെ നിലപാടുകളിലുള്ള വ്യതിയാനമാണ്. നാം നമ്മുടെ ഉള്ളിലെ സ്വാർത്ഥതകളും തെറ്റായ ചിന്തകളും ശൈലികളും മനുഷ്യനെതിരായിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളുമെല്ലാം അവയ്ക്ക് മാറ്റം നൽകുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതാണ്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നല്ല ആത്മീയത ഉണ്ടാകുന്നത്. അപ്പോൾ ചിലർ പറഞ്ഞേക്കാം, അങ്ങനെയാണ് പിന്നെ നല്ല മനുഷ്യരായാൽ മതിയല്ലോ, ദൈവീകത, ദൈവത്തെ നമ്മൾ എന്തിന് തേടണമെന്ന്. അവിടെ ഒരു വാക്ക് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. അതായത്, നമ്മളുടെ ആത്മീയത ആപേക്ഷികമാകാൻ പാടില്ല. എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടോ എൻ്റെ സ്വന്തക്കാർ ആയിരിക്കുന്നത് കൊണ്ടോ എനിക്കിഷ്ടമോ അല്ലെങ്കിൽ അവരോട് താല്പര്യമോ ഉണ്ടാവാൻ പാടില്ല. വളരെ ആപേക്ഷികമായിട്ടാണ് പലതും നടക്കുക. ആപേക്ഷികമല്ലാത്ത ഒരു ധാർമ്മികത വേണമെങ്കിൽ അവിടെ ഒരു ദൈവം നമുക്ക് ആവശ്യമാണ്. അവിടെ ഒരു ദൈവീകതയിൽ മാത്രമേ നമുക്ക് അങ്ങനെ നമ്മളുടെ സഹോദരങ്ങളെ, അല്ലെങ്കിൽ മറ്റുള്ളവൻ നമ്മുടെ സഹോദരനാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. 173 രാജ്യങ്ങളിൽ പാവപ്പെട്ടവരുടെ അമ്മയായി മാറിയ കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസ എപ്പോഴും തന്നോട് ചോദിച്ചവർക്കെല്ലാം പറഞ്ഞ കാര്യം ഇതാണ്: ഓരോ രോഗിയിലും ഓരോ അശരണരിലും കാണുന്നത് ദൈവത്തെയാണ്, യേശുവിനെയാണ്, മുറിവേറ്റവനെയാണ് കാണുന്നത്. ആ മുറിവ് ആരൊക്കെയോ വഴി അവന് സമ്മാനിച്ചതാണ്. അതിൻ്റെ ഒരു കാരണം ഞാനും കൂടിയാണ്. കാരണം നമ്മളെല്ലാം ഒരു കുടുംബത്തിലെ അംഗമാണ്. അതുകൊണ്ട് എൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് ഈ മുറിവേറ്റവനെ പരിചരിക്കുക എന്നുള്ളത്. അവന് യേശുവിൻ്റെ സാന്നിധ്യമാകുവാൻ ഞാൻ എന്നെ തന്നെ അനുവദിക്കുക എന്നുള്ളത്. സ്നേഹമുള്ളവരെ, ആത്മീയത എന്നത് ഉള്ളിലേക്കുള്ള നടത്തമാണ്. നമ്മൾ പൊയ്മുഖങ്ങളെ വലിച്ചെറിയാനായിട്ടുള്ള ധൈര്യമാണ്. നമ്മൾ ആരെയും കാണിച്ച് തൃപ്തിപ്പെടുന്ന ശൈലികളിൽ നിന്ന് മാറി എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് എന്ന അവബോധത്തിൽ സത്യസന്ധമായിട്ടുള്ള ജീവിത ശൈലി പുലർത്തുവാൻ കഴിയുമ്പോഴാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.
1: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെയും മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ ഇന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-6661.
0: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ പരാമർശിച്ച ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും പ്രായം കൂടിയ താരമായി ചരിത്രം കുറിച്ച കളിക്കാരന്റെ പേരെന്ത്? ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമുട്ട് സെൽസ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഉത്തരം അയക്കേണ്ട നമ്പർ 9495730333 9495730333. ഫിഫ വേൾഡ് കപ്പ് 2026.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിങ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: திருவல்ல முத்து ஏட்டுமானூர்.
1: Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെ മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
3: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ പരാമർശിച്ച ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും പ്രായം കൂടിയ താരമായി ചരിത്രം കുറിച്ച കളിക്കാരന്റെ പേരെന്ത്? ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമുട്ടൽ സെറ്റ്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഉത്തരം അയക്കേണ്ട നമ്പർ 9495730333 9495730333. ഫിഫ വേൾഡ് കപ്പ് 2026.
2: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
0: Radio Macfast 90.4 Time check
3: 10 o'clock. റേഡിയോ മെഗ്ഫാസ്റ്റ് 90.4 കരിയർ കോമ്പസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കരിയർ കോമ്പസിൽ നമ്മളോടൊപ്പം ഉള്ളത് മാക്ഫാസ്റ്റ് കോളേജിലെ MCA ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ കൃപ തങ്കച്ചൻ. ഇന്ന് നമ്മളോട് മാഡം സംസാരിക്കുന്ന വിഷയം AI മനുഷ്യന്റെ സുഹൃത്തോ ശത്രുവോ. കേൾക്കാം കരിയർ കോമ്പസിൽ.
4: നമസ്കാരം, എന്റെ പേര് കൃപ തങ്കച്ചൻ. ഞാൻ മാക്ഫാസ്റ്റിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം AI മനുഷ്യന്റെ സുഹൃത്തോ ഭീഷണിയോ. ഇന്ന് ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് സിനിമകളിൽ മാത്രം കണ്ടിരുന്ന പല കാര്യങ്ങളും ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. മൊബൈൽ ഫോൺ നമ്മോട് സംസാരിക്കുന്നു, ഗൂഗിൾ നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു, സോഷ്യൽ മീഡിയ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ വീഡിയോകൾ കാണിക്കുന്നു. ഇതെല്ലാം സാധ്യമാകുന്നത് ഒരു സാങ്കേതിക വിദ്യയാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI. എന്നാൽ ഈ AI മനുഷ്യന്റെ ജീവിതം കൂടുതൽ എളുപ്പമാക്കുന്ന ഒരു നല്ല സുഹൃത്താണോ, അല്ലെങ്കിൽ ഭാവിയിൽ മനുഷ്യന് തന്നെ വെല്ലുവിളി യേക്കാവുന്ന ഒരു ഭീഷണിയോ? ഇതാണ് ഇന്ന് നമ്മുടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം ഒരു ലളിതമായ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. AI എന്നത് എന്താണ്? മനുഷ്യനെ പോലെ ചിന്തിക്കാനും പഠിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും കഴിയുന്ന കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളെയാണ് AI എന്ന് പറയുന്നത്. സാധാരണ കമ്പ്യൂട്ടറുകൾ നാം നൽകുന്ന നിർദ്ദേശങ്ങൾ മാത്രം അനുസരിക്കുകയും പക്ഷേ AI സിസ്റ്റങ്ങൾ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കും, വിവരങ്ങൾ വിശകലനം ചെയ്യും, ചിലപ്പോൾ മനുഷ്യനെ പോലെ പ്രതികരിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന്, നിങ്ങൾ മൊബൈലിൽ സംസാരിക്കുമ്പോൾ ഗൂഗിൾ അസിസ്റ്റന്റ് അല്ലെങ്കിൽ സിറി നിങ്ങളെ മനസ്സിലാക്കുന്നത് AI ഉപയോഗിച്ചാണ്. യൂട്യൂബ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാവുന്ന വീഡിയോകൾ നിർദ്ദേശിക്കുന്നത് AI ആണ്. ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ കാണിക്കുന്നത് പോലും AIയുടെ സഹായത്തോടെയാണ്. ഇപ്പോൾ AIയുടെ നല്ല വശങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ആരോഗ്യരംഗത്ത് AI ഒരു വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ്. ചില രോഗങ്ങൾ മനുഷ്യ ഡോക്ടർമാർ കണ്ടെത്തുന്നതിന് മുമ്പേ AI കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ടായി. എക്സ്റേ, സ്കാനിംഗ് തുടങ്ങിയ പരിശോധനകളിൽ രോഗലക്ഷണങ്ങൾ വേഗത്തിൽ തിരിച്ചറിയാൻ AI സഹായിക്കുന്നു. ചികിത്സ കൂടുതൽ കൃത്യവും വേഗതയിലുമുള്ളതാകുന്നു. വിദ്യാഭ്യാസ രംഗത്തും AI വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ വിദ്യാർത്ഥിയുടെയും പഠന രീതി മനസ്സിലാക്കി വ്യക്തിഗത പഠന സഹായം നൽകാൻ ഇന്ന് AI സിസ്റ്റങ്ങൾക്ക് കഴിയുന്നു. കുട്ടികൾക്ക് സംശയം ചോദിക്കാം, ഉടൻ മറുപടി ലഭിക്കും. ഗ്രാമപ്രദേശങ്ങളിലെ വിദ്യാർത്ഥികൾക്കും മികച്ച പഠന സാധ്യതകൾ ലഭിക്കുന്നു. കൃഷിയിലും AI സഹായകരമാണ്. കാലാവസ്ഥ പ്രവചനം, മണ്ണിന്റെ ഗുണനിലവാരം പരിശോധിക്കൽ, വിളകൾക്ക് രോഗം വരുന്നതിന് മുമ്പേ മുന്നറിയിപ്പ് നൽകൽ, ഇതെല്ലാം ഇന്ന് AI വഴി സാധ്യമാണ്. ഇന്ന് കർഷകരുടെ നഷ്ടം കുറയ്ക്കാൻ സഹായിക്കും. ബാങ്കിംഗ് മേഖലയിൽ AI ഉപയോഗിക്കുന്നത് തട്ടിപ്പുകൾ കണ്ടെത്താനാണ്. സംശയാസ്പദമായ ഇടപാടുകൾ AI വേഗത്തിൽ കണ്ടെത്തുന്നു. അതുപോലെ ട്രാഫിക് നിയന്ത്രണം, ഓൺലൈൻ സേവനങ്ങൾ, വ്യവസായ മേഖല, വിമാനയാത്ര, എല്ലായിടത്തും AI വലിയ സഹായമാണ്. കോവിഡ് കാലത്ത് പോലും AI വളരെ സഹായകമായി. രോഗവ്യാപനം പഠിക്കാനും മരുന്ന് ഗവേഷണത്തിനും വിവരശേഖരണത്തിനും AI ഉപയോഗിച്ചിരുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ AI മനുഷ്യന്റെ ഏറ്റവും നല്ല സുഹൃത്ത് തന്നെയാണെന്ന് തോന്നും. പക്ഷേ എല്ലാ സാങ്കേതിക വിദ്യയ്ക്കും പോലെ AIക്കും ചില അപകടങ്ങളും ഉണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഭയപ്പെടുന്ന കാര്യം തൊഴിലില്ലായ്മ. ഒരു കാലത്ത് മനുഷ്യർ ചെയ്തിരുന്ന പല ജോലികളും ഇന്ന് മെഷീനുകൾ ചെയ്യുന്നു. ബാങ്കുകളിൽ, ഫാക്ടറികളിൽ, ഓഫീസുകളിൽ, കടകളിൽ ഓട്ടോമേഷൻ വർദ്ധിക്കുകയാണ്. ഇതോടെ ചില ജോലികൾ ഇല്ലാതാകുമോ എന്ന ആശങ്ക സ്വാഭാവികമാണ്. എന്നാൽ മറ്റൊരു വശം കൂടിയുണ്ട്. പുതിയ സാങ്കേതിക വിദ്യകൾ പുതിയ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുന്നു. AI വിദഗ്ധർ, ഡാറ്റ അനലിസ്റ്റുകൾ, സൈബർ സുരക്ഷാ വിദഗ്ധർ എന്നിവർക്കുള്ള അവ്യക്തത ഇന്ന് വളരുകയാണ്. അതിനാൽ ജോലി ഇല്ലാതാകുന്നതല്ല, ജോലിയുടെ സ്വഭാവം മാറുന്നതാണ് എന്ന് പറയാം. AIയെ കുറിച്ച് പറയുമ്പോൾ സ്വകാര്യതയുടെ പ്രശ്നവും വളരെ പ്രധാനമാണ്. ഇന്ന് നമ്മുടെ മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ, ഓൺലൈൻ ഇടപാടുകൾ എല്ലാം ഡാറ്റയായി ശേഖരിക്കപ്പെടുന്നു. നമ്മൾ എന്താണ് ഇഷ്ടപ്പെടുന്നത്, എവിടേക്കാണ് പോകുന്നത്, എന്താണ് വാങ്ങുന്നത്, ഇതെല്ലാം AI പഠിപ്പിക്കുന്നു. ഈ വിവരങ്ങൾ തെറ്റായി ഉപയോഗിക്കപ്പെട്ടാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന മറ്റൊരു വാക്കാണ് ഡീപ്പ് ഫേക്ക്. AI ഉപയോഗിച്ച് ഒരാളുടെ മുഖവും ശബ്ദവും കൃത്രിമമായി സൃഷ്ടിക്കാം. ആരെങ്കിലും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞതായി വീഡിയോ ഉണ്ടാക്കാം. ഇത് സമൂഹത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാനും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും കാരണമാകാം. അതേപോലെ AIയെ അമിതമായി ആശ്രയിക്കുന്നത് മനുഷ്യരുടെ ചിന്താശേഷിയെ പോലും ബാധിക്കാമെന്ന് ചിലർ പറയുന്നു. ചെറിയ കാര്യങ്ങൾ പോലും AIയോട് ചോദിച്ചു ചെയ്യുമ്പോൾ മനുഷ്യരുടെ സൃഷ്ടിപരമായ ചിന്ത കുറയുമോ എന്ന ആശങ്കയുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. AI ഒരു ഉപകരണം മാത്രമാണ്. അതിനെ നല്ലതിനും ഉപയോഗിക്കാം, തെറ്റായ കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. ഒരു വൈദ്യുതി ഉദാഹരണമായി എടുക്കാം. വൈദ്യുതി ഉപയോഗിച്ച് ആശുപത്രി പ്രവർത്തിപ്പിക്കാം. അതേ വൈദ്യുതി അപകടത്തിലും കാരണമാകാം. അതിനാൽ പ്രശ്നം സാങ്കേതിക വിദ്യയല്ല, അത് ഉപയോഗിക്കുന്ന മനുഷ്യരിലാണ്. AI മനുഷ്യനെ പൂർണ്ണമായി മാറ്റി സ്ഥാപിക്കുമോ എന്ന ചോദ്യവും ഇന്ന് പലരും ചോദിക്കുന്നു. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, മനുഷ്യന്റെ വികാരങ്ങളും മാനവികതയും കരുണയും സൃഷ്ടിപരമായ ചിന്തയും AIക്ക് പൂർണ്ണമായി പകരം വയ്ക്കാൻ കഴിയില്ല. AIക്ക് വിവരങ്ങൾ ഉണ്ടാകാം, പക്ഷേ മനുഷ്യർക്കുള്ള മനസ്സ് അതിനില്ല. അതുകൊണ്ട് AIയെ പേടിക്കേണ്ടതില്ല, പകരം അതിനെ മനസ്സിലാക്കുകയും ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കുകയും വേണം. സ്കൂളുകളിലും കോളേജുകളിലും AIയെ കുറിച്ചുള്ള അറിവും നൽകണം. AI ഉപയോഗിക്കുന്നതിനുള്ള നിയമങ്ങളും നൈതിക മാനദണ്ഡങ്ങളും ശക്തമാക്കണം. ഭാവിയിൽ AI നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൂടുതൽ സ്വാധീനം ചെലുത്തും. ഡോക്ടർമാർക്കും അധ്യാപകർക്കും എഞ്ചിനീയർമാർക്കും വിദ്യാർത്ഥികൾക്കും സാധാരണ ജനങ്ങൾക്കും എല്ലാവർക്കും AIയെ കുറിച്ച് അടിസ്ഥാന അറിവ് ആവശ്യമായ കാലമാണിത്. അവസാനമായ ഒരു കാര്യം, AI മനുഷ്യന്റെ ശത്രുവല്ല, പക്ഷേ മനുഷ്യൻ നിയന്ത്രണം നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അത് ഭീഷണിയായേക്കാം. അറിവോടെയും ഉത്തരവാദിത്വത്തോടെയും AI ഉപയോഗിച്ചാൽ അത് മനുഷ്യന്റെ ഏറ്റവും വലിയ കൂട്ടാളിയായി മാറും. മനുഷ്യന്റെ ബുദ്ധിയും മാനവികതയും കൈകോർക്കുമ്പോൾ AI ഭാവിയെ മനോഹരമാക്കും. മാക്ഫസ് കോളേജിൽ ആരംഭിച്ചിരിക്കുന്ന BCA ഓണേഴ്സും MCA പ്രോഗ്രാമുകളും ഇന്നത്തെ സാങ്കേതിക ലോകത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ചാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഡേറ്റ സയൻസ് തുടങ്ങിയ ആധുനിക വിഷയങ്ങൾ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് ഭാവിയിൽ തൊഴിൽ മേഖലകളിൽ കൂടുതൽ സാധ്യതകൾ നേടാൻ സഹായകരമാകും. സാങ്കേതിക വിദ്യകളെ മനസ്സിലാക്കി പ്രായോഗികമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് പഠന രീതി ക്രമീകരിച്ചിരിക്കുന്നത്. അതിലൂടെ വിദ്യാർത്ഥികൾക്ക് ഭാവിയിലെ AI അധിഷ്ഠിത ലോകത്തെ ആത്മവിശ്വാസത്തോടുകൂടി നേരിടാൻ കഴിയും. നമസ്കാരം.
5: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കരിയർ കോമ്പസ്. കരിയർ കോമ്പസിൽ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് മാക്ഫസ് കോളേജിലെ MCA ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ കൃപ തങ്കച്ചൻ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക്

0: കൊച്ചി 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ஜெயலட்சுமி சில்க்ஸ் திருவல்ல முத்தூர் ஏட்டுமானூர்.
1: Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെയും മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ ഇന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൌൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: സീറോ ഡെലിവറി
2: യെസ്. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
0: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
0: ഫോൺ 7012586661.
2: സീറോ ഡെലിവറി. എവറിഥിംഗ് സ്റ്റാർട്ട് ഫ്രം സീറോ.
3: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൌകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ പരാമർശിച്ച ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും പ്രായം കൂടിയ താരമായി ചരിത്രം കുറിച്ച കളിക്കാരന്റെ പേരെന്ത്? ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമുട്ട് സെറ്റ്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഉത്തരം അയക്കേണ്ട നമ്പർ 9495730333 9495730333. ഫിഫ വേൾഡ് കപ്പ് 2026.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്ക് പറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444767722. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 11 o'clock. മുടി കൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ
1: ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ പരാമർശിച്ച ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും പ്രായം കൂടിയ താരമായി ചരിത്രം കുറിച്ച കളിക്കാരന്റെ പേരെന്ത്? ശരി ഉത്തരമയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഉത്തരമയക്കേണ്ട നമ്പർ 9495730333 9495730333. ഫിഫ വേൾഡ് കപ്പ് 2026.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെയും മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വെക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.

0: FIFA World Cup 2026. ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ പരാമർശിച്ച ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും പ്രായം കൂടിയ താരമായി ചരിത്രം കുറിച്ച കളിക്കാരന്റെ പേരെന്ത്? ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമുട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഉത്തരം അയക്കേണ്ട നമ്പർ 9495730333 9495730333. ഫിഫ വേൾഡ് കപ്പ് 2026.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: വെരിക്കോസ്വേന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
5: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ്വേൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളുണ്ട്.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: திருவல்ல முத்தூர் ஏட்டுமானூர்.
1: കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെ മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൌൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.
0: റേഡിയോ മെക്ഫസ് 90.4. ടൈം ചെക്ക്
2: 12 o'clock.
1: FIFA World Cup 2026. ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ പരാമർശിച്ച ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും പ്രായം കൂടിയ താരമായി ചരിത്രം കുറിച്ച കളിക്കാരന്റെ പേരെന്ത്? ശരി ഉത്തരമയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സെറ്റ്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഉത്തരമയക്കേണ്ട നമ്പർ 9495730333. 9495730333. ഫിഫ വേൾഡ് കപ്പ് 2026.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
3: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

കൊച്ചി. റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ഇന്തോനേഷ്യയിലെത്തും. 4 ദിവസം നീളുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരള പി എസ് സിയിലെ ക്രമക്കേട് സംസ്ഥാന സർക്കാർ സമഗ്രമായി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കും. കേരളത്തിലെ വിദ്യാഭ്യാസം ലോകോത്തര നിലവാരമുള്ളതായി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയെ 3-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തുടക്കമായി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നിവിടങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ഇന്തോനേഷ്യയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. 2018 ഇന്തോനേഷ്യ സന്ദർശനവേളയിൽ മുന്നോട്ടുവച്ച സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തെ സന്ദർശനം കൂടുതൽ ദൃഢമാക്കുമെന്ന് യാത്രയ്ക്ക് മുന്നോടിയായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ ശ്രീ മോദി അറിയിച്ചു. സന്ദർശനവേളയിൽ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കുമെന്നും ശ്രീ മോദി അറിയിച്ചു. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. 4 ദിവസം നീളുന്ന പരിപാടി കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയമാണ് സംഘടിപ്പിക്കുന്നത്. ഇന്നും നാളെയും വനിതാ പ്രവർത്തക സമിതി യോഗവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ് നടക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: രാവിലെ വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ സ്വാഗതം ചെയ്തു. തുടർന്ന് പ്രതിനിധികളുടെ പരിചയപ്പെടുത്തലും സംയുക്ത പ്രസ്താവനയുടെ കരട് സംബന്ധിച്ച ചർച്ചയും നടന്നു. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തിക ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ഭരണത്തിലും നേതൃത്വത്തിലും സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക രംഗങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വെല്ലുവിളികൾ ചെറുക്കുന്നതിലും ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും സ്ത്രീകളുടെ പങ്ക് എന്നിവയാണ് മുൻഗണനാ മേഖലകൾ.
0: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ 2 ദിവസത്തെ യോഗത്തിന് അസമിലെ ഗുവാഹത്തിയിൽ തുടക്കം. മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾക്കിടയിൽ ആഴത്തിലുള്ള പ്രവർത്തന സഹകരണം വളർത്തിയെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസികളുടെ തലവന്മാരും ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും 2 ദിവസത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കേരള പി എസ് സിയിലെ ക്രമക്കേട് സംസ്ഥാന സർക്കാർ സമഗ്രമായി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും പി എസ് സിയുടെ വിശ്വാസ്യത തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം ഓപ്പറേഷൻ തൂഫാനിലൂടെ മയക്കുമരുന്ന് മാഫിയയെ തകർക്കാൻ ആയതായും പോലീസിനെ ആക്രമിക്കുന്ന മയക്കുമരുന്ന് ലോബിക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ 2 പതിറ്റാണ്ടിൽ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിൽ മാറ്റങ്ങളുണ്ടായതായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനതല +1 പ്രവേശനോത്സവം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വിദ്യാഭ്യാസം ലോകോത്തര നിലവാരമുള്ളതായി മാറേണ്ടതുണ്ടെന്നും അതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്നും മന്ത്രി പറഞ്ഞു.
2: കഴിഞ്ഞ 150 കൊല്ലം കൊണ്ട് ലോക സമൂഹത്തിലുണ്ടായ മാറ്റങ്ങളെക്കാൾ കൂടുതലാണ് കഴിഞ്ഞ 2 പതിറ്റാണ്ട് കൊണ്ടുണ്ടായ മാറ്റം. ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയുടെ കാര്യത്തിലാവട്ടെ, ഒരു ഹയർ എഡ്യൂക്കേഷന്റെ കാര്യത്തിലാവട്ടെ, നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത് പലപ്പോഴും ലോകത്തിലെ മറ്റു രാജ്യങ്ങളിലെ കുട്ടികളുമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് അങ്ങനെ മത്സരിക്കാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്ന വിധം നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിൽ ശാക്തീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ട്.
0: നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധി പറയാൻ തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. ചെന്താമര പ്രതിയായ 2-ാമത്തെ കൊലക്കേസാണ് ഇത്. നെന്മാറ തിരുത്തമ്പാടം ബോയൻ ഉന്നതിയിൽ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയതാണ് കേസ്. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ടിബി ബോധവൽക്കരണ പരിപാടിയും കോട്ടയത്ത് നടന്നു. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനി കോഴിക്കോട് കൊച്ചി ഓഫീസുകളിലെ 800 ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ തൊഴിൽ വകുപ്പിന്റെ ചർച്ച ആരംഭിച്ചു. തൊഴിൽ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി, ലേബർ കമ്മീഷണർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചർച്ച. വെള്ളിയാഴ്ച മന്ത്രി ബിന്ദു കൃഷ്ണ എറണാകുളത്തെത്തി കമ്പനി അധികൃതരുമായി നേരിട്ട ചർച്ച നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: റോഡ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരൻ തമിഴ്നാട് തിരുനെൽവേലി സ്വദേശി യാഷ്വാം 5 പേർക്ക് പുതുജീവനേകും. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രി 10:30 കുട്ടിക്ക് മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. ബന്ധുക്കൾ അവയവദാനത്തിന് സന്നദ്ധത അറിയിച്ചതിനെ തുടർന്ന് 2 വൃക്കകൾ, കരൾ, ഹൃദയവാൽവ്, കോർണിയ എന്നിവയാണ് ദാനം ചെയ്തത്. 1 വൃക്ക കോഴിക്കോട്ടുള്ള രോഗിക്ക് നൽകും. സമയബന്ധിതമായി അവയവം എത്തിക്കുന്നതിനായി തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട്ടേക്ക് റോഡ് മാർഗം പോകുന്ന ആംബുലൻസിന് പോലീസ് പ്രത്യേക ഗ്രീൻ കോറിഡോർ സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. മറ്റവയവങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ ആശുപത്രികളിലാണ് എത്തിക്കുന്നത്. മഴക്കാലത്ത് ശുദ്ധമായ ഭക്ഷണം ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പാലക്കാട് ജില്ലയിൽ നടത്തിയ പരിശോധന ഊർജിതമാക്കി. 109 സ്ഥാപനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കി. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്നും ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി 1 മാസത്തിനുള്ളിൽ ജില്ലയിൽ 850 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. വൃത്തിയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നും 500,000 രൂപയിലധികം പിഴ ഈടാക്കി. ഷിഗല്ല ബാക്ടീരിയ വ്യാപനം തടയുന്നതിന് ഭക്ഷ്യസംരംഭങ്ങൾ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് സ്ഥാപനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു.
0: കഴിഞ്ഞ വർഷത്തെ പുലിക്കളിക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ലഭിക്കാത്ത സംഭവത്തിൽ ഇടപെട്ട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര ഫണ്ട് ലഭിക്കാൻ ആവശ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ സംസ്ഥാന ടൂറിസം വകുപ്പിന് വീഴ്ച സംഭവിച്ചതാണ് തുക തടസ്സപ്പെടാൻ കാരണമായതെന്ന് വിവിധ പുലിക്കളി സംഘങ്ങളുമായുള്ള യോഗത്തിൽ വിലയിരുത്തി. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെയും പ്രതിനിധികളിൽ നിന്ന് ശ്രീ സുരേഷ് ഗോപി വിശദീകരണം തേടി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടറിൽ മെക്സിക്കോയെ 3-2 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ പ്രവേശിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
5: തോൽക്കാൻ മനസ്സില്ലാത്ത 2 ശക്തികൾ അരയും തലയും മുറുക്കി ആസ്ട്രക്കയിൽ പൊരുതിയപ്പോൾ കാൽപന്ത് ലോകം ശ്വാസം അടക്കി പിടിച്ചു. 2 പെനാൾട്ടികളും 1 ചുവപ്പുകാർഡുമൊക്കെയായി ഇഞ്ചോടിഞ്ച് ബലപരീക്ഷണത്തിൽ വിജയിച്ച് ഇംഗ്ലണ്ട് ലോകകപ്പിന്റെ ക്വാർട്ടറിൽ കടന്നു. 10 പേരുമായി ചുരുങ്ങിയിട്ടും ആതിഥേയരായ മെക്സിക്കോയെ 2-3 ഗോളുകൾക്ക് വീഴ്ത്തിയാണ് മുൻ ലോക ചാമ്പ്യന്മാരുടെ മുന്നേറ്റം. മെക്സിക്കോയുടെ ആധിപത്യം കണ്ട മത്സരത്തിൽ കളിയുടെ ഗതിക്ക് വിപരീതമായാണ് ഇംഗ്ലണ്ട് ആദ്യ പകുതിയിൽ ലീഡ് പിടിച്ചെടുത്തത്. വിജയദാഹവുമായി പൊരുതിക്കളിച്ച മെക്സിക്കോയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച് 98 സെക്കൻഡിനിടെയാണ് ഇംഗ്ലണ്ട് തുടരെ തുടരെ ഗോളുകൾ അടിച്ചു കയറ്റിയത്.
0: അതേസമയം ഇത്തവണത്തെ ലോകകപ്പ് ഫുട്ബോളിലെ ഏറ്റവും വലിയ അട്ടിമറിക്കാണ് ന്യൂയോർക്കിലെ ന്യൂ ജേഴ്സി സ്റ്റേഡിയം ഇന്ന് വേദിയായത്. ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയ കരുത്തരായ ബ്രസീലിനെ അട്ടിമറിച്ച് നോർവേ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ക്വാർട്ടർ കാണാതെ പുറത്തായതിനു പിന്നാലെ ബ്രസീൽ താരം നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഓസ്ട്രേലിയ കിരീടം സ്വന്തമാക്കി. ലണ്ടനിലെ ലോർഡ്സിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഉയർത്തിയ 151 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ 17.1 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 153 റൺസ് നേടി. 64 റൺസ് നേടിയ ബെത്ത് മൂണിയാണ് ഓസ്ട്രേലിയയുടെ ടോപ് സ്കോറർ. ഫീബി ലിച്ച്ഫീൽഡ് 48 റൺസ് നേടി. അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളുടെ യോഗം ഇന്ന് രാമക്ഷേത്ര പരിസരത്ത് ചേരും. ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളിലെ ക്രമക്കേട് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഉൾപ്പെടെയുള്ള സുപ്രധാന ഭരണ സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം. ജനറൽ സെക്രട്ടറി ചമ്പത്റായ്, ട്രസ്റ്റി അനിൽ മിശ്ര എന്നിവരുടെ രാജിക്കത്തുകൾ പരിഗണിക്കുന്നതും അജണ്ടയിൽ ഉൾപ്പെടുന്നു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 434 പോയിന്റ് ഉയർന്ന് 78,198 നിഫ്റ്റി 139 പോയിന്റ് നേട്ടത്തിൽ 24,410 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 80 രൂപ താഴ്ന്ന് 1,07,520 ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 13,440 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ഇന്തോനേഷ്യയിലെത്തും. 4 ദിവസം നീളുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരള PSC ക്രമക്കേട് സംസ്ഥാന സർക്കാർ സമഗ്രമായി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കും. കേരളത്തിലെ വിദ്യാഭ്യാസം ലോകോത്തര നിലവാരമുള്ളതായി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്ന് മന്ത്രി N. ശംസുദ്ദീൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയെ 3-2 രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
6: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, മഹാസാഗർ ദർശനം എന്നിവ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി. സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാം സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയെ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിസംബോധന ചെയ്തു. പശ്ചിമബംഗാളിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 24-ന്. ഭരണ നിർവഹണത്തിൽ സ്ത്രീ പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് പുറത്ത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ നായകൻ നെയ്മർ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6-ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. ബുധനാഴ്ച വരെയുള്ള ഇന്തോനേഷ്യ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപര പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ നടക്കുമെന്ന് യാത്ര പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. തുടർന്ന് മെൽബണിൽ എത്തുന്ന പ്രധാനമന്ത്രി ഓസ്ട്രേലിയൻ ഭരണ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. പര്യടനത്തിന്റെ നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. ഇന്തോനേഷ്യ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപര പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ നടക്കുമെന്ന് യാത്ര പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. തുടർന്ന് മെൽബണിൽ എത്തുന്ന പ്രധാനമന്ത്രി ഓസ്ട്രേലിയൻ ഭരണ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. പര്യടനത്തിന്റെ ഇന്തോനേഷ്യ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപര പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ നടക്കുമെന്ന് യാത്ര പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. തുടർന്ന് മെൽബണിൽ എത്തുന്ന പ്രധാനമന്ത്രി ഓസ്ട്രേലിയൻ ഭരണ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. പര്യടനത്തിന്റെ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ് നടക്കുക. വിശദാംശങ്ങളിലേക്ക്.
1: പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാവിലെ മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ സ്വാഗതം ചെയ്തു. തുടർന്ന് സംയുക്ത പ്രസ്താവനയുടെ കരട് സംബന്ധിച്ച ചർച്ചയും നടന്നു. ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തിക, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഭരണത്തിലും നേതൃത്വത്തിലും സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക രംഗങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വെല്ലുവിളികൾ ചെറുക്കുന്നതിലും ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും സ്ത്രീകളുടെ പങ്ക് എന്നിവയാണ് മുൻഗണനാ മേഖലകൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനം പുരോഗമിക്കുന്നു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. ഊർജ്ജം, വ്യാപാരം, സുരക്ഷാ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി അദ്ദേഹം ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമബംഗാളിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 24-ന്. വോട്ടെണ്ണലും അതേ ദിവസം നടക്കും. വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറപ്പെടുവിക്കും. ഈ മാസം 14-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് തീയതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ബീഹാറിലെ ബംഗിപ്പൂർ, ഗുജറാത്തിലെ മഞ്ചൽപൂർ, മധ്യപ്രദേശിലെ ദാദിയ എന്നീ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. ഈ മാസം 13 വരെയാണ് നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കുക. ജൂലൈ 30-നാണ് വോട്ടെടുപ്പ്. നീറ്റ് യുജി പരീക്ഷയുടെ ഫീസ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള കാലാവധി നാളെ അവസാനിക്കും. ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ സ്ഥിരീകരിച്ചവർക്ക് ഫീസ് തിരിച്ചു നൽകി തുടങ്ങിയതായി എൻടിഎ അറിയിച്ചു. ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ മെയ് 3-ന് നടന്ന പരീക്ഷ റദ്ദാക്കിയതോടെയാണ് ഫീസ് റീഫണ്ട് ചെയ്യാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായതായി വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. സംസ്ഥാനതല പ്ലസ് 1 പ്രവേശനോത്സവം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള പി എസ് സിയിലെ ക്രമക്കേട് സംസ്ഥാന സർക്കാർ സമഗ്രമായി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും പി എസ് സിയുടെ വിശ്വാസ്യത തകർക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഭാരതീയ ജനസംഘ് സ്ഥാപകൻ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125-ാം ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. സാംസ്കാരിക മന്ത്രാലയം പശ്ചിമബംഗാൾ സർക്കാരുമായി ചേർന്ന് വിവിധ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ ശ്യാമപ്രസാദ് മുഖർജിക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചു. ഇറാനിൽ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള സയ്യിദ് അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പ്രതിനിധികളെ അയച്ച ഇന്ത്യൻ സർക്കാരിന് നന്ദി അറിയിച്ച് ഇറാൻ എംബസി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധത്തിന്റെ പ്രതിഫലനമാണിതെന്ന് ഇറാൻ പ്രതികരിച്ചു. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർതല വിദഗ്ധ സംഘത്തിന്റെ 9-ാം സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര ഉപഭോക്തൃകാര്യ സെക്രട്ടറി നിധി ഖരെ അധ്യക്ഷയാകും. പരിപാടി മറ്റന്നാൾ സമാപിക്കും. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർദ്ധരാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. നാളെ പുലർച്ചെ 5:30 നടക്കുന്ന മത്സരത്തിൽ യുഎസ്എ ബെൽജിയവുമായി ഏറ്റുമുട്ടും. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ മറികടന്ന നോർവേ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. 1-2 നോർവേയുടെ ജയം. അതിനിടെ ബ്രസീൽ നായകൻ നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: കഴിഞ്ഞ 1.5 ബ്രസീലിന്റെ മഞ്ഞ ജേഴ്സിയിൽ കോടിക്കണക്കിന് ആരാധകരുടെ പ്രതീക്ഷകൾ സ്വന്തം ചുമലിലേറ്റിയ ഐതിഹാസിക യാത്രയ്ക്കാണ് ഇതോടെ വിരാമമായിരിക്കുന്നത്. 2010 മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ അമേരിക്കയ്ക്കെതിരെ കളിച്ചുകൊണ്ടാണ് നെയ്മർ ബ്രസീലിനായി അരങ്ങേറ്റം കുറിച്ചത്. 16 വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിലെ അതേ മൈതാനത്ത് വെച്ച് തന്നെ തന്റെ മഞ്ഞക്കുപ്പായത്തിലെ കരിയർ താരം അവസാനിപ്പിക്കുകയാണ്. പെലെയുടെ റെക്കോർഡ് മറികടന്ന് ബ്രസീലിനായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന പുരുഷ താരമെന്ന ഖ്യാതി നെയ്മർക്ക് സ്വന്തമാണ്. ആകെ 129 മത്സരങ്ങൾ, 80 ഗോളുകൾ, 4 ലോകകപ്പുകളിലും സാന്നിധ്യമായി. ബ്രസീലിയൻ ദേശീയ ടീമിനൊപ്പമുള്ള നെയ്മറുടെ കഥ ഇവിടെ അവസാനിക്കുകയാണെങ്കിലും ഫുട്ബോൾ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ പേരെന്നും സുവർണ ലിപികളിൽ തന്നെ എഴുതപ്പെട്ടിരിക്കും.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഗുജറാത്ത്, കൊങ്കൺ, ഗോവ, മധ്യ മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ പ്രദേശങ്ങളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കിഴക്കൻ രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, കർണാടക, മാഹി, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 539 ഉയർന്ന് 78,303, നിഫ്റ്റി 159 നേട്ടത്തിൽ 24,430, വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 80 രൂപ കുറഞ്ഞ് 1,07,520 ഗ്രാമിന് 13,440 ഇന്നത്തെ വില. ഭൂകമ്പം നാശം വിതച്ച വെനസ്വേലയിൽ മരണസംഖ്യ 3,342 ഉയർന്നു. 16,740 പേർക്ക് പരിക്കേറ്റു. 17,000 പേരെയാണ് കാണാതായത്. 80 ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ഐഡി പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, മഹാസാഗർ ദർശനം എന്നിവ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി. സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാം സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയെ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിസംബോധന ചെയ്തു. പശ്ചിമബംഗാളിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 24-ന്. ഭരണ നിർവഹണത്തിൽ സ്ത്രീ പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് പുറത്ത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ നായകൻ നെയ്മർ. വാർത്തകൾ കഴിഞ്ഞു.
4: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
5: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
6: 1 o'clock.
7: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. ഇന്നത്തെ രുചിക്കൂട്ടിൽ ഒരു സ്പെഷ്യൽ വിഭവമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ചില ഐറ്റംസ് ഒക്കെ ആദ്യ കാഴ്ചയിൽ തന്നെ മനസ്സങ്ങ് കീഴടക്കുക, അല്ലെ? ചിലത് ആദ്യ കഷ്ണത്തിൽ തന്നെ രുചിയുടെ ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. അത്തരത്തിൽ ഭക്ഷണ പ്രേമികളുടെ ഹൃദയം കീഴടക്കിയ ഒരു വിഭവമാണ് എഗ് ഗീ റോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കർണാടകയിലെ തനത് രുചിക്കൂട്ടിൽ പറഞ്ഞിട്ടുള്ള ഈ വിഭവം ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഈ നെയ്യിൽ വറുത്തെടുത്ത പ്രത്യേക മസാലക്കൂട്ടും വേവിച്ച മുട്ടയും ചേർന്നിട്ടുള്ള ഈ ഐറ്റം നമ്മുടെ ചോറിനും ചപ്പാത്തിക്കും ഒപ്പം ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നെയ്യ് ഒരുപാട്, അതായത് നെയ്യ് ധാരാളമായിട്ട് ഉപയോഗിച്ച് മസാലകൾ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. സാധാരണയായിട്ട് ചിക്കൻ ഗീ റോസ്റ്റ് ആണ് കൂടുതൽ ജനപ്രിയമെങ്കിൽ ഈ മുട്ട ഉപയോഗിച്ച് തയ്യാറാക്കുന്ന എഗ് ഗീ റോസ്റ്റും രുചിയിൽ ഒട്ടും പിന്നിലല്ല. ചുവപ്പ് നിറത്തിലുള്ള കട്ടിയുള്ള മസാല, പിന്നെ നെയ്യുടെ നല്ലൊരു സുഗന്ധം, പുളിയുടെ നേരിയ ഒരു പൊളിപ്പ്, ഉണക്കമുളകിന്റെ കിട്ടിലൻ ഫ്ലേവർ എന്നിവയാണ് ഈ വിഭവത്തെ വ്യത്യസ്തമാക്കുന്നത്. പിന്നെ ഇതിന്റെ ഒരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഇതിന്റെ മസാലക്കൂട്ട് തന്നെയാണ്. ഉണക്കമുളക്, മല്ലിവിത്ത്, ജീരകം, കുരുമുളക്, ഉലുവ, ഇത്രയും ചേരുവകൾ ചെറിയ തീയിൽ വറുത്തരച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന നല്ലൊരു സുഗന്ധമാണ് ഈ വിഭവത്തിന്റെ ഒരു സ്പെഷ്യൽ. ഈ മസാല നെയ്യിൽ വഴറ്റിയെടുക്കുമ്പോൾ എന്റെ അമ്മോ, നമ്മുടെ അടുക്കള മുഴുവനും നിറയുന്ന ഒരു മണം ഉണ്ടല്ലോ. നമുക്ക് ചില സ്മെല്ല്, അടുക്കളയിൽ നിന്ന് വരുന്ന നമുക്ക് ഇഷ്ടമുള്ള നല്ലൊരു രുചിക്കൂട്ടിന്റെയൊക്കെ ഒരു സ്മെല്ല് വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ വിശപ്പുണ്ടാവുക അല്ലേ. അങ്ങനെ വിശപ്പുണ്ടാക്കി എല്ലാവരെയും ആകർഷിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. മുട്ടകളിൽ ചെറിയ വരകളിട്ട് ഈ മസാലയിൽ പൊതിഞ്ഞെടുക്കുമ്പോൾ മസാലയുടെ ആ ഒരു ടേസ്റ്റ് മുട്ടയുടെ ഓരോ ഭാഗത്തേക്കും എത്തും. അതുകൊണ്ട് തന്നെ ഓരോ കഷ്ണവും വെറൈറ്റി വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പുഴുങ്ങിയ മുട്ട 6 എടുക്കാം. നെയ്യ് ഒരു 4 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ, സവാള നന്നായിട്ട് അരിഞ്ഞത് 2 എണ്ണം, കറിവേപ്പില 2 തണ്ട്, പുളിവെള്ളം 2 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, കാശ്മീരി ഉണക്കമുളക് 10 മുതൽ 12 വരെ, പിന്നെ മല്ലിവിത്ത് 2 ടേബിൾ സ്പൂൺ എടുക്കാം, ജീരകം 1 ടീസ്പൂൺ, കുരുമുളക് 1 ടീസ്പൂൺ, ഉലുവ 1/2 ടീസ്പൂൺ, വെളുത്തുള്ളി 6 അല്ലി. ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒന്നും കൂടി ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം. മുട്ട, നെയ്യ്, സവാള, പുളിവെള്ളം, കറിവേപ്പില, ഉപ്പ്, കാശ്മീരി ഉണക്കമുളക്, മല്ലിവിത്ത്, ജീരകം, കുരുമുളക്, ഉലുവ, വെളുത്തുള്ളി. ആദ്യം ഒരു പാനില് ഉണക്കമുളകും മല്ലിവിത്തും ജീരകവും കുരുമുളകും ഉലുവയും, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇതൊന്ന് എണ്ണയില്ലാതെ ചെറിയ തീയില് വറുത്തെടുക്കാം. മസാലകൾ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം, അപ്പൊ പിന്നെ അതിന്റെ ടേസ്റ്റ് ഫുള്ള് അങ്ങ് മാറും. അപ്പൊ അങ്ങനെ നമ്മള് ഇത് ഫുള്ള് നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം അതൊന്ന് തണുക്കാൻ വെക്കണം. തണുക്കാൻ വെക്കുക എന്ന് പറഞ്ഞാൽ ചൂടൊന്ന് മാറുക. അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളിയും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഒരു പാനിൽ നെയ്യ് ചൂടാക്കിയിട്ട് സവാളയും കറിവേപ്പിലയും ചേർത്തിട്ട് വഴറ്റിയെടുക്കുക. സവാള ഒരു ഗോൾഡൻ കളർ ആവുമ്പോഴേക്കും അരച്ചു വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയിൽ നിന്ന് നെയ്യ് തെളിയുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ പുളിവെള്ളവും ഉപ്പും ചേർത്തിട്ട് കുറച്ച് സമയം വേവിക്കുക. എന്നിട്ട് പുഴുങ്ങിയ മുട്ടകളിൽ ചെറിയ വരകളിട്ട് ഈ മസാല ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മുട്ടകൾ പൊട്ടിപ്പോകാതെ ശ്രദ്ധയോടെ ഇളക്കി ഈ മസാല നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കണം. ഏകദേശം 5 to 7 minutes വരെ ചെറിയ തീയിൽ വേവിച്ച ശേഷം മുകളിലൂടെ 1 spoon നെയ്യ് കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വിഭവം കുറച്ചും കൂടി സ്വാദിഷ്ടമാകും. മുട്ടയെന്ന് പറയുന്നത് നമുക്കറിയാം മികച്ച പ്രോട്ടീൻ സ്രോതസ്സാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് പോഷക ഘടകങ്ങൾ മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട്. അതേസമയം മസാലകളിൽ അടങ്ങിയിരിക്കുന്ന കുരുമുളക്, ജീരകം, മല്ലി ഇതൊക്കെ ദഹനത്തിന് നല്ലതാണ്. അതുകൊണ്ട് തന്നെ ടേസ്റ്റും കിട്ടും, പോഷകമൂല്യവും ഇത് രണ്ടും കൂടി ഒരുമിച്ച് കിട്ടുന്ന ഒരു വിഭവമാണ്. നെയ്ച്ചോറ്, ചൂടുചോറ്, ചപ്പാത്തി, പൊറോട്ട, അപ്പം, അതുപോലെ നെയ് റോസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ നെയ് ദോശ എന്നിങ്ങനെ ഏത് ഭക്ഷണത്തിനൊപ്പവും ഈ വിഭവം മികച്ച കോമ്പിനേഷനാണ്. അപ്പൊ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ എഗ് ഗീ റോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. വീണ്ടും നമുക്ക് നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
1: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
0: ശമയം.

0: ക്ഷമയം.
1: ഹായ് ഹലോ, സ്കിന് ഒന്ന് ബ്രൈറ്റ് ആകണം എന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് വഴികളൊക്കെ ട്രൈ ചെയ്തോ? എങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന അടിപൊളി റിസൾട്ട് തരുന്ന ഒരു സിമ്പിൾ പൊടിക്കൈ, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. വെൽക്കം ടു ക്ഷമയം വിത്ത് മീ ആർ ജെ അപർണ. ഈ സ്കിന് ബ്രൈറ്റ് ആകണം, നല്ല ഗ്ലോ ഉണ്ടാകണം, ഈവൻ ടൗൺ ആകണം എന്നൊക്കെ ഒരുപാട് പേര് ഇപ്പോഴും ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലേ. അപ്പോ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് വഴികൾ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടാകും. ചിലത് റിസൾട്ട് തരും, ചിലത് അത്ര പെട്ടെന്ന് റിസൾട്ട് ഒന്നും തരത്തില്ല. എങ്കിലും ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകാൻ റെഡിയാകുന്ന സമയത്ത് നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആയിട്ട് തോന്നിക്കണം, പെട്ടെന്നൊരു റിസൾട്ട് വേണം എന്ന് തോന്നുകയാണെങ്കിൽ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്ക്, അതാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, വെറും രണ്ടേ രണ്ട് ഐറ്റംസ് ആണ്. അത് നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്നതാണ് കേട്ടോ. എന്താണ് എന്നല്ലേ, ഉലുവയാണ്. നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡപ്പ നിറയെ ഉലുവ ഇരിക്കണത് കാണാം. അതിൽ നിന്ന് അമ്മ കാണാതെ അല്ലെങ്കിൽ ചേച്ചി കാണാതെ ഒരു പിടി ഉലുവ ഇങ്ങ് എടുത്ത് മാറ്റിക്കോ. ഇതാണ് നമുക്ക് വേണ്ടത്. ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ച് ഒരു ചെറിയ ടിന്നിലിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ജാറിലിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ അല്പം പാലുമായിട്ട് മിക്സ് ചെയ്ത് ഫേസിൽ ഇട്ടാൽ മതി. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ ഒരു മാറ്റം വരുന്നത് കാണാൻ സാധിക്കും. ഇത് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുമോ, അത്രയും നല്ലത്. ഇനിയിപ്പോൾ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റില്ല, ഭയങ്കര തിരക്കാണെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒന്നര വട്ട ദിവസങ്ങളിൽ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഇത് ഫേസിൽ വെച്ച് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കങ്ങ് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പം അത്രയുള്ളൂ, വളരെ സിമ്പിളായിട്ട് സ്കിന്ന് ബ്രൈറ്റ് ആകാൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ ട്രിക്കാണ് ഇന്ന് ചമയത്തിലൂടെ പറഞ്ഞു തന്നത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ചമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതിയെ ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഇത്രയും നേരം ചമയത്തിൽ കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

നല്ല പാട്ടുകളൊക്കെ ആയിട്ട് ഞാൻ ഇതാ വീണ്ടും എത്തിയിട്ടുണ്ട്. വെൽക്കം ടു ഗ്രാമഫോൺ വിത്ത് മീ ആർ ജെ അപർണ. ഇന്ന് നമ്മള് ഗ്രാമഫോണിലൂടെ കേൾക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് കേട്ട് ഒരുപാട് ഡാൻസ് കളിച്ച പാട്ടുകളൊക്കെയാണ് പാടിയിരിക്കുന്നത് ജോൾസ്നയാണ് കേട്ടോ. അപ്പൊ ജോൾസ്ന സ്പെഷ്യൽ ഗ്രാമഫോൺ ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്ന പാട്ട് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ പുലിവാൽ കല്യാണം എന്ന ചിത്രത്തിലെ സോങ് ആണ് കേട്ടോ. ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ട് ജോൾസ്ന ആലപിച്ച ഗുജറാത്തി കാൽത്തള കെട്ടി എന്ന് തുടങ്ങുന്ന സോങ് ആണ് ആദ്യം കേൾക്കാൻ പോകുന്നത്. ബേണി ഇഗ്നീഷസ് ആണ് കേട്ടോ സംഗീതം ഒരുക്കിയിരിക്കുന്നത്. വരികൾ കൈതപ്രത്തിന്റേതാണ്. വിധു പ്രതാപും ജോൾസ്നയും ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. അപ്പോ ഈ ഒരു പാട്ടിനായിട്ട് കാത്തുവർക്കാം ഗ്രാമഫോണിലൂടെ.

അങ്ങനെ പുലിവാൽ കല്യാണം എന്ന ചിത്രത്തിലെ പാട്ടൊക്കെ കേട്ട് നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് പെരുമഴക്കാലം എന്ന ചിത്രത്തിലെ മെഹറുബ സോങ് ആണ് കേട്ടോ. നമുക്കറിയാം ഈ ഒരു മൂവിയുടെ തുടക്കം തൊട്ട് അവസാനം വരെ ഒരുപാട് സങ്കടം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ ഒരു മൂവി കാണുമ്പോഴൊക്കെ നമ്മുടെ കണ്ണറിയാതെ നിറഞ്ഞു പോവാറുണ്ടെങ്കിലും ഈ ഒരു പാട്ടുണ്ടല്ലോ മെഹറുബ സോങ്, ഇത് ഭയങ്കര വൈബാണ് കേട്ടോ. ഒരു കല്യാണ വീടിന്റെ എല്ലാ ആഘോഷവും ആ ഒരു സന്തോഷവും ഒക്കെ ഈ ഒരു പാട്ടിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജോത്സ്നയുടെ വോക്കലിൽ ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു ഭംഗിയുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ജോത്സ്നയുടെ ഒപ്പം ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് അഫ്സൽ കൂടി ചേർന്നിട്ടാണ് കേട്ടോ. കൈതപ്രത്തിന്റെ വരികളാണ്, എം ജയചന്ദ്രനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാട്ട് കേട്ടാലോ. താ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

നമ്മളൊക്കെ ഒരുപാട് തവണ കേട്ടിട്ടുള്ള എങ്കിലും എപ്പോ കേട്ടാലും വീണ്ടും ഒന്നുകൂടി കേൾക്കാൻ തോന്നുന്നതുമായിട്ടുള്ള പാട്ടാണ് സ്വപ്നക്കൂടിലെ കറുപ്പിനഴക് എന്ന് തുടങ്ങുന്ന സോങ് കേട്ടോ. പണ്ട് ഈ ഒരു പാട്ടൊക്കെ പാടി നടന്ന കാലം അങ്ങനെ മറക്കാൻ പറ്റുന്നതായിരിക്കില്ല അല്ലെ. അപ്പൊ എന്തായാലും ഈ ഒരു പാട്ട് തന്നെയാണ് നമ്മളിനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. മോഹൻ സിത്താര കൈതപ്പുറം കൂട്ടുകെട്ടിലാണ് ഈ ഒരു പാട്ട് പിറവിയെടുത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും ജോത്സനയുടെ വോക്കലിൽ കേൾക്കാം കറുപ്പിനഴക് എന്ന സോങ് ക്രമഫോണിലൂടെ.

ജോത്സനയുടെ പാട്ടുകളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ജോത്സന എന്ന സിംഗറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം വരുന്ന പാട്ട് നമ്മൾ എന്ന മൂവിയിലെ സോങ് ആയിരിക്കും അല്ലേ, സുഖമാണ് എന്ന് തുടങ്ങുന്ന സോങ്. അപ്പൊ ആ ഒരു പാട്ട് കേൾക്കാതെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? വിധു പ്രതാപ് ജോത്സന കോമ്പിനേഷനിൽ വന്നൊരു സോങ് ആണ് സുഖമാണി നിലാവ് എന്ന സോങ്. അപ്പൊ ആ ഒരു പാട്ടാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

പിറവിയെടുത്തിട്ടുള്ള ഹിറ്റ് പാട്ടുകളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് ഗ്രാമഫോൺ ആണ് കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് ചതിക്കാത്ത ചന്തു എന്ന മൂവിയിലെ മഴമീട്ടും എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. ഭയങ്കര രസമുള്ള പാട്ടാണ്. ഇതിന്റെ വിഷ്വൽ ആണെങ്കിലും ആ ഒരു പാട്ടാണെങ്കിലും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഗിരീഷ് പുത്തഞ്ചേരിയാണ് വരികൾ ഒരുക്കിയിരിക്കുന്നത്. അലക്സ് പോൾ ആണ് സംഗീതം. അപ്പോ ജോത്സ്ന എന്ന അതുല്യ സിംഗറിന്റെ വോക്കലിൽ കേൾക്കാം ഈ മനോഹരമായ ഗാനം ഗ്രാമഫോണിലൂടെ.

ഉമ കോമ്പിനേഷനിൽ വന്ന മൂവിയായിരുന്നു ജൂലൈ 4. ദാ ഈ ഒരു മൂവിയില് വിധു പ്രതാപ് ജോത്സ്ന കോമ്പിനേഷനിൽ വന്നൊരു പാട്ടുണ്ട്, കനവിന്റെ എന്ന് തുടങ്ങുന്ന സോങ്. അപ്പൊ ആ ഒരു പാട്ടാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് കേട്ടോ. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
4: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
5: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

പാട്ടൊക്കെ കേട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് പാണ്ഡിപ്പട എന്ന മൂവിയിലെ അറിയാതെ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. ജോത്സ്നയുടെ വോക്കലിൽ പുറത്തു വന്ന എല്ലാ പാട്ടുകൾക്കും ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ആ ഒരു ഭംഗി ഇതാ ഈ ഒരു പാട്ടിനുണ്ട്. പ്രത്യേകിച്ച് ദിലീപേട്ടനും നവ്യ ചേച്ചിയും കൂടി ഈ ഒരു പാട്ടിന്റെ വിഷ്വലിൽ വന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നത് കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. പാട്ടിന്റെ വിഷ്വലായാലും അതുപോലെ തന്നെ പാട്ടിന്റെ വരികളായാലും ഒന്നിനൊന്ന് മികച്ചതാണ്. അപ്പൊ ഏതായാലും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. ദാ വരുന്നു പാട്ട് കേട്ടോടെ ഇരിക്കൂ. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ജോൽസിന്റെ പാടിയ പാട്ടുകളൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് ഗ്രാമഫോൺ ആണ് കേട്ടോ. കൂടെ ഉള്ളത് ഞാൻ ആർജെ അപർണയാണ്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് 1+1 എന്ന സോങ് ആണ്, ഫ്രം ദ മൂവി കസ്തൂരിമാൻ. ഒരുപാട് ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് ആണ് കേട്ടോ ഇത്. ഭയങ്കര രസമുള്ള പാട്ടാണ്. ഒരുപാട് കാലം കഴിഞ്ഞിട്ടും ഇപ്പോഴും നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടതായിട്ട് നിലനിൽക്കുന്ന ഒരു പാട്ട് കൂടിയാണ് കേട്ടോ. അപ്പൊ കസ്തൂരിമാൻ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് കൈതപ്രം ഔസേ ബച്ചൻ കൂട്ടുകെട്ടിലാണ് ഈ ഒരു ഗാനം പിറവിയെടുത്തിട്ടുള്ളത്. ജോൽസിനോട് ഒപ്പം ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് എം ജി ശ്രീകുമാർ ആണ് കേട്ടോ. അപ്പോ കേൾക്കാം ഈ മനോഹരമായ ഗാനം ഗ്രാമഫോണിലൂടെ.

ജോത്സനയുടെ പാട്ടുകളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. പതിയെ എനിക്ക് ഇവിടുന്ന് ടാറ്റ പറയാനുള്ള സമയം ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെറുതെ ടാറ്റ പറഞ്ഞു പോയാൽ ശരിയാവില്ലല്ലോ. ലാസ്റ്റത്തെ ഒരു പാട്ടും കൂടി അങ്ങോട്ട് തരാണ്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ബിഗ് ബി എന്ന മൂവിയിലെ മുത്തുമഴ കൊഞ്ചൽ എന്ന് തുടങ്ങുന്ന സോങ് ആണ്. ജോത്സനയോടൊപ്പം ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് വിനീത് ശ്രീനിവാസനാണ് കേട്ടോ. ഈ ഒരു കോംബോയും അടിപൊളിയായിരുന്നു. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഇന്നും നമ്മൾ ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ അറിയാതെ ആ ഒരു ബീച്ചിലുള്ള സീനൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് ഓടി വരും. അത്ര രസമായിട്ടാണ് ഈ ഒരു പാട്ടും അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ വിഷ്വലും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു മനോഹരമായ ഗാനം നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്നത്തെ ഗ്രാമഫോണിൽ നിന്ന് പതിയെ ഞാൻ ടാറ്റാ ബൈ ബൈ പറയാണ്. വിഷമിക്കണ്ട, അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ ആർ ജെ അപർണ സൈനിങ് ഓഫ് ഫ്രം ഗ്രാമഫോൺ. കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കെ എം സി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്നു കണ്ട് വേഗം മടങ്ങാം.
2: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
1: കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി.

ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: കൊച്ചി
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. മെഡി ടോക്കിൽ ഇന്ന് കൂടെയുള്ളത് ദീപയാണ്. എന്നോടൊപ്പം ഇന്ന് മെഡി ടോക്കിൽ എത്തിയിരിക്കുന്നത് പരുമല ഹോസ്പിറ്റലിലെ HOD ആൻഡ് കൺസൾട്ടന്റ് റൂമറ്റോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥ് എസ്. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ മെഡി ടോക്കിലേക്ക് ഡോക്ടറെ സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം
1: ഡോക്ടർ. ഇന്ന് നമ്മൾ കുറച്ച് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. കാരണം ആളുകൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ബോധ്യപ്പെടാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് മെഡി ടോക്കിലൂടെ പറയാൻ പോവാണ്. അപ്പൊ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇപ്പൊ പൊതുവേ റൂമറ്റോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങൾ ചിന്തിക്കുന്നത് അവാദ രോഗങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ എന്നുള്ളതാണ് പൊതുവേ എല്ലാവരുടെയും ധാരണ. ശരിക്കും എന്തൊക്കെ രോഗങ്ങളാണ് റൂമറ്റോളജിസ്റ്റ് ഡോക്ടർ നിർവഹിക്കുന്നത്?
2: വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ആദ്യം തന്നെ ചോദിച്ചിരിക്കുന്നത്. എൻ്റെ തന്നെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, എന്താ നിങ്ങൾ ഈ റൂമറ്റോളജിസ്റ്റുകൾ ട്രീറ്റ് ചെയ്യുന്നത്? അപ്പം നമ്മുടെ ശരീരത്തിലൊരു ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് രോഗപ്രതിരോധ വ്യവസ്ഥയുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പം ആ ഒരു രോഗപ്രതിരോധ വ്യവസ്ഥ നമ്മളെ തന്നെ അറ്റാക്ക് ചെയ്യുമ്പോൾ വരുന്ന അസുഖങ്ങളെയാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം പ്രധാനമായിട്ടും സന്ധികളിലാണ്, ജോയിൻസിലാണ് നീര്, വീക്കം, വേദന, സ്റ്റിഫ്നെസ് എന്നിവയൊക്കെ ഉണ്ടാക്കുന്നത്. അവയെ നമ്മൾ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് രോഗങ്ങൾ എന്ന് പറയും. പൊതുവെ നമ്മൾ പറഞ്ഞ്, നിങ്ങൾ എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും, ആമവാദം അഥവാ റൂമറ്റോയിഡ് ആർത്രൈറ്റിസ്, അൻകൈലോസിംഗ് സ്പോണ്ടിലൈറ്റിസ്, റിയാക്റ്റീവ് ആർത്രൈറ്റിസ് മുതലായ രോഗങ്ങൾ. മറ്റൊരു വിഭാഗം ഓട്ടോഇമ്മ്യൂൺ രോഗങ്ങൾ ജോയിൻസിനെ മാത്രമല്ല, ശരീരത്തിലെ ഏത് അവയവങ്ങളെ വേണമെങ്കിലും, അത് അടി മുതൽ മുടി വരെ എന്ത് അവയവങ്ങൾ വേണമെങ്കിലും ബാധിക്കപ്പെടാം, അതിന് തകരാറുകൾ ഉണ്ടാക്കാം. അതിനെയാണ് നമ്മൾ സിസ്റ്റമിക് ഓട്ടോഇമ്മ്യൂൺ രോഗങ്ങൾ എന്ന് വിളിക്കുന്നത്. അക്കൂട്ടത്തിലുള്ളവയാണ് SLE അഥവാ ലൂപ്പസ് രോഗം, ജോഗ്രൻ സിൻഡ്രോം, ഇൻഫ്ലമേറ്ററി മയോസൈറ്റിസ്, ക്ലിയറോഡർമ മുതലായ രോഗങ്ങളെല്ലാം, വാസ്കുലൈറ്റിസ് ഒക്കെ. അപ്പൊ ഈ രോഗങ്ങളെല്ലാം തന്നെ റൂമറ്റോളജിസ്റ്റ് ആണ് പൊതുവെ ട്രീറ്റ് ചെയ്യുന്നത്. ഇത് കൂടാതെ നമുക്ക് അസ്ഥികളും മസിലുകളും സന്ധികളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണക്റ്റീവ് ടിഷ്യൂ, അവയ്ക്കുണ്ടാകുന്ന നീര്, വേദന, വീക്കം, അതിനെയാണ് സോഫ്റ്റ് ടിഷ്യൂ റൂമാറ്റിസം എന്ന് പറയും. ഇതുകൂടാതെ ശരീരം ആസകലം വേദനകൾ ഉണ്ടാക്കുന്ന ഫൈബ്രോമയാൾജിയ പോലത്തെ രോഗങ്ങൾ, ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തിൽ ഒരു കുറവോ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം കൂടുതലോ ഡിസ്റെഗുലേറ്റഡോ ആകുമ്പോൾ, ഇമ്മ്യൂൺ ഡിസ്റെഗുലേഷൻ സിൻഡ്രോംസ്, ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി, ഓട്ടോ ഇൻഫ്ലമേറ്ററി സിൻഡ്രോംസ്, ഇങ്ങനെ ഒരു നൂറുകണക്കിന് അസുഖങ്ങൾ റൂമറ്റോളജിയിൽ ഓൾറെഡി വെൽ ഡിഫൈൻഡ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഒരു താരതമ്യേന ഒരു പുതിയ ശാസ്ത്രശാഖ, മെഡിക്കൽ ശാസ്ത്രശാഖ എന്ന നിലയിൽ എപ്പോഴും അനുദിനം പുതിയ പുതിയ രോഗങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്.
1: പക്ഷെ എന്നാലും ആളുകൾക്ക് ഇപ്പോഴും സംശയമാണ് അല്ലേ, എന്താണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത്.
2: ഈ രോഗങ്ങളുടെ പേരൊന്നും അവർ കേട്ടിട്ടില്ലല്ലോ, അവർക്ക് അത് എപ്പോഴും ഒരു ഇതെല്ലാം പേരൊക്കെ പറയുമ്പോൾ അവർ ഞെട്ടും.
1: ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ നമ്മളുടെ വീട്ടിൽ തന്നെ ഇപ്പൊ അമ്മമാരാണെങ്കിലും കുറച്ച് പ്രായമുള്ളവരൊക്കെ എപ്പോഴും പറയുന്നതാണ് മുട്ടുവേദന സന്ധിവാദത്തിന്റേതാണ് എന്നൊക്കെ ഉള്ളത്. ശരിക്കും ഈ സന്ധിവാദം എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്?
2: സന്ധിവാദം എന്ന് പറയുന്ന ഒരു പദപ്രയോഗം തന്നെ കുറച്ച് അശാസ്ത്രീയമാണ്. നമ്മൾ മലയാളികൾ പൊതുവെ സന്ധികളിൽ ഉണ്ടാവുന്ന നീര, വേദന, വീക്കം വരുന്ന എല്ലാ രോഗങ്ങളെയും സന്ധിവാദം എന്നാണ് പൊതുവെ നമ്മൾ പറയുന്നത്. സന്ധിവാദം എന്നൊരു രോഗി വന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പരിശോധിച്ച് ജോയിന്റുകൾക്ക് നീര, വേക്കം, വീക്കം, വേദനയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയേണ്ടത് അത് ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് ആണോ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ആണോ, അതായത് നമ്മുടെ പ്രായം കൊണ്ട് നമ്മുടെ ഇതുവരെയുള്ള ഒരു ജീവിതത്തിന്റെ ആകത്തുകയായിട്ട് നമ്മുടെ ജീവിത രീതികളിലൂടെ നമ്മുടെ സന്ധികൾക്കുണ്ടാവുന്ന തകരാറും അതിനോടനുബന്ധിച്ചുണ്ടാവുന്ന ആർത്രൈറ്റിസ് രോഗങ്ങളും, അതാണ് ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ്. നമ്മൾ അതിനെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് വിളിക്കും. അതാണ് നമ്മൾ കൂടുതലും ഈ പ്രായമായവരിൽ കാണുന്ന മുട്ടുവേദന, മുട്ടിന്റെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, കാൽപാദത്തിന്റെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഒക്കെ. കുറച്ചുകൂടി ചെറുപ്പക്കാരിൽ കൂടുതലും കാണുന്നത് ഞാൻ മുകളിൽ പറഞ്ഞ പോലെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ തന്നെ സന്ധികളെ അറ്റാക്ക് ചെയ്തിട്ട് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് രോഗങ്ങൾ ഉണ്ടാക്കും. അവയാണ് ആമവാദം, സോറിയാറ്റിക് ആർത്രൈറ്റിസ് അങ്ങനെയുള്ള രോഗങ്ങളെല്ലാം, ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് രോഗങ്ങളെല്ലാം. ഇത് രണ്ടും കൂടാതെ ഞാൻ മുകളിൽ പറഞ്ഞ സിസ്റ്റമിക് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളും സന്ധികൾക്ക് നീരും, വേദനയും, വീക്കവും ഒക്കെ ഉണ്ടാക്കാൻ പോകുന്നവയാണ്. അപ്പോൾ ഒരു സന്ധിവാദം, എനിക്ക് സന്ധിവാദം ഉണ്ടോ ഡോക്ടർ എന്നൊരു രോഗി ഇങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരോട് തിരിച്ചു പറയുന്നത്, നിങ്ങൾക്ക് സന്ധിവാദം എന്ന് പറയുന്ന രോഗലക്ഷണമുണ്ട്, അത് എന്ത് രോഗം കൊണ്ടാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്, അതിനാണ് ഞാൻ നിങ്ങളെ സഹായിക്കാൻ പോകുന്നത് നമ്മൾ അവരോട് പറയും.
1: ഓക്കെ, ഇപ്പൊ അതുപോലെ തന്നെ ഒരു ഏജ് കാറ്റഗറി, അതായത് പ്രായം കൊണ്ടാണോ അങ്ങനെ ഉണ്ടാവുന്നത്, അതോ കുട്ടികളിലും ഇതൊക്കെ കാണാറുണ്ടോ ഇങ്ങനെ ഒരു പ്രശ്നം?
2: പൊതുവേ ഉള്ളൊരു തെറ്റിദ്ധാരണയാത്, അത് പ്രായമുള്ളവരിൽ മാത്രം കാണുന്ന ഒരുതരം അസുഖങ്ങളാണ് ഈ വാതരോഗങ്ങളെല്ലാം എന്നുള്ളത്. അങ്ങനെയില്ല, റൂമറ്റോളജി അസുഖങ്ങൾക്ക് പ്രായഭേദമേ ഇല്ല. പിഞ്ചു കുഞ്ഞു മുതൽ നമുക്കൊരു വാർദ്ധക്യത്തിലേക്ക് കടന്നു വർഷങ്ങളായ ആൾക്കാർ പോലും റൂമറ്റോളജി അസുഖങ്ങൾ ഉണ്ടാവാം. ഇന്ന് രാവിലെ പോലും ഞാൻ ഒരു 8 മാസം പ്രായമായ കുഞ്ഞ്, അർത്രൈറ്റിസ് സസ്പെക്ട് ചെയ്യുന്ന ഒരു കുഞ്ഞിനെ കണ്ടിട്ട് വരുന്നതേ ഉള്ളൂ. നമുക്ക് 90 വയസ്സിൽ ആദ്യമായിട്ട് ഈ സിംറ്റംസുമായിട്ട് പറയുന്ന രോഗികളും ഉണ്ട്. അപ്പം പ്രായം അതിനൊരു ഒരു ഒരു ഒരു ഒരു ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല. റൂമറ്റോളജി അസുഖങ്ങൾക്ക് ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ല. പുരുഷന്മാർക്ക്, സ്ത്രീകൾക്ക്, ട്രാൻസ്ജെൻഡേഴ്സിന് എല്ലാവർക്കും ഇതെല്ലാം വരാം. പക്ഷേ ചില അസുഖങ്ങൾ ചില പ്രായം കാറ്റഗറികളിലാണ് കൂടുതലായിട്ടും കാണുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളിൽ 16 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളിൽ കൂടുതലായിട്ട് കാണുന്നതിനെ നമ്മൾ ജുവനൈൽ ആർത്രൈറ്റിസ് എന്ന് വിളിക്കും. ജുവനൈൽ ലൂപ്പസ് രോഗങ്ങളുണ്ട്. അഡൽട്ടിൽ ഉണ്ടാവുന്ന എല്ലാ വാദരോഗങ്ങൾക്കും ഒരു കുട്ടികളിലുള്ള ജുവനൈൽ വെർഷൻസ് ഉണ്ട്. അപ്പം എല്ലാ കാറ്റഗറി, ഏത് പ്രായത്തിലുള്ള എല്ലാ രോഗങ്ങളും, എല്ലാ റൂമറ്റോളജി രോഗങ്ങളും ഏത് പ്രായത്തിലുള്ള ആൾക്കാരെയും എപ്പോ വേണമെങ്കിലും ബാധിക്കാം.
1: ഇപ്പം ഒരു രോഗം വരുന്ന സമയത്ത് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഒരു കാറ്റഗറി ഉണ്ട്. ഇത് ശരിക്കും ഒരു ജീവിതശൈലി രോഗമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നതാണോ, അതോ അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് തടയാൻ സാധിക്കും?
2: എല്ലാ റൂമറ്റോളജി രോഗങ്ങളും ജീവിതശൈലി രോഗങ്ങൾ എന്നുള്ള ഗണത്തിൽ നമുക്ക് പെടുത്താൻ പറ്റില്ല. പക്ഷെ അതിൽ ചില രോഗങ്ങളൊക്കെ ജീവിതശൈലിയുമായി ഒരു അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ളവ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ പ്രായമാവുമ്പോൾ നമ്മുടെ ഇതുവരെയുള്ളൊരു ജീവിതക്രമത്തിന്റെ ഭാഗമായിട്ട് മുട്ടുകളിലും മറ്റ് സന്ധികളിലും ഒക്കെ ഉണ്ടാവുന്ന ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് രോഗം, അത് നമുക്കൊരു ജീവിതശൈലി രോഗമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. അപ്പൊ അത് നമുക്ക് തടയാൻ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അമിതഭാരം ഒഴിവാക്കാം, ഒരു ചിട്ടയായ ഭക്ഷണ രീതി, ചിട്ടയായ വ്യായാമ ക്രമം, അപ്പൊ അങ്ങനെ നമ്മൾ സന്ധികളെ ഒരുപാട് അധികം ഉപദ്രവിക്കാതിരിക്കുക. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമുക്കിത് തടയാനായിട്ട് പറ്റുമായിരിക്കും. അതുപോലെ തന്നെ പൊതുവെ എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും, യൂറിക് ആസിഡിന്റെ ഡിപ്പോസിഷൻ കൊണ്ട് ശരീരത്തിലുണ്ടാവുന്ന ഗൗട്ട് പോലെയുള്ള അസുഖങ്ങൾ, അത് ഒരു ജീവിതശൈലി രോഗമായിട്ട് കണക്കാക്കാവുന്നതാണ്. അങ്ങനെയുള്ള രോഗങ്ങളിൽ നമ്മൾ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ഡയറ്ററി റെസ്ട്രിക്ഷൻസ് പറയാറുണ്ട്. പിന്നെ എല്ലാ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളുടെയും ഒരു കോമൺ റിസ്ക് ഫാക്ടർ സ്മോക്കിംഗ് ആണ്. അപ്പൊ സ്മോക്കിംഗ് ഉള്ള രോഗികളിൽ 3 മുതൽ 10% വരെ ഈ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളെല്ലാം കൂടുതലായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പൊ സ്മോക്കിംഗ് നമ്മൾ ഒഴിവാക്കാൻ പറയും, മദ്യപാനം ഒഴിവാക്കാൻ പറയും, ഭക്ഷണക്രമത്തിൽ ഒരു മിതത്വം പാലിക്കാൻ പറയും, റെഗുലറായി വ്യായാമം ചെയ്യാൻ പറയും. ഇതെല്ലാം ചെയ്യുന്നതിലൂടെ പൂർണ്ണമായിട്ട് തടയാൻ പറ്റില്ലെങ്കിലും നമുക്കത് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും.
1: ഓക്കെ ഡോക്ടർ, ഇനിയിപ്പം ഒരു സാധാരണ വ്യക്തിക്ക് ഈ പറഞ്ഞതുപോലെ റൂമറ്റോളജി രോഗങ്ങൾ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ, നമുക്ക് എന്ത് രോഗമാണെങ്കിലും അതിന് എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലും ഒരു ലക്ഷണം നമുക്ക് ഈ ഒരു കാറ്റഗറിയിലും പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏത് സമയത്താണ് നമ്മളൊരു ഡോക്ടറിനെ പോയി ഈ ഒരു അസുഖത്തിന് വേണ്ടിയിട്ട് കാണേണ്ടത്?
2: നമുക്ക് കൂടുതലും റൂമറ്റോളജി ഒപിയിൽ ഒരു റൂമറ്റോളജിസ്റ്റിനെ തേടി വരുന്ന രോഗികൾ ഭൂരിഭാഗവും അവരുടെ ജോയിൻസിന് ഒന്നിലധികം ജോയിൻസിൽ നീരവേദന വീക്കം, അല്ലെങ്കിൽ വിട്ടുമാറാത്ത നടുവേദന, വിട്ടുമാറാത്ത കഴുത്ത് വേദന, അവരുടെ ഏതെങ്കിലും ശരീരഭാഗങ്ങളിലുള്ള വേദനയും കൊണ്ടായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രോഗികൾ ഒരു ഒരു വിഭാഗം മാത്രമാണ്, ഭൂരിഭാഗം വരുന്ന രോഗികളും അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിസ്റ്റമിക് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളിൽ ഏത് അവയവത്തിനെയാണോ അത് അഫക്റ്റ് ചെയ്യുന്നത്, അതിനനുസരിച്ചായിരിക്കും രോഗലക്ഷണം. അപ്പം SLE പോലുള്ള രോഗങ്ങൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് രക്തത്തിലെ കോശങ്ങളുടെ എണ്ണത്തിലുള്ള കുറവായിരിക്കും, അനീമിയ ആയിരിക്കും അവരുടെ രോഗലക്ഷണം. അപ്പോൾ അവർക്ക് ക്ഷീണം ഉണ്ടാവാം. മറ്റ് ചിലർക്കായിട്ട് വിട്ടുമാറാത്ത പനിയായിരിക്കും, ശരീരം വേദനയായിരിക്കും. ചിലർക്ക് ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങളായിരിക്കും, ചുമ, ശ്വാസം മുട്ടൽ. ചിലർക്ക് ഹൃദയവുമായി ബന്ധപ്പെട്ടത്, ചിലർക്ക് കൈകാലുകളുടെ പെരുപ്പ്, തരിപ്പ്, ന്യൂറോപ്പത്തി സിംറ്റംസ്, ചിലർക്ക് തൊലിപ്പുറത്തുള്ള റാഷസ്, കണ്ണിലുണ്ടാവുന്ന ചുവപ്പ്, നീര്, വെള്ളം വരിക മുതലായ ലക്ഷണങ്ങൾ, അങ്ങനെ എന്തും അടി മുതൽ മുടി വരെ ഏതവയവും ബാധിക്കപ്പെടാം. അപ്പോൾ ഈ എല്ലാ രോഗലക്ഷണങ്ങൾക്കും ഉടനടി നമ്മൾ പേടിച്ച് റൂമറ്റോളജിസ്റ്റിനെ കാണാൻ പോകേണ്ട കാര്യമില്ല. ജനറലി നമ്മളൊരു അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ ഒരു കുറച്ച് ആഴ്ചകളോ മാസങ്ങളോ നീണ്ടു നിൽക്കുന്ന വിട്ടുമാറാത്ത വേദനകൾ, നീര വീക്കമുണ്ടെങ്കിൽ ഒരു റൂമറ്റോളജി ഒപ്പീനിയൻ തേടുന്നതിൽ കുഴപ്പമില്ല. ബാക്കി പറഞ്ഞ ഈ സിസ്റ്റമിക് രോഗലക്ഷണങ്ങളെല്ലാം നിങ്ങളുടെ ഡോക്ടർ, നിങ്ങളുടെ ഫിസിഷ്യൻ, ഓർത്തോപീഡീഷ്യൻ, ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റ് നിങ്ങളെ കണ്ട് അവർക്ക് ഇതൊരു റൂമറ്റോളജി അസുഖമാണെന്ന് ഒരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ അവരാണ് റൂമറ്റോളജിസ്റ്റിന് അടുത്തോട്ട് റെഫർ ചെയ്യേണ്ടത്.
1: അങ്ങനെയാണ് ലക്ഷണം പറയാൻ പറ്റില്ല, എങ്ങനെ വേണമെങ്കിലും
2: ബാധിക്കാം.
1: അത് ശരി. ഓക്കെ, ഇനിയിപ്പോ അതുപോലെ തന്നെ കൂടുതലായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു അസുഖം വരുന്ന സമയത്ത് കൂടുതൽ നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസ് എന്ന് പറയുന്നത് ഇപ്പം വേദന സംഹാരികളും അല്ലെങ്കിൽ സ്റ്റീറോയിഡ് പോലെയുള്ള മരുന്നുകളുമാണല്ലോ. അപ്പൊ ഇതല്ലാതെ വേറെ എന്തൊക്കെ ചികിത്സാ രീതികളാണ് നമ്മൾ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് കൊടുക്കാറുള്ളത്?
2: ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഈ രോഗങ്ങളിലെല്ലാം പ്രധാന രോഗലക്ഷണം വേദനകളായതുകൊണ്ട് തന്നെ, അതുപോലെ ഇതെല്ലാം ഇൻഫ്ലമേറ്ററി രോഗങ്ങളായതുകൊണ്ട് നമ്മൾ വേദന സംഹാരികൾ അഥവാ പെയിൻ കില്ലേഴ്സ്, പിന്നെ ആന്റി ഇൻഫ്ലമേറ്ററി മരുന്ന് നിലയ്ക്ക് സ്റ്റീറോയിഡ്സ് യൂസ് ചെയ്യും. പക്ഷെ ഇത് മാത്രമല്ല നമ്മുടെ പ്രധാന ആയുധങ്ങൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഒരു താൽക്കാലികമായി നമ്മുടെ പ്രധാന മരുന്നുകൾ ഉപയോഗിച്ച് അവർ പ്രവർത്തിച്ച് വരുന്ന അത്രയും സമയത്തോളം രോഗം നിയന്ത്രിക്കണം, രോഗിക്ക് ആശ്വാസം കിട്ടണം, അതിനുവേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അത് താൽക്കാലികമാണ്, കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ വേദന സംഹാരികളും നമ്മൾ സ്റ്റീറോയിഡ്സും ഒക്കെ പതുക്കെ പതുക്കെ കുറച്ച് കുറച്ച് നിർത്തും. സ്റ്റീറോയിഡ്സ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു പോകുന്ന ഒരു രോഗവും ലോകത്തെങ്ങും ഇല്ല. നമ്മുടെ പ്രധാന മരുന്നുകൾ എന്ന് പറയുന്നത് ഡിസീസ് മോഡിഫൈ ഡിസോൾഫയിങ് ആന്റി റുമാറ്റിക് ഡ്രഗ്സ് ആണ് ഡിമാർട്സ് എന്ന് പറയും. അതിൽ നമ്മൾ പണ്ടുമുതലേ ഉപയോഗിച്ച് വരുന്ന മീത്തോട്രക്സൈറ്റ്, സൾഫാസലസിൻ, ഹൈഡ്രോക്സി ക്ലോറോക്കിൻ പോലെ കൺവെൻഷണൽ ഡിമാർട്സ് ഉണ്ട്, പുതിയ ടാർഗറ്റഡ് സിന്തറ്റിക് ഡിമാർട്സ് ഉണ്ട്, അതിനൂതനമായിട്ട് ജനിതക ഘടനയിൽ മാറ്റം വരുത്തി നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന ബയോളജിക്കൽ ഡിമാർട്സ് ഉണ്ട്, ജൈവ ഇഞ്ചെക്ഷൻസ്. അതൊക്കെയാണ് രോഗത്തിനെ നല്ല രീതിയിൽ നിയന്ത്രിച്ച് അതുകൊണ്ടൊരു കോംപ്ലിക്കേഷൻ നമുക്ക് പേഷ്യൻസിന് ആർക്കും ഉണ്ടാവാതെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്നവ. അതിന്റെ കൂടെ ഒരു സഹായത്തിന് മാത്രമാണ് നമ്മൾ വേദന സംഹാരികളും സ്റ്റീറോയിഡുകളും ഉപയോഗിക്കുന്നത്.
1: ഓക്കെ, പിന്നെ വേറൊരു കാര്യം, ഇപ്പം ഇങ്ങനെ നമ്മൾ വെയിറ്റ് ഒക്കെ എടുക്കുന്നത് കൊണ്ടായിരിക്കുമോ കൂടുതലും നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
2: അങ്ങനെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്ക് ഓൾറെഡി ഒരു ഇൻഫ്ലെയിംഡ് ആയിട്ടിരിക്കുന്ന ഒരു ജോയിന്റ് അല്ലെങ്കിൽ നിർവീക്കം വന്നിരിക്കുന്ന ജോയിന്റിലേക്ക് നമ്മൾ അതിനൊരു സ്ട്രെസ് അല്ലെങ്കിൽ ഒരു എഫർട്ട് എടുത്ത് അതിന് കൂടുതൽ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നം ഉണ്ടാക്കാൻ, അതിനെ ബുദ്ധിമുട്ടിക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഇൻഫ്ലമേഷൻ വേഴ്സ് ആവും.
1: എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ വെയിറ്റ് എടുക്കാണ്ടിരിക്കുക.
2: അല്ലാതെ എക്സസൈസ് ചെയ്തത് കൊണ്ടോ കൂടുതൽ വെയിറ്റ് എടുക്കുന്നത് കൊണ്ടോ ഒരു ഓട്ടോഇമ്മ്യൂൺ രോഗം വരില്ല. അത് കൂടുതലും പരിക്കുകളാണ് അങ്ങനെ വരുന്നത്. പിന്നെ സോഫ്റ്റ് ടിഷ്യൂ റുമാറ്റിസം, നമുക്ക് ടെന്നീസ് എൽബോ വരും, കൈമുട്ട്, കൈക്കുഴയുടെ ഭാഗങ്ങളിൽ വേദന വരുന്ന ടെന്നീസ് എൽബോ, ഗോൾഫേഴ്സ് എൽബോ, മുട്ടിന്റെ തേയ്മാനം, ലിഗമെന്റ് സ്പ്രെയിൻ, അങ്ങനെയുള്ള സോഫ്റ്റ് ടിഷ്യൂ റുമാറ്റിസം അസുഖങ്ങൾ, ഷോൾഡറിന് ചുറ്റുമുള്ള വേദന, അതൊക്കെയാണ് നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തിട്ട് അതുമൂലം ഉണ്ടാവുന്ന പരിക്കുകളോ അല്ലെങ്കിൽ അതുമൂലം ജോയിന്റിന് ഉണ്ടാവുന്ന തകരാറുകളോ കൊണ്ട് സംഭവിക്കുന്നത്. ഇൻഫ്ലമേറ്ററി രോഗങ്ങൾ അങ്ങനെ വരാറില്ല.
1: ഓക്കെ ഡോക്ടർ, ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ കുറച്ച് ചികിത്സാ രീതികൾ ഡോക്ടർ ഇപ്പൊ പറഞ്ഞു. ഇപ്പൊ നമ്മളുടെ ഇപ്പം ലിവർ അല്ലെങ്കിൽ കിഡ്നി അങ്ങനെയുള്ള അവയവങ്ങളെ ബാധിക്കുന്നതാണോ, ബാധിക്കാൻ സാധ്യതയുള്ളതാണോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ?
2: ശരിക്കും മെഡിക്കൽ സയൻസിൽ ഇപ്പം ഏത് മരുന്നാണെങ്കിലും, അതിപ്പോ ഒരു വൈറ്റമിൻ ടാബ്ലറ്റ് തന്നെ ആയിക്കോട്ടെ, എന്ത് മരുന്നാണെങ്കിലും അതിനൊരു ഇഫക്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു സൈഡ് ഇഫക്റ്റും അതിൽ ഡിസ്ക്രൈബ്ഡ് ആയിരിക്കും എപ്പോഴും. അപ്പോൾ അത് പേടിച്ചിട്ട് നമ്മൾ ആ ട്രീറ്റ്മെന്റ് എടുക്കാതിരിക്കേണ്ട കാര്യമില്ല. എപ്പോഴും ഒരു ഡോക്ടർ എന്താ ചെയ്യുന്നത്, നമ്മളൊരു മരുന്ന് കൊടുക്കുമ്പോൾ ആ മരുന്ന് കഴിച്ച് രോഗം നിയന്ത്രണത്തിലാവുമ്പോൾ രോഗിക്ക് വരുന്ന ബെനിഫിറ്റും മരുന്ന് കഴിച്ചാൽ വരാൻ സാധ്യതയുള്ള ഒരു റിസ്ക്കും കൂടെ കമ്പയർ ചെയ്ത് നോക്കും. എപ്പോഴും ബെനിഫിറ്റ് ആണ് റിസ്ക്കിനേക്കാളും കൂടുതലെങ്കിൽ ആ മരുന്ന് നമ്മൾ ഉപയോഗിക്കാൻ പറയും. ഇനി നമുക്ക് ഒരിക്കലും ഒരു സൈഡ് ഇഫക്റ്റ് വരുമെന്ന് നേരത്തെ പ്രവചിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആ മരുന്ന് കൊടുക്കുക, എന്നിട്ട് നമ്മൾ റെഗുലർലി ഫോളോ അപ്പ് ചെയ്യും. എന്തിനാണ്, എങ്ങാനും ഇനി എന്തെങ്കിലും ഒരു സൈഡ് ഇഫക്റ്റ് വന്നാലോ. അപ്പൊ അതിന് നമ്മൾ പേഷ്യന്റിനെ റെഗുലർ ആയിട്ട് തിരിച്ചു വരാൻ പറയും, ദേഹപരിശോധന നടത്തും, ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, എന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു സൂചനകൾ ഉണ്ടെങ്കിൽ ആ മരുന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പൊ പാർശ്വഫലങ്ങളെ പേടിച്ചിട്ട് ഒരു കാരണവശാലും നമ്മൾ രോഗി ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കാൻ പാടില്ല. ശരിക്കും രോഗിയെക്കാളും ഡോക്ടേഴ്സിനാണ് കൂടുതൽ ടെൻഷൻ സൈഡ് ഇഫക്ട്സ് എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന്. അപ്പൊ അങ്ങനെ
1: അസുഖത്തിന്റെ മരുന്ന് കഴിച്ചാലും അതിനൊരു
2: ഇഫക്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സൈഡ് ഇഫക്റ്റ്.
1: അതെ അതെ, ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും സുഖപ്പെടുത്താൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് ലൈഫ് ലോങ് നമുക്ക് മെഡിസിൻ എടുക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് പലർക്കും ഉണ്ടാവും. അപ്പൊ ഇതിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഡോക്ടർ?
2: ഒരുപാട് പേര് ഇത് ചോദിക്കാറുണ്ട്, ഡോക്ടർ മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റില്ലല്ലോ, ലൈഫ് ലോങ് കഴിക്കേണ്ടി വരില്ലേ എന്നുള്ളത്. അത് രോഗത്തിനെ ആശ്രയിച്ചിരിക്കും. റൂമറ്റോളജിയിൽ തന്നെ ഞാൻ ഈ മേൽപ്പറഞ്ഞ അസുഖങ്ങളിൽ ചിലതെല്ലാം ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഒരു ഡിസ്ഫങ്ഷൻ കൊണ്ടാണ്. അത് നമുക്ക് നമ്മുടെ അങ്ങ് രോഗപ്രതിരോധ വ്യവസ്ഥയെ എടുത്ത് കളഞ്ഞിട്ട് രോഗം മാറി ഇനി നിങ്ങൾ മരുന്ന് കഴിക്കേണ്ട എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ആ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്ത് നിയന്ത്രിച്ച് അതുകൊണ്ട് രോഗിയുടെ അവയവങ്ങൾക്കോ രോഗിക്കോ ഒരു അപകടം ഉണ്ടാക്കാതെ ഒരു നോർമൽ ലൈഫ് അവർ ലീഡ് ചെയ്യാൻ പറ്റണം. അതാണ് നമ്മൾ എത്തിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവർ ചിലപ്പോൾ ലൈഫ് ലോങ് മരുന്ന് ചില അസുഖങ്ങൾക്ക് വേണ്ടി വരും. ബാക്കി ഒരു വിഭാഗം അസുഖങ്ങൾ ട്രാൻസിയന്റ് ആണ്, ആ ഒരു ഇമ്മ്യൂൺ ഡിസ്റെഗുലേഷൻ കുറച്ച് നാളുകൾക്ക് ശേഷം റീസെറ്റ് ആവാം. അപ്പൊ ചിലപ്പോൾ കുറച്ച് ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് വർഷത്തെ ട്രീറ്റ്മെന്റിന് ശേഷം റീഅസസ് ചെയ്ത് പീരിയോഡിക് റീഅസസ്മെന്റ് ചെയ്ത് രോഗം പൂർണ്ണമായിട്ടും നിയന്ത്രണത്തിലായി എന്ന് തോന്നുമ്പോൾ മരുന്ന് കുറച്ച് കുറച്ച് കുറച്ച് കുറച്ച് ടേപ്പർ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യും. ഒറ്റയടിക്ക്
1: അതിന്
2: ഫോളോ അപ്പ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്.
1: ഇപ്പൊ ഈ വാദരോഗങ്ങൾ എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മള് മിക്കവാറും എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത് സ്ത്രീകളാണ് കൂടുതലും പറയാറുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, സ്ത്രീകൾക്കാണ് കൂടുതൽ ഇങ്ങനെ ഒരു വാദരോഗം അങ്ങനെയൊക്കെ വരുന്നത്?
2: പാർഷ്യലി ശരിയാണെന്ന് നമുക്ക് എന്തായാലും ഒന്ന് പറയാൻ പറ്റും. കാരണം ചില അസുഖങ്ങളൊക്കെ ഇപ്പൊ ലൂപ്പസ് രോഗം, ജോഗ്രൻ സിൻഡ്രോം പോലത്തെ രോഗങ്ങളൊക്കെ പഠനങ്ങൾ തന്നെ തെളിയിക്കുന്നത് ഒരു 10 ഇരട്ടിയോളം, 9 മുതൽ 10 ഇരട്ടിയോളം സ്ത്രീകളിലാണ് അത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ചില അസുഖങ്ങൾ പുരുഷന്മാരിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അൻകൈലോസിംഗ് സ്പോണ്ടിലൈറ്റിസ്, ഗൌട്ട് പോലുള്ള രോഗങ്ങൾ പുരുഷന്മാരിൽ കാണപ്പെടും. അപ്പം ഇതിലൊരു ഒരു ജെൻഡർ റേഷ്യോയിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടെങ്കിലും ഇതെല്ലാം ഈ എസ് എൽ ഇ വരുന്ന പുരുഷന്മാരുണ്ട്, അൻകൈലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് വരുന്ന സ്ത്രീകളുണ്ട്. അപ്പൊ രോഗലക്ഷണങ്ങൾ ഫിറ്റ് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളതിന് വലിയ ഒരു ഫാക്ടറായിട്ട് നമ്മൾ എടുക്കാറില്ല. ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും പ്രായഭേദമന്യേ ഒരു ജെൻഡർ ഭേദമന്യേ വരാവുന്ന ഉണ്ടാവുന്ന അസുഖങ്ങൾ ഇതെല്ലാം.
1: ഓക്കെ, പിന്നെ ചോദിക്കാനുള്ള ഒരു കാര്യം, ഈ തണുപ്പ് സമയത്ത് അല്ലെങ്കിൽ മഴ സമയത്തൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ടൈമിലാണ് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണാറുള്ളത് എന്ന്. അപ്പൊ കാലാവസ്ഥയായിട്ട് നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാനായിട്ട് പറ്റുമോ ഇങ്ങനൊരു അസുഖത്തെ?
2: ശരിക്കും ശാസ്ത്രീയമായിട്ട് അതിനൊരു അടിത്തറ ഉള്ളതായിട്ട് പഠനങ്ങളൊന്നും തെളിയിക്കുന്നില്ല. പക്ഷെ എന്റെ ഒപിയിലും വരുന്ന അമ്മമാരും അമ്മൂമ്മമാരും എല്ലാം ഭൂരിഭാഗം പേരും പറയും മഴക്കാറ് കാണുമ്പോൾ തന്നെ വേദന തുടങ്ങി എന്ന് അവർ പറയും. ചിലപ്പോൾ ഈ ഒരു ഒരു ടെമ്പറേച്ചർ ഫോൾ, ഒരു തണുപ്പ് വരുന്ന സമയത്തോ അല്ലെങ്കിൽ ആ ഒരു ഒരു ക്ലൈമറ്റ് മൺസൂൺ സീസൺ വരുന്ന സമയത്തോ നമ്മുടെ ആ ജോയിന്റുകളിലേക്കുള്ള രക്തോട്ടത്തിന്റെ ഒക്കെ ചെറിയ വ്യതിയാനം അല്ലെങ്കിൽ ആ സോഫ്റ്റ് ടിഷ്യൂവിന്റെ ഒരു ഓൾട്ടറേഷനിൽ ചിലപ്പോൾ രോഗലക്ഷണങ്ങൾ കൂടുമായിരിക്കാം. പക്ഷെ രോഗത്തിന്റെ തോത് അതിനനുസരിച്ച് കൂടുന്നതായിട്ട് എവിടെയും ശാസ്ത്രീയമായിട്ട് പഠനങ്ങളില്ല. ഈ കംപ്ലയിൻസ് പറയുന്ന പേഷ്യൻസിൽ പോലും നമ്മൾ ആ സമയത്ത് രോഗത്തിന്റെ തോത് നോക്കാനുള്ള ടെസ്റ്റുകൾ ചെയ്ത് നോക്കുമ്പോൾ കൂടുതലും നോർമൽ ആയിരിക്കും. പക്ഷെ നമ്മൾ അവർക്ക് ഒരു ആശ്വാസം എന്ന നിലയ്ക്ക് സിംപ്റ്റമാറ്റിക് ട്രീറ്റ്മെന്റ് കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക തന്നെ ചെയ്യും അങ്ങനെ പറയുന്നവരോട്.
1: ചിലപ്പോൾ എനിക്കൊന്ന് ആ സമയത്ത് അവർക്ക് വേദന കൂടുതലായിട്ട് അത് ഈ പണ്ട് മുതലേ പറഞ്ഞു വെച്ചിരിക്കുന്നത്
2: പറഞ്ഞു കേട്ട് അങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് തോന്നുന്നുണ്ടാവും മഴക്കാർ വരുമ്പോ വേദന വരുമായിരിക്കും തോന്നുമായിരിക്കും.
1: തീർച്ചയായിട്ടും അതെ. അതുപോലെ തന്നെ ഇപ്പൊ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്, ഇപ്പം ഒരു വാതരോഗമാണ് യൂറിക് ആസിഡുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ. അപ്പൊ അത് ശരിക്കും ഈ യൂറിക് ആസിഡിനെ നമ്മൾ പേടിക്കേണ്ട ഒരു സംഭവമാണോ?
2: ഒരുപാട് പേര് എന്റെ ഒപിയില് ബ്ലഡ് റിപ്പോർട്ടുമായിട്ട് വരും. എന്താ നിങ്ങളുടെ ബുദ്ധിമുട്ടെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, യൂറിക് ആസിഡ് കൂടുതലാണ്. അപ്പൊ അവര് കൺസേൺ ആവുന്ന, അവർ ആങ്ഷ്യസ് ആവുന്നത് തന്നെ ആ ലാബ് റിപ്പോർട്ടിന്റെ അപ്പർ ആൻഡ് ലോവർ ലിമിറ്റിനേക്കാളും അപ്പർ ലിമിറ്റിനേക്കാളും കൂടുതലായിട്ട് യൂറിക് ആസിഡ് വാല്യൂ ഉണ്ടെങ്കിൽ അവര് പേടിച്ച് ഓടിക്കൊണ്ടുവരും. അപ്പം ഈ യൂറിക് ആസിഡ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ പേടിക്കേണ്ട ഒരു വസ്തുവല്ല. നമ്മുടെ ശരീരത്തിലെ തലച്ചോറിന്റെ പ്രവർത്തനം, നാഡീവ്യൂഹത്തിന്റെ പ്രവർത്തനം, ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രവർത്തനം, നമ്മുടെ ഫെർട്ടിലിറ്റി, ഇതിലെല്ലാം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പോണന്റാണ്. അപ്പൊ നമ്മുടെ തന്നെ ശരീരത്തിലെ പ്രോട്ടീൻ വിഘടിച്ചു വരുന്ന ഒരു എൻ പ്രൊഡക്റ്റ് ആണ് യൂറിക് ആസിഡ്. അത് കിഡ്നി വഴി പുറന്തള്ളപ്പെടുകയും ചെയ്യും. അപ്പൊ ചില സന്ദർഭങ്ങളിൽ എന്ത് പറ്റും, ഇതിന്റെ ഉൽപാദനം ശരീരത്തിൽ കൂടുതലായിരിക്കും. ഭക്ഷണത്തിലൂടെയോ എൻസൈമിന്റെ പ്രവർത്തനത്തിലൂടെയോ ഉൽപാദനം കൂടാം. ചില അവസരങ്ങളിൽ ഇതിന്റെ കിഡ്നി വഴി പുറന്തള്ളപ്പെടുന്നത് കുറഞ്ഞു പോകും. അപ്പൊ ഇത് രണ്ടും സംഭവിക്കുമ്പോൾ എന്ത് പറ്റും, രക്തത്തിൽ ഇതിന്റെ അളവ് കൂടുതലാവും. അതിനാണ് ഹൈപ്പർ യൂറിസീമിയ എന്ന് പറയുന്നത്. ഹൈപ്പർ യൂറിസീമിയ ഉള്ള എല്ലാവർക്കും അതുമൂലം ഉണ്ടാകുന്ന ഗൗട്ടി ആർത്രൈറ്റിസ് വരണം എന്ന് നിർബന്ധമില്ല. പക്ഷെ ചില ആൾക്കാരിൽ അതിൽ ജനിതകമായിട്ടുള്ള കാരണങ്ങളുണ്ട്, അമിതഭാരമുണ്ട്, നമ്മുടെ മദ്യപാനമുണ്ട്, നമ്മുടെ ഭക്ഷണ രീതികളുണ്ട്, അങ്ങനെ പല ഫാക്ടേഴ്സ് കൊണ്ട് ഈ കൂടി നിൽക്കുന്ന യൂറിക് ആസിഡ് സന്ധികളിൽ ചെന്ന് അടിഞ്ഞുകൂടി അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി അവിടെ ഒരു ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ഉണ്ടാക്കും. ഇത് ജോയിന്റ്സിൽ മാത്രമല്ല, ശരീരത്തിലെ ആസകലം എല്ലാ ടിഷ്യൂസിലും ഇത് ഉണ്ടാക്കാം. അപ്പൊ ഇതൊരു അതൊരു സിസ്റ്റമിക് രോഗം തന്നെയാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് യൂറിക് ആസിഡിന്റെ വാല്യൂ കാണുമ്പോൾ തന്നെ പേടിക്കേണ്ട. ഹൈപ്പർ യൂറിസീമിയ ഉണ്ടെങ്കിൽ ഇപ്പൊ യൂറിക് ആസിഡ് 7, 8, 9 ഒക്കെ ആണെങ്കിലും ചില ആൾക്കാർക്ക് ട്രീറ്റ്മെന്റ് ആവശ്യം വരില്ല. ചിലർക്ക് 5, 6 ആണെങ്കിലും ട്രീറ്റ്മെന്റ് ആവശ്യം. അപ്പൊ ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡോക്ടറാണ് നിർണ്ണയിക്കേണ്ടത്. നിങ്ങളുടെ ബാക്കിയുള്ള രോഗങ്ങൾ, നിങ്ങളുടെ ശാരീരിക അവസ്ഥ, എന്തുകൊണ്ട് ഇത് കൂടി നിൽക്കുന്നു എന്നുള്ളത് കണ്ടുപിടിച്ചതിന് ശേഷം.
1: അതിനുശേഷം ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു ഏജോ അല്ലെങ്കിൽ അതൊന്നും ഒരു ഘടകമേ അല്ല ഇങ്ങനൊരു പ്രശ്നം വരുന്നതിന്. അപ്പൊ ഇപ്പൊ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാൾക്ക് അങ്ങനെ ഒരു സ്ത്രീക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു പ്രഗ്നൻസിയുടെ സമയത്ത് അത് പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് അതെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുമോ?
2: പ്രഗ്നൻസി നമുക്ക് പൊതുവേ റുമറ്റോളജിയിൽ നമുക്ക് കുറച്ചൊരു ഒരു ഡിഫിക്കൽട്ടി, ഒരു ചാലഞ്ച് തരുന്ന സംഭവമാണ്. രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് കൺസേൺസ് ഉള്ളത്. ഒന്ന്, ഓൾറെഡി ഒരു റുമറ്റോളജി അസുഖമുള്ള ഒരു ഒരു ലേഡി, ഒരു സ്ത്രീ പ്രഗ്നന്റ് ആവാൻ പ്ലാൻ ചെയ്യുന്നു അല്ലെങ്കിൽ ആകസ്മികമായി പ്രഗ്നന്റ് ആയി പോകുന്നു. എപ്പോഴും നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് അവർ എന്ത് രോഗത്തിനാണോ ചികിത്സ എടുക്കുന്നത് അത് പൂർണ്ണമായിട്ടും നിയന്ത്രണത്തിലായി ഒരു 6 മാസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം, രോഗനിയന്ത്രണം പൂർണ്ണമാണെങ്കിൽ, റെമിഷനിലാണെങ്കിൽ മാത്രമേ പ്ലാൻഡ് പ്രഗ്നൻസി ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ചെയ്യാനായിട്ട് പറയും. ഇനി അഥവാ അവർ ആകസ്മികമായി പ്രഗ്നന്റ് ആയി പോയാൽ എന്ത് ചെയ്യും? കുറച്ച് കൺസേൺസ് ഉണ്ട്. ഒന്ന്, നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളിൽ എല്ലാം ഒന്നും പ്രഗ്നൻസിയിൽ കോമ്പാറ്റിബിൾ അല്ല, ബ്രസ്റ്റ് ഫീഡിങ്ങിന് കോമ്പാറ്റിബിൾ അല്ല. അപ്പൊ നമ്മൾ ഇമ്മീഡിയറ്റ്ലി തന്നെ ആ മരുന്നുകളെല്ലാം മാറ്റി പേഷ്യന്റ് അമ്മയ്ക്കും കുഞ്ഞിനും കോമ്പാറ്റിബിൾ ആയിട്ടുള്ള മരുന്നുകളാക്കി അത് മാറ്റി കൊടുക്കും. പിന്നെ ഒരു പ്രോബ്ലം ഉള്ളത്, പ്രഗ്നൻസിയിലെ ഹോർമോണൽ ചേഞ്ചസ് എന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാവാൻ വലിയൊരു ഫാക്ടറാണ്. അപ്പൊ ചില രോഗങ്ങൾ പ്രഗ്നൻസി സമയത്ത് കുറയും, ഡെലിവറി കഴിയുമ്പോൾ ഫ്ലെയർ ആവും. ചില രോഗങ്ങൾ പ്രഗ്നൻസി സമയത്ത് ഫ്ലെയർ ആവും, ഡെലിവറി കഴിയുമ്പോൾ അത് നോർമലാവും. അപ്പൊ രോഗത്തിന്റെ തോത് അല്ലെങ്കിൽ ഡിസീസ് ആക്ടിവിറ്റി കോൺസ്റ്റന്റ്ലി മോണിറ്റർ ചെയ്യണം. സാധാരണ രോഗികളിൽ എങ്ങനെയാണോ നമ്മൾ ഫോളോ അപ്പ് ആൻഡ് മോണിറ്ററിംഗ് ചെയ്യുന്നത്, ഇത് കുറച്ചും കൂടെ ക്ലോസ് ആൻഡ് ക്ലോസ് ആയിട്ട് നമ്മൾ ഫോളോ അപ്പ് ആൻഡ് മോണിറ്റർ ചെയ്യും. എത്രയൊക്കെ ചെയ്താലും നമ്മൾ സാധാരണ ഒരു റുമറ്റോളജി അസുഖം ഇല്ലാതെ ഇല്ലാത്ത ഒരു സ്ത്രീയുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആവാൻ റുമറ്റോളജി പേഷ്യൻസിന് കുറച്ച് ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും. പ്രഗ്നന്റ് ആയാൽ തന്നെ ചിലപ്പോൾ ആദ്യ മാസങ്ങളിലുള്ള ഒരു പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ, അബോർഷൻ, പ്രഗ്നൻസി ലോസ്, ലേറ്റ് പ്രഗ്നൻസി ലോസ്, ചിലപ്പോൾ ആ സമയത്ത് അമ്മയ്ക്കുണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസ്, ചില സമയങ്ങളിൽ വളർച്ചക്കുറവ്, ബി പി കൂടുതലാവുക, പ്രീ എക്ലാംസിയ വരിക, ബ്ലീഡിംഗ് ഇഷ്യൂസ്, അങ്ങനെ ഒട്ടനവധി കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. എന്ന് വെച്ച് റുമറ്റോളജി അസുഖമുള്ള ആരും പ്രഗ്നന്റ് ആവുന്നില്ല എന്നല്ല, എല്ലാവരും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഈ അസുഖം തീരെ ഒരു മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോൾ പോലും ട്വിൻസിനെയും ട്രിപ്ലറ്റ്സിനെയും ഒക്കെ പ്രസവിക്കുന്നവരുണ്ട്. കുറച്ച് ചലഞ്ചിങ് ആണെന്ന് മാത്രമേ ഉള്ളൂ, അത് പോസിബിൾ ആണ്. ഒരു നേരത്തെ തന്നെ പ്ലാൻ ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അത്
1: കൊണ്ടുവരാം. നമ്മൾ അത് കൃത്യമായിട്ട് അതിന്റെ ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, ഇപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു റുമറ്റോളജി എന്ന് കേൾക്കുമ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു, ഇപ്പൊ വീട്ടിൽ തന്നെ ചോദിക്കുക എന്താ നിങ്ങൾ ചെയ്യുന്നതെന്നുള്ളത്. അപ്പൊ പൊതുവേ സമൂഹത്തിൽ ഇതിനെ കുറിച്ചുള്ള ഒരു അവബോധം കുറച്ച് കുറവാണ് എന്ന് ഡോക്ടറുടെ ആ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി. നമ്മളും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പൊ അതിൽ ഒരു മാറ്റം വരേണ്ടത് ഒരു ആവശ്യം തന്നെയല്ലേ?
2: റുമറ്റോളജി എന്ന് മാത്രമല്ല, എൻ്റെ ഒരു അഭിപ്രായം മെഡിക്കൽ സയൻസിനെ കുറിച്ച് തന്നെ അവബോധം നമുക്ക് എല്ലാവർക്കും കുറവാണ്. പക്ഷെ അങ്ങനെ നമ്മൾ തമാശയ്ക്ക് പറഞ്ഞാലും ബാക്കിയുള്ള ഒരു സമൂഹത്തിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലുള്ള ആൾക്കാർക്ക് കുറെ കൂടെ അതിനെക്കുറിച്ച് ധാരണകളുണ്ട്. നമുക്കും ഇവിടുന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ രോഗികൾ വരാറുണ്ടല്ലോ. അപ്പം അവരുടെയൊക്കെ ഒരു അവബോധം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് മുകളിലാണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ കുറെ കൂടെ അത് അവെയർ ആണെങ്കിൽ മാത്രമേ ഡോക്ടേഴ്സിനും അത് ഈസി ആവുള്ളൂ. നമുക്ക് ഓരോ രോഗിയോടും ഈ ഓരോ കാര്യങ്ങളും പറഞ്ഞ് കൺവിൻസ് ചെയ്ത് നമ്മൾ എത്ര കൺവിൻസ് ചെയ്താലും ഇവർ ഫോളോ അപ്പ് ഡ്രോപ്പ് ചെയ്യും, ട്രീറ്റ്മെന്റ് നിർത്തും. അപ്പൊ നമ്മൾ പിന്നെയും നമുക്ക് ഇതേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിലൊരു മാറ്റം എന്തായാലും വരണം. അപ്പൊ അതിനാണ് നമ്മൾ എല്ലാവരും ശ്രമിക്കുന്നത്, എല്ലാവരും കൂടുതൽ ഇതുപോലെ പ്രോഗ്രാംസ് ചെയ്യുന്നതും വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അതിനു വേണ്ടിയാ. അങ്ങനെ ഒരു മാറ്റം വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
1: അല്ല പിന്നെ എല്ലാവരും സ്വയം ചികിത്സയിലേക്കും അല്ലെങ്കിൽ എന്താണെന്ന് കണ്ടുപിടിക്കാതെ സ്വന്തമായിട്ട്
2: ശാസ്ത്രീയമായ ചികിത്സയിലോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. ഇങ്ങനെയുള്ള പേടികളൊക്കെ കാരണം പാർശ്വഫലങ്ങളെ പേടിച്ചിട്ട് ലൈഫ് ലോങ് മരുന്ന് കഴിക്കണം, അല്ലെങ്കിൽ ഇതിലൊരു എക്സ്പെർട്ട് അല്ലാത്ത ഒരാളുടെ ഒരു ഒപ്പീനിയന്റെ പുറത്ത് കൺട്രോൾ ഈസി ആയിട്ട് കൺട്രോൾ ആകാവുന്ന ഒരു അസുഖം അവര് വേറെ കുറച്ച് അശാസ്ത്രീയമായ ചികിത്സകളിലോട്ട് പോയി അത് മുഴുവൻ മെസ്ഡപ്പായി ഭയങ്കര ഡിഫിക്കൽട്ട് ആവുന്ന സിറ്റുവേഷനിൽ തിരിച്ചു വരാറുണ്ട് ഒരുപാട്.
1: പിന്നെയുണ്ട് ഇപ്പൊ വേറൊരാള് എന്തെങ്കിലും ഒരു ചികിത്സ അല്ലെങ്കിൽ ആ ഒരു അവര് ചെയ്യുന്ന പോലെ നമ്മൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ നമ്മളുടെ ഹെൽത്തുമായിട്ട് അവരുടേതുമായിട്ട് ചിലപ്പോൾ ഇതാവണമെന്നില്ല,
2: നിർബന്ധം.
1: അതെ അതെ. അപ്പൊ ഓക്കെ ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം നമുക്ക് ഇതിനെ കുറിച്ച് ശരിക്കും എന്താണെന്ന് പലർക്കും സംശയമുള്ള ഒരു കാര്യം, ഒരു ടോപ്പിക് നമ്മൾ ഇത്രയും നന്നായിട്ട് ഡോക്ടർ പറഞ്ഞു തന്നതിൽ താങ്ക് യു സോ മച്ച് നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയതിൽ. അപ്പൊ ഇത്രയും നേരം നമ്മളുടെ മെഡി ടോക്കിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് പരുമല ഹോസ്പിറ്റലിലെ എച്ച്ഒഡി ആൻഡ് കൺസൾട്ടന്റ് റുമറ്റോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥ് എസ് ആണ്. അപ്പൊ വീണ്ടും നമുക്ക് മറ്റൊരു ടോപ്പിക്കായിട്ട് കേൾക്കാം. കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
0: Popcorn, the complete filmy show.
3: സിനിമാ ലോകത്തെ പുതിയ വാർത്തകളൊക്കെ അറിയണ്ടേ? അതൊക്കെ പറയാനായിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. വെൽക്കം ടു പോപ്കോൺ വിത്ത് മീ ആർ ജെ അപർണ. സിനിമാ ലോകത്തെ ചൂടുള്ള വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഒരു ലാലേട്ടൻ ചിത്രത്തെ കുറിച്ചാണ്. റീസെന്റ് ആയിട്ട് നമ്മൾ കാത്തിരിക്കുന്നതും ഏറ്റവും കൂടുതൽ വാർത്തകൾ കേൾക്കുന്നതും ലാലേട്ടൻ തരുൺ മൂർത്തി കോംബോ വീണ്ടും ഒന്നിക്കുന്ന ആ ഒരു മൂവിയെ കുറിച്ചായിരിക്കല്ലേ. അതിനെ കുറിച്ച് തന്നെയാണ് എനിക്കിനി പറയാനുള്ളത്. ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച് തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം അതിമനോഹരത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഇപ്പൊ റിലീസായിട്ടുണ്ട് കേട്ടോ. മോഹൻലാലും മീര ജാസ്മിനും ഒന്നിച്ചുള്ള പോസ്റ്ററാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കോംബോ വീണ്ടും ഒന്നിക്കുന്നു എന്നൊരു പ്രത്യേകത ദാ ഈ ഒരു ചിത്രത്തിനുണ്ട്. December 24 ചിത്രം പുറത്തിറങ്ങും എന്നാണ് നമുക്ക് ഇപ്പം ലഭിക്കുന്ന ഒരു സൂചന. ലവ് ലജൻ എന്ന സാധാരണക്കാരനായ ഒരു പോലീസുകാരന്റെ വേഷത്തിലാണ് കേട്ടോ ചിത്രത്തില് നമ്മുടെ ലാലേട്ടൻ എത്തുന്നത്. അപ്പോ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വ്യക്തി ജീവിതത്തിലും അതുപോലെ തന്നെ ഔദ്യോഗിക ജീവിതത്തിലും ഉണ്ടാകുന്ന പ്രത്യേകതരം സംഭവങ്ങൾ, അതായത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത്. തുടരുമെന്ന ചിത്രത്തിന്റെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം തരുൺ മൂർത്തി മോഹൻലാൽ കോംബോ ഒന്നിക്കുന്നു എന്നതാണ് ഈ ഒരു സിനിമയുടെ മറ്റൊരു ആകർഷണം. 120 ദിവസത്തോളം എടുത്താണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഏകദേശം പകുതിയോളം കംപ്ലീറ്റ് ആയി എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അപ്പൊ എന്തായാലും ഈ ഒരു മൂവി വൻ വിജയമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു പാട്ടിലേക്ക് പോയാലോ. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: FIFA World Cup 2026. ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ പരാമർശിച്ച ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും പ്രായം കൂടിയ താരമായി ചരിത്രം കുറിച്ച കളിക്കാരന്റെ പേരെന്ത്? ശരി ഉത്തരമയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമുട്ടൽ സെറ്റ്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഉത്തരമയക്കേണ്ട നമ്പർ 9495730333 9495730333. ഫിഫ വേൾഡ് കപ്പ് 2026. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ പോപ്കോൺ ദ കംപ്ലീറ്റ് ഫിലിമി ഷോ.
1: സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് പോപ്കോൺ ആണ്, കൂടെയുള്ളത് ഞാൻ ആർ ജെ അപർണയാണ് കേട്ടോ. ഇനി എനിക്ക് പറയാനുള്ളത് മറ്റൊരു ഹിറ്റ് കോംബോയിനെ കുറിച്ചാണ് കേട്ടോ. മലയാള സിനിമയിലെ ശക്തമായ ആക്ഷൻ ഡ്രാമ ചിത്രങ്ങൾക്ക് പുതിയ ഭാഷയും ഊർജവും നൽകിയ കൂട്ടുകെട്ടാണ് തിരക്കഥാകൃത്ത് എ കെ സാജനും സംവിധായകൻ ഷാജി കൈലാസും. ഇരുവരും ചേർന്നപ്പോൾ രൂപപ്പെട്ടത് വെറും വിനോദ ചിത്രങ്ങൾ മാത്രമല്ലായിരുന്നു, ശക്തമായ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലവും തീവ്രമായ മാനുഷിക ബന്ധങ്ങളും ചേർത്തുവെച്ച ത്രില്ലർ അനുഭവങ്ങളായിരുന്നു. അപ്പൊ ആ ഒരു പ്രതീക്ഷ കൈവിടാതെ നമുക്ക് ഒരു പുതിയ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കാം എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ചിത്രം ഏതാണ് എന്നല്ലേ, നമ്മുടെ ജോർജ് ജോർജ് നായകനായി എത്തുന്ന പുതിയ മൂവിയെ കുറിച്ചാണ് കേട്ടോ. വരവ് എന്നാണ് മൂവിയുടെ പേര്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന ചിത്രം എന്നതാണ് ഈ ഒരു ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത കേട്ടോ. ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് എ കെ സാജനാണ്. ജോർജു ജോർജ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഈ ചിത്രം ഹൈറേഞ്ച് പശ്ചാത്തലത്തിൽ നടക്കുന്ന പ്രതികാരവും അതിജീവനവും ഒക്കെയാണ് പറയുന്നത്. അപ്പോ ഈ ഒരു മൂവി വമ്പൻ ഹിറ്റാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു പാട്ടിലേക്ക് പോവുകയാണ്. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: Popcorn. The Complete Filmy Show.
1: സിനിമാ ലോകത്തെ വാർത്തകൾ വിശേഷങ്ങൾ ഒക്കെയാണ് ഇതാ ഇങ്ങനെ കേൾക്കുന്നത്. കേൾക്കുന്നത് പോപ്കോൺ ആണ് കേട്ടോ. കൂടെയുള്ളത് ഞാൻ ആർ ജെ അപർണയാണ്. അപ്പൊ കുടുംബ പ്രേക്ഷകർക്ക് മറ്റൊരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കുടുംബ പ്രേക്ഷകരെ വീണ്ടും തിയേറ്ററിൽ ആഘോഷമാക്കാനായിട്ടൊരു ബിജു മേനോൻ ചിത്രം ദാ വരികയാണ്. പ്രമുഖ നിർമ്മാതാവായ ലിസ്റ്റൻ സ്റ്റീഫനും മാജിക് ഫ്രെയിംസും ആണ് ദാ ഈ ഒരു പുതിയ മൂവി നമുക്ക് സമ്മാനിക്കുന്നത്. കൗതുകമുണർത്തുന്ന ഫസ്റ്റ് ലുക്ക് സെക്കൻഡ് ലുക്ക് പോസ്റ്ററുകൾക്ക് പിന്നാലെ റിലീസായ അവരാജൻ ആൻഡ് സൺസിന്റെ ടീസർ ബിജു മേനോന്റെയും മറ്റു താരങ്ങളെയും ശ്രദ്ധേയനാക്കുകയാണ് കേട്ടോ. ഭയങ്കര രസമുള്ള ഒരു ടീസറാണ്. നിങ്ങളിത് കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് കാണേണ്ടതാണ് കേട്ടോ. നവാഗതനായ തമ്പിയാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത്. അവരാജനും മക്കളും അവരുടെ കുടുംബ ബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും ഇഴചേർന്ന നർമ്മത്തിൽ ചാലിച്ച രസകരമായിട്ടുള്ള ഒരു ഫാമിലി ഡ്രാമയാണ് ദാ ഈ ഒരു മൂവി നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പൊ കുടുംബ പ്രേക്ഷകർക്ക് മനസ്സറിഞ്ഞ് ചിരിക്കാനും അതുപോലെ തന്നെ ഒരു വെക്കേഷൻ വന്നാൽ നമുക്ക് ഒരുമിച്ച് തിയേറ്ററിൽ പോയി മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ കാണാൻ പറ്റുന്ന ഒരു മൂവി ആയിരിക്കും കേട്ടോ ഇത്. അപ്പൊ എന്തായാലും കുടുംബ പ്രേക്ഷകർ ഫാമിലി ഒക്കെ ഒന്നിക്കുമ്പോൾ ഒരു മൂവി കാണാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്ഷൻ ആണ്. അപ്പൊ എന്തായാലും ഈ ഒരു മൂവിയും വമ്പൻ വിജയമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു പാട്ടിലേക്ക് പോവാണ് കേട്ടോ. ഞാൻ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ഞമ്മളെ മജനു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നേഴ്സറിയില് വെളിച്ച പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്റെ പേര്

0: ാണ് കഥാനായകൻ ആരാ? ഉന്നാതിയായ മമ്മദ്, കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഈഗോ. പാടരുത്,
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: Popcorn. The Complete Filmy Show.
1: അൽതാഫ് സലീം അന്യഗ്രഹ ജീവിയായി എത്തുന്ന പ്ലൂട്ടോ എന്ന മൂവിയെ കുറിച്ച് ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ചത് ഓർക്കുന്നില്ലേ? എന്നാൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് കേട്ടോ. ഇനി എനിക്ക് ഇപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് പോപ്കോൺ ആണ്. സിനിമാ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയാണ് കേൾക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. അൽതാഫ് സലീം അന്യഗ്രഹ ജീവിയായി എത്തുന്ന പ്ലൂട്ടോ എന്ന സിനിമയുടെ റിലീസ് തീയതി ഇതാ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ മാസം 30-നാണ് കേട്ടോ ഈ ഒരു മൂവി റിലീസിനെത്തുന്നത്. ഓർക്കിഡ് ഫിലിം ഇന്റർനാഷണലിന്റെ ബാനറിൽ രജു കുമാർ, രശ്മി രജു എന്നിവർ ചേർന്നിട്ടാണ് ചിത്രം നിർമ്മിക്കുന്നത്. വ്യത്യസ്തമായ പ്രമേയവും അവതരണ ശൈലിയും കൊണ്ട് ശ്രദ്ധേയമാകുന്ന ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ആദിത്യൻ ചന്ദ്രശേഖറാണ് കേട്ടോ. നമ്മൾ ഇന്നേ വരെ കാണാത്ത ഒരു തേം, അതും നർമ്മത്തിൽ ചാലിച്ച് അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ആ ഒരു ലുക്ക് തന്നെ മാറുകയാണല്ലേ. അപ്പൊ എന്തെങ്കിലും ഒരുപാട് ചിരിക്കാനൊക്കെ ഇഷ്ടമുള്ളവരാണ്, അല്ലെങ്കിൽ ഫാമിലി ഒക്കെ ആയിട്ട് പോയി എൻജോയ് ചെയ്ത് കാണാനായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ ദാ നിങ്ങൾക്ക് പറ്റിയൊരു മൂവിയാണിത്. അപ്പോ 30 ജൂലൈ ദാ റിലീസ് ആകാൻ പോകുന്ന പ്ലൂട്ടോ എന്ന മൂവിക്ക് എല്ലാവിധ ആശംസകളും പറഞ്ഞുകൊണ്ട് നമ്മളെ ഒരു പാട്ട് കേൾക്കുകയാണ് കേട്ടോ. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924 புலிமூட்டில் சில்க்ஸ்,
1: புலிமூட்டில் சில்க்ஸ் திருவல்ல அல்மாரா பை புலிமூட்டில் சில்க்ஸ் கொச்சி. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൽ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
0: പോപ്കോൺ ദി കംപ്ലീറ്റ് ഫിലിമി ഷോ.
1: സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് പോപ്കോൺ ആണ് കേട്ടോ. ഇന്ന് നമ്മൾ പോപ്കോണിന്റെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞത് ഒരു ലാലേട്ടൻ ചിത്രത്തെ കുറിച്ചിട്ടായിരുന്നു. ഇന്ന് ദാ ഇവിടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ പോകുമ്പോഴും എനിക്ക് പറയാനുള്ളത് മറ്റൊരു ലാലേട്ടൻ മൂവിയെ കുറിച്ചിട്ടാണ് കേട്ടോ. നമ്മളൊക്കെ ഒരുപാട് കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു കോംബോയാണ് ലാലേട്ടന്റെയും അതുപോലെ തന്നെ ദിലീഷ് പോത്തന്റെയും. നമ്മളൊക്കെ ഒരുപാട് സ്വപ്നം കാണാറുണ്ട് ഇവർ രണ്ടുപേരും ഒന്നിച്ചാൽ എന്തായിരിക്കും എന്നല്ലേ. എന്നാൽ ആ ഒരു സ്വപ്നം ദാ ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ദിലീഷ് പോത്തനും ലാലേട്ടനും ഒന്നിക്കുന്ന പുതിയ ചിത്രം ദാ അനൗൺസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. മോഹൻലാലിനെ നായകനാക്കിക്കൊണ്ട് ദിലീഷ് പോത്തനാണ് കേട്ടോ ചിത്രം സംവിധാനം ചെയ്യുന്നത്. നെടുങ്കണ്ടം മിറാക്കിൾ എന്നാണ് ചിത്രത്തിന്റെ പേര്. ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് വീഡിയോയും ടൈറ്റിൽ പോസ്റ്ററും ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടിട്ടില്ലെങ്കിൽ വേഗം പോയി ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടോ, അടിപൊളിയാണ്. ശ്യാം പുഷ്കരൻ അതുപോലെ തന്നെ പോൾസൺ സക്രിയ എന്നിവർ ചേർന്നിട്ടാണ് കേട്ടോ ചിത്രത്തിന്റെ രചന. ജോൺ മേരി ക്രിയേറ്റീവിന്റെ ബാനറിൽ അച്ചു ബേബി ജോൺ നിർമ്മിക്കുന്ന സിനിമയുടെ സംഗീതം സുഷിൻ ശ്യാം ആണ് കൈകാര്യം ചെയ്യുന്നത്. ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ഷൈജു ഖാലിദ് ആണ് കേട്ടോ. ഒരു മികച്ച ക്രൂ തന്നെയാണ് ഈ ഒരു മൂവിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. എന്തായാലും ഈ ഒരു മൂവി വമ്പൻ വിജയമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പോപ്കോണിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതിയെ ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഇത്രയും നേരം സിനിമാ ലോകത്തെ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പുതിയ അധ്യയന വർഷത്തിലേക്ക് ചുവട് വയ്ക്കുന്ന വിദ്യാർത്ഥികളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാനൊരുങ്ങി ബാക്ക്ഫാസ്റ്റ് ഓട്ടോണമസ് കോളേജ്. സിൽവർ ജൂബിലി നിറവിൽ സ്വയംഭരണ പദവി നേടിയ തിരുവല്ല മാക്ഫാസ്റ്റ് കോളേജിന്റെ ആദ്യ ഓട്ടോണമസ് ബാച്ചിന്റെ ഉദ്ഘാടന ചടങ്ങായ ഉപനയന 2026 ജൂലൈ 7 ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് മാക്ഫാസ്റ്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടുന്നു. തിരുവല്ല അതിരൂപത മെത്രോപോലിത്ത അഭിവന്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ് പിതാവിന്റെ മഹനീയ സാന്നിധ്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ബഹുമാനപ്പെട്ട തിരുവല്ല MLA അഡ്വക്കേറ്റ് വർഗീസ് മാവൻ മുഖ്യപ്രഭാഷണം നടത്തും. MG സർവകലാശാലയുടെ 4 വർഷ ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുകളായ BCA, BCOM, BBA, BSc ഫുഡ് ടെക്നോളജി, പുതുതായി ആരംഭിച്ച BSc സൈക്കോളജി, കൂടാതെ MCA, MBA, MSW, MSc ബയോടെക്നോളജി, MSc ബയോ ഇൻഫോർമാറ്റിക്സ്, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസ് എന്നീ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളുടെയും 2026 അക്കാദമിക ബാച്ചുകളുടെ ഉദ്ഘാടനവും ഈ ചടങ്ങിൽ നടക്കുന്നു. മാക്ഫാസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ വർഗീസ് കെ ചെറിയാൻ സ്വാഗതം ആശംസിക്കുന്ന ഈ പരിപാടിയിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ആശാലക്ഷ്മി ആർ.കെ. നന്ദി പ്രകാശിപ്പിക്കും. മാക്ഫാസ്റ്റ് കോളേജ് അഡ്മിനിസ്ട്രേറ്ററും മാനേജറുമായ റവറന്റ് ഫാദർ ഡോക്ടർ തോമസ് കുട്ടി പതിനെട്ടിൽ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കും. കൂടാതെ ഈ ചടങ്ങിൽ അധ്യാപക രക്ഷാകർത്തൃ യോഗവും സംഘടിപ്പിച്ചിരിക്കുന്നു. മാക്ഫാസ്റ്റിന്റെ ആദ്യ ഓട്ടോണമസ് ബാച്ചിന് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഉപനയന 2026.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
2: 4 o'clock.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: യൂറിക്കാസിഡ് കൂടിയ എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ?
2: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കേണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയ
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: റേഡിയോ കഫേ.
1: ഹലോ, ഹായ്, നമസ്കാരം, ഗുഡ് ഈവനിങ്. 4 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവർക്കും റേഡിയോ കഫേയിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ദീപയാണ്. ഇവിടെ പലരും പേര് മാറ്റി പറഞ്ഞു. അതായത് എപ്പോഴും നമ്മൾ അങ്ങനെ ഗസ് ചെയ്യുമ്പോൾ ശരിയാവുന്നത് ശരിയല്ലല്ലോ, കുറച്ചൊക്കെ മാറണമല്ലോ. നമ്മുടെ ജയങ്കരേട്ടൻ ഇന്ന് ഗസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആരാണെന്നുള്ളത്. നമസ്കാരം അമൃത. എന്റെ എല്ലാ ചങ്സിനും നല്ലൊരു ശുഭസായാഹ്നം നേർന്നുകൊണ്ട് ഇതായി ഈ ഫോട്ടോ ഉച്ചക്കാരനും റേഡിയോ കഫേയിൽ എത്തിയിട്ടുണ്ടെന്ന് അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ ഫോട്ടോ ചിക്കാര, ചില സമയത്തൊക്കെ നമ്മൾ ഗസ് ചെയ്യുന്നത് തെറ്റിയിരിക്കും. അങ്ങനെയാണ് ഒരു തെറ്റ് പറ്റിയത്. ഇന്ന് ദീപയാണ് നമ്മളുടെ റേഡിയോ കഫേയിലുള്ളത്. അപ്പൊ എന്തായാലും നമസ്കാരം ഞാൻ വെറുതെ കളയുന്നില്ല. നമസ്കാരം ജയങ്കരേട്ട. അടുത്ത മെസ്സേജ്, ഹായ് ദീപു ടീച്ചർ, ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞിട്ട് അനിലേട്ടൻ എത്തിയിട്ടുണ്ട്. അനിലേട്ട ഗുഡ് ഈവനിങ്. അടുത്ത മെസ്സേജ്, ഗുഡ് ഈവനിങ് ദീപു മുത്തേ എന്ന് പറഞ്ഞിട്ട് എൽസി ചേച്ചി വളരെ സ്നേഹത്തോടെ എത്തിയിട്ടുണ്ട്. അപ്പൊ എൽസി ചേച്ചിക്കും ഒരു സ്പെഷ്യൽ ഗുഡ് ഈവനിങ്. ഷീജ ചേച്ചി, ഹായ് ദീപ. ഷീജ ചേച്ചി എത്തിയിട്ടുണ്ട്. ഷീജ ചേച്ചി സാധാരണ ഈ സമയം ആകുമ്പോഴേക്കും ഒന്നിലും പങ്കെടുക്കാൻ പറ്റില്ല. കുട്ടികളുടെ ബഹളം കാരണം അവരങ്ങടെ സ്കൂള് വിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നിനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വരുന്നതാണ്. ഇന്ന് അവര് എത്തിയിട്ടില്ലേന്ന് എനിക്കറിയില്ല. എന്തായാലും എത്തിയിട്ടുണ്ട് നമ്മുടെ ഷീജ ചേച്ചി. സൽമൈത, ഗുഡ് ഈവനിങ് മാക്ഫാസ്റ്റ്. ഹായ് ദീപക്കുട്ടി, ഹാപ്പി ബർത്ത്ഡേ. സൽമ ജമാലുദ്ദീൻ ഇടേക്കുന്നു. താങ്ക് യു സൽമൈത. ഞാൻ അറിഞ്ഞു എല്ലാവരുടെയും വിഷസൊക്കെ ഞാൻ കണ്ടു. അപർണ എന്നോട് പറഞ്ഞു താങ്ക് യു സോ മച്ച്. ഞാൻ പറഞ്ഞിരുന്നു റേഡിയോ കഫേയിൽ ഞാൻ എല്ലാവരോടും ഒരു സ്പെഷ്യൽ സ്നേഹം അറിയിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു വിഷസിന് എല്ലാത്തിനും. അപ്പൊ സൽമൈത, ഗുഡ് ഈവനിങ്. എൽസി ചേച്ചി, എനിക്ക് മനസ്സിലായി ദീപയാണെന്നുള്ളത്. അത് അറിയാമല്ലോ, രാവിലെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അടുത്തത് ഗീത ചേച്ചി, ഹാപ്പി ബർത്ത്ഡേ ദീപമോളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ഗീത ചേച്ചി, താങ്ക് യു. അപ്പൊ എന്തായാലും എല്ലാവരും ചായയൊക്കെ കുടിച്ച് പഴംപൊരി പരിപ്പട ഉള്ളിവട ഇപ്പൊ പറയും ജയങ്കരേട്ടൻ, ഞാൻ ഇവിടെ ഇത് കഴിക്കണം അത് കഴിക്കണം എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ വൈകുന്നേരത്തെ ചായയുടെ കൂടെ ഒരു സ്പെഷ്യൽ എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാവും എല്ലാവരുടെയും കയ്യിൽ. ഇനിയിപ്പോ ഒന്നും ഇല്ലെങ്കിലും നമ്മളുടെ റേഡിയോ കഫേയിൽ കയറി കഴിഞ്ഞാൽ 1 മണിക്കൂർ നമുക്ക് എൻജോയ് ചെയ്ത് നമ്മളുടെ ക്വസ്റ്റ്യൻ ഒക്കെ ആൻസർ അറിയാമെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് സന്തോഷമാണല്ലേ. ആൻസർ അറിയാമെങ്കിൽ കയ്യടി കിട്ടും, അറിയത്തില്ലെങ്കിൽ മുട്ട കിട്ടും. അപ്പൊ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ എന്തായാലും നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജസിലൂടെ നമ്മളുടെ റേഡിയോ കഫേയിലേക്ക് എൻട്രി നമ്മൾ വാട്സപ്പിലൂടെയാണ് പറയുന്നത്. 9495730333 9495730333 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. അങ്ങനെ നമുക്ക് കുറച്ച് സമയം അടിച്ചു പൊളിക്കാം, നല്ല പാട്ടൊക്കെ കേട്ട്. അതുപോലെ നമ്മളുടെ 3 റൗണ്ട്സ് ഉണ്ട്, സിനിമാസ്കോപ്പ്, ഹൈ ഡാൻസേക്ക്, പിന്നെ ലാസ്റ്റത്തെ ടാലന്റ് ഓഫ് ദ ഡേ. അപ്പൊ എല്ലാം കൊണ്ടും നമുക്ക് ഇന്നത്തെ ഈ ഒരു സായാഹ്നം നമ്മൾ പറയുന്നല്ലോ ശുഭ സായാഹ്നമാക്കാം അല്ലെ. അപ്പൊ എന്തായാലും ഇനിയിപ്പോ ബാക്കിയുള്ളവരും കൂടി ജോയിൻ ചെയ്യണമല്ലോ. ചായയൊക്കെ കുടിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാട്ട് കേൾക്കാം. പാട്ട് കേട്ടിട്ട് വേഗം റേഡിയോ കഫേയിലേക്ക് തിരികെ എത്താം. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

പുതിയ അധ്യയന വർഷത്തിലേക്ക് ചുവടുവയ്ക്കുന്ന വിദ്യാർത്ഥികളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാനൊരുങ്ങി ബാക്ക്ഫാസ്റ്റ് ഓട്ടോണമസ് കോളേജ്. സിൽവർ ജൂബിലി നിറവിൽ സ്വയംഭരണ പദവി നേടിയ തിരുവല്ല മാക്ഫാസ്റ്റ് കോളേജിന്റെ ആദ്യ ഓട്ടോണമസ് ബാച്ചിന്റെ ഉദ്ഘാടന ചടങ്ങായ ഉപനയന 2026 ജൂലൈ 7 ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് മാക്ഫാസ്റ്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടുന്നു. തിരുവല്ല അതിരൂപത മെത്രോപോലിത്ത അഭിവന്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ് പിതാവിന്റെ മഹനീയ സാന്നിധ്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ബഹുമാനപ്പെട്ട തിരുവല്ല MLA അഡ്വക്കേറ്റ് വർഗീസ് മാവൻ മുഖ്യപ്രഭാഷണം നടത്തും. MG സർവകലാശാലയുടെ 4 വർഷ ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുകളായ BCA, BCOM, BBA, BSc ഫുഡ് ടെക്നോളജി, പുതുതായി ആരംഭിച്ച BSc സൈക്കോളജി, കൂടാതെ MCA, MBA, MSW, MSc ബയോടെക്നോളജി, MSc ബയോ ഇൻഫോർമാറ്റിക്സ്, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസ് എന്നീ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളുടെയും 2026 അക്കാദമിക ബാച്ചുകളുടെ ഉദ്ഘാടനവും ഈ ചടങ്ങിൽ നടക്കുന്നു. മാക്ഫാസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ വർഗീസ് കെ ചെറിയാൻ സ്വാഗതം ആശംസിക്കുന്ന ഈ പരിപാടിയിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ആശാലക്ഷ്മി ആർ കെ നന്ദി പ്രകാശിപ്പിക്കും. മാക്ഫാസ്റ്റ് കോളേജ് അഡ്മിനിസ്ട്രേറ്ററും മാനേജറുമായ റവറന്റ് ഫാദർ ഡോക്ടർ തോമസ് കുട്ടി പതിനെട്ടിൽ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കും. കൂടാതെ ഈ ചടങ്ങിൽ അധ്യാപക രക്ഷാകർത്തൃ യോഗവും സംഘടിപ്പിച്ചിരിക്കുന്നു. മാക്ഫാസ്റ്റിന്റെ ആദ്യ ഓട്ടോണമസ് ബാച്ചിന് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഉപനയന 2026.

അങ്ങനെ നമ്മള് റേഡിയോ കഫേയിലെ ഫസ്റ്റ് റൗണ്ട് ലൈക്ക് സിനിമാസ്കോപ്പ് ലൈക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ സുജി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് ഈവനിങ് ദീപക് കുട്ടി, ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു സുജി ചേച്ചി. ഷീബ ചേച്ചി ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ജയങ്കരേട്ടൻ. ഇല്ല ദീപ, ഇന്ന് കട്ടൻ ചായ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അനിലേട്ടനാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ റേഡിയോ കഫേയിൽ അനിലേട്ടന് പെട്ടെന്ന് തന്നെ ചോദ്യം ചോദിക്കണം, പെട്ടെന്ന് തന്നെ ഉത്തരം പറയണം, പെട്ടെന്ന് തന്നെ മുട്ട വാങ്ങിക്കണം, എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് വേണം. പെട്ടെന്ന് ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നു. ഹായ്, ഞങ്ങൾ സാനി റസീലയും ഉണ്ട് കഫേക്കൊപ്പം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, രണ്ടുപേരെയും വെൽക്കം ചെയ്യുന്നു റേഡിയോ കഫേയിലേക്ക്. അപ്പൊ എല്ലാവരും റെഡി ആണെങ്കിൽ ഞാൻ ചോദിക്കാം. ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഞാനൊരു സിനിമയുടെ കുറച്ച് അവിടെ ഇവിടെയൊക്കെയുള്ള ചില ക്ലൂസ് ഞാൻ അങ്ങോട്ട് ഇട്ട് തരും, അത് കേട്ടിട്ട് ഏത് സിനിമയാണെന്ന് പറയുക എന്നുള്ളതാണ് നമ്മുടെ സിനിമാസ്കോപ്പിലെ ഇന്നത്തെ റൗണ്ട്. ഓക്കെ, ലീന ചേച്ചി എത്തിയിട്ടുണ്ട്. ഷീജ ചേച്ചി, ലീന ചേച്ചി ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു ഷീജ ചേച്ചി, താങ്ക് യു. അപ്പൊ ഞാൻ പറയാൻ പോവാണ് ഇന്നത്തെ നമ്മളുടെ സിനിമാസ്കോപ്പിലെ ഫസ്റ്റ്. അത് മാത്രമേ ഉള്ളൂ, ശ്രദ്ധിച്ച് കേട്ടോണം. ഈ ഒരു ഫിലിം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് കുറച്ച് കോമഡിയാണ്, എന്നാൽ ലൈഫിലെ കുറച്ച് പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. പ്രണയത്തിനും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇതിന് മൂന്നിനും പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ഫിലിമാണ് ഞാൻ ഈ പറയുന്ന ഫിലിം. അതിനൊരു പേരാണ് നിങ്ങൾ ഇടേണ്ടത്. ഓക്കെ, അതായത് ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഡിപ്രഷനും അതായത് നിരാശയും പ്രതിസന്ധിയൊക്കെ കാരണം നിരന്തരം ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയിലാണ് ഈ സിനിമ തുടങ്ങുന്നത് തന്നെ. അതിലൂടെയാണ് ആ സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഐഡിയ ഉണ്ടെങ്കിൽ വേഗം വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക. ആദ്യം ഉത്തരവയ്ക്കുന്നവർക്ക് ആദ്യം കൈയടി വാങ്ങിച്ച് മാറിയിരിക്കാം. ബാക്കിയുള്ളവർക്ക് മുട്ട വാങ്ങിക്കുന്നതും അല്ലെങ്കിൽ ബാക്കിയുള്ളവർ കൈയടി വാങ്ങിക്കാത്തതൊക്കെ കേട്ട് അങ്ങനെയേ ഇരിക്കാം. ബിന്ദു ചേച്ചി ഉത്തരവാണോ? ഹായ് ദീപ, ശുഭസായണം, പിന്നെ ഒരു വലിയ കിടുക്കാച്ച് ബർത്ത്ഡേ ആശംസകൾ. ഞാൻ രാവിലെ ആശംസകൾ പറഞ്ഞിരുന്നു, കേട്ടില്ലായിരുന്നെങ്കിൽ ഇതിന് മുകളിലുള്ള മെസ്സേജ് ഒന്ന് നോക്കിക്കോട്ടോ. ഞാൻ എല്ലാവരുടെയും മെസ്സേജ് ഉണ്ട്. താങ്ക് യു സോ മച്ച്. ആകാശേ, ചെറുക്കടവിലേക്ക് കൊണ്ടുപോകണോ? തെറ്റിപ്പോയി. അനിലേട്ടൻ, നായകൻ എന്റെ പേരാണോ ചോദിച്ചത്? നായകന്റെ പേര് ഞാൻ പറയില്ല. ലക്ഷ്മിപ്രിയ ചേച്ചി നോ. ഹായ് ദീപ, ജന്മദിനാശംസകൾ. എല്ലാവരുടെയും ജന്മദിനാശംസയ്ക്ക് ഞാനൊരു സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ. ജയങ്കരേട്ടന് കട്ടൻ ചായയുടെ കൂടെ ഒന്നും ഇല്ലാന്ന് പറഞ്ഞത് കൊണ്ട് ഞാനൊരു മുട്ടബജ്ജി തരുന്നുണ്ട്. സൽമൈത തെറ്റിപ്പോയി. അങ്ങനെ എനിക്ക് മനസ്സിലായി, നിങ്ങൾ പറയൂ ഇത്, കാരണം ആ സിനിമയിലും അങ്ങനെയുണ്ട്. ഞാൻ അടുത്ത ക്ലൂ പറയാം. അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചാലും അത് അപ്രതീക്ഷിതമായ കാരണങ്ങളാൽ പരാജയപ്പെടും. പിന്നെ അത് വലിയ കോമഡി രംഗങ്ങളായിട്ട് മാറും, വലിയ കോമഡി രംഗങ്ങളായിട്ട് മാറും. സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, കോമഡി ആവുന്നു. സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, കോമഡി ആവുന്നു. ഇതാണ് ആ സിനിമയിൽ സംഭവിക്കുന്നത്. അങ്ങനെ ജീവിതം അവസാനിപ്പിക്കാൻ നടക്കുന്നതിനിടയിൽ നമ്മുടെ നായകന് ഒരു ജോലി ലഭിക്കുന്നതോടെ അയാളുടെ ജീവിതത്തിൽ പുതിയൊരു ടേണിംഗ് പോയിന്റിലേക്ക് വരുന്നു. ജോലി ലഭിക്കുന്നതോടെ പുതിയൊരു ടേണിംഗ് പോയിന്റ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിനിടയിൽ ഒരു നായിക വരുന്നു. ഈ നായികയും നായകനും തമ്മിൽ പ്രണയത്തിലാവുന്നു. പക്ഷേ ഈ പ്രണയം അയാളുടെ ഒരു ഡാർക്ക് ലൈഫിലേക്കാണ് ഒരു പുതിയ പ്രതീക്ഷയും വെളിച്ചവും കൊണ്ടുവരുന്നത്. പിന്നീട് ഈ പ്രണയവും ജോലിയും ഒക്കെ ലഭിച്ചെങ്കിലും എന്തിനും ഏതിനും പരാതിയാണ് നമ്മുടെ നായകന്. എന്തിനും ഏതിനും പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഈ നായകന് പിന്നീടുണ്ടാവുന്ന രസകരമായിട്ടുള്ള സംഭവങ്ങളുമാണ്. അതായത് പിന്നെ ഈ നായികയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഫാമിലിയെ വരെ അമ്മയെ വരെ തള്ളിപ്പറയേണ്ട ഒരവസ്ഥയിലേക്കൊക്കെ നായകൻ എത്തുന്നുണ്ട്. അതാണ്. അടുത്തത് ഞാൻ നോക്കട്ടെ, ആരെങ്കിലും ഉത്തരം അയച്ചിട്ടുണ്ട്. ഷീജ ചേച്ചി, ആ സിനിമയല്ല, ഞാൻ ആദ്യം പറയട്ടെ, പഞ്ചാബി ഹൗസ് അല്ല. പഞ്ചാബി ഹൗസിൽ ഈ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മാച്ചാണ്. പഞ്ചാബി ഹൗസ് അല്ല, അത് വിട്ടുപിടിച്ചോ, അതൊന്നും അല്ല. ശിവചേച്ചി തെറ്റിപ്പോയി. ബിന്ദു ചേച്ചി, നായകൻ ആരാന്നറിയാം, പക്ഷെ സിനിമ ഓർമ്മ വരുന്നില്ല. ആകാശ അതല്ല. അനിലേട്ടാ, അടുത്ത മുട്ട അല്ല. ലേഖ ചേച്ചി, ലേഖ ചേച്ചിക്ക് ഒരു മുട്ടയും പിന്നെ ഒരു താങ്ക്സും ഹാപ്പി ബർത്ത്ഡേക്ക്. ലിസ ചേച്ചി, ഇന്ന് ആരും ഉത്തരം പറഞ്ഞിട്ടില്ല കേട്ടോ. ആ ലിസ ചേച്ചി തെറ്റിപ്പോയി. വെരി ഗുഡ്, ഫെബിൻ. ഫെബിൻ മാത്രമാണ് കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞത്. അല്ലെങ്കിൽ ഈ ചോദ്യം പൊളിഞ്ഞ് പാളസായനേ. കറക്റ്റ് ആൻസർ ആണ് ഫെബിൻ. കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് പ്രൈസ് ഫെബിൻ കൊണ്ടുപോയി. ഗീത ചേച്ചി, ഇനി ആ സിനിമ പറയരുത്, തെറ്റിപ്പോയി. അനിലേട്ടൻ, നായകൻ ആരാണെന്ന് പറയാൻ പറയാം പറയാം. നായികൻ ആരാണെന്ന് പറയുന്നില്ല. വേറെ ക്ലൂ, നായിക എന്ന് പറയുന്നത്, ഞാൻ എങ്ങനെ ക്ലൂ പറയും? നായകൻ ഞാൻ പറഞ്ഞുതരാം നായകൻ ആരാണെന്ന്. പഞ്ചാബി ഹൗസ് എന്ന് നിങ്ങൾ എല്ലാവരും പറഞ്ഞല്ലോ, ആ സെയിം നായകൻ തന്നെയാണ്. നായകന്റെ ആദ്യകാലത്തെ സിനിമയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ഇത് ഒരുപാട് ഹിറ്റ് ആയിട്ടുള്ള സിനിമയല്ല, പക്ഷെ എന്നാലും പിന്നെ പിന്നെ എല്ലാവർക്കും അതിനകത്തെ പാട്ടും, അതായത് കെ കെ ഹരിദാസ് ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അതിലെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ ഞാൻ പറഞ്ഞുതരാം. ദിലീപ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, പിന്നെ ഇന്ദ്രൻസ് അദ്ദേഹം ഉണ്ട്, കുതിരോട്ടം പപ്പു ഉണ്ട്, പ്രേംകുമാർ ഉണ്ട്, പിന്നെ ചിപ്പി ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. സൽമൈത തെറ്റിപ്പോയി.
ഫെബിന്റെ ഫോൺ നമ്പർ തരുമോ എന്ന്. ആ ഉത്തരം മേടിക്കാനല്ലല്ലോ ചേച്ചി, എന്റെ ലേട്ടാ തെറ്റിപ്പോയി. ഫെബിൻ മാത്രമാണ് കറക്റ്റ് ആൻസർ പറഞ്ഞത്, നടക്കേടാണ്. ബാക്കിയുള്ളവർ കൂടി വേഗം ഉത്തരം പറഞ്ഞോ, വേഗം ഉത്തരം പറഞ്ഞോ. ഇത്രേ ക്ലൂ ഉള്ളൂ. യെസ് ബിന്ദു ചേച്ചി, കറക്റ്റ് ആൻസർ, കറക്റ്റ് ആൻസർ. ബിന്ദു ദിലീപ്, കറക്റ്റ് ആൻസർ. സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ് സൽമൈത, കറക്റ്റ് ആൻസർ. സൽമൈത കറക്റ്റ് ആൻസർ ആണ്. ഇത് ഞാൻ പിന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ആ സിനിമയുടെ പേര് പറയുന്നത് ഒരു കല്യാണമായിട്ട് ബന്ധപ്പെട്ട ഒരു പേരാ. അത്രയും ക്ലൂം കൂടി ഞാൻ തരാം. ഒരു കല്യാണമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പേര്. അതായത് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ സൂയിസൈഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം സൂയിസൈഡ് ചെയ്യാൻ നോക്കുന്നു, എന്നിട്ട് അമ്മേ ഹോട്ടൽ റൂമിൽ കയറി വിഷം കഴിക്കുന്നു, എന്നിട്ട് ഹോട്ടൽ റൂമിൽ തന്നെ എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറയുന്നു, ഞാൻ വിഷം കഴിച്ചു എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ച് പറയുന്നൊരു സീനൊക്കെ ഉണ്ട്. ജയൻ കിരീട്ടാ

ശരി ഉത്തരം പറഞ്ഞവർക്കുള്ള ഒരു കൈ ഇടി ഒന്ന് കൊടുത്തോട്ടെ, അതിനുശേഷം ഞാൻ ഉത്തരം പറയാം. നിങ്ങൾ ആരും അധികം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഈ സിനിമ. ദേവയാനിയാണ് ഇതിൽ നായികയായിട്ട് വരുന്നത്, ദിലീപ് ദേവയാനി ഇവർ രണ്ടുപേരും കൂടെ. ഏഴഴകുമായി പൂവനികയിൽ എന്നിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് കൊച്ചിങ്ങനീഫ ഏൽപ്പിക്കുകയാണ്. ചാകണം പുള്ളിക്കാരനെ, എങ്ങനെയെങ്കിലും ചാവണം, എന്നിട്ട് കൊച്ചിങ്ങനീഫ ഏൽപ്പിക്കും, എന്നെ എങ്ങനെയെങ്കിലും കൊന്നു തരുമെന്ന്. പിന്നീട് പുള്ളിക്ക് മരിക്കണ്ട എന്നുള്ള ഒരു സിറ്റുവേഷൻ ആവും ആ സമയത്ത്. പിന്നെ ഈ കാറ് കാണുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഓടി ഒളിക്കുന്നത്, ദിലീപ് ഓടി ഒളിക്കുന്ന സീനൊക്കെയാണ് ആ സിനിമയിലുള്ളത്. ഇത്രയും ക്ലൂ പോരെ. ജയങ്കരേട്ടാ ഇപ്പൊ കത്തിയല്ലോ, കറക്റ്റ് ആൻസർ. ലിസി ചേച്ചി, കറക്റ്റ് ആൻസർ. ഇനി അനിലേട്ടനൊക്കെ പറയും, പോയ അനിലേട്ടൻ ഇനി തിരിച്ചു വന്നാൽ രണ്ട് മുട്ട ഞാൻ കൂടുതൽ തരും. ഓക്കെ, അപ്പൊ ഞാൻ ഉത്തരം പറയാൻ പോവാണ്. ആ ഓഹ്, രക്ഷപ്പെട്ടു. പോയി പകുതി വരെ ബാഗുമായിട്ട് തൂക്കി പോയപ്പോഴാണ് അയ്യോ ഇത്രയും ക്ലൂ ഉണ്ടോ, എന്നാ തിരിച്ചു വന്നേക്കാന്ന് വിചാരിച്ചിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഉത്തരം ഇതാണ്, കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം ആ സിനിമയാണ്. ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്തപ്പോഴേ എന്റെ മനസ്സ് പറഞ്ഞു നിങ്ങൾക്ക് അറിയില്ലായിരിക്കും ഈ സിനിമ, അധികം ആർക്കും അറിയില്ല. പക്ഷെ ഫെബിൻ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ആദ്യത്തെ രണ്ട് ക്ലൂ പറഞ്ഞപ്പോ തന്നെ ഫെബിൻ ഉത്തരം പറഞ്ഞു എന്നുള്ളതാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. കാരണം ഈ സിനിമയൊന്നും അധികം ആരും കണ്ടിട്ടില്ലാത്ത സിനിമയാണ്. ഷീബ ചേച്ചി, കറക്റ്റ് ആൻസർ. ലക്ഷ്മിപ്രിയ ചേച്ചി കണ്ണും തള്ളിയിരിപ്പുണ്ട്. ഇത് ഏത് സിനിമ എന്നാണോ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല, എന്തായാലും അങ്ങനെ ഒരു സിനിമയുണ്ട്. ഏഴഴകുമായി പൂവനികയിൽ നിന്നുള്ള നല്ലൊരു പാട്ടുണ്ട്, ആ പാട്ടൊന്ന് പോയി കേട്ട് നോക്ക്, കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ. നല്ല സിനിമ കേട്ടോ, ഇത് കോമഡിയാണ്, നമുക്ക് ചിരിക്കാൻ പറ്റാത്ത ഒരു സിനിമയാണ്. അപ്പം എന്തായാലും കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം, അതാണ് സിനിമ. അപ്പം എന്തായാലും സിനിമാ സ്കോപ്പിൽ ഈ ഒറ്റ റൗണ്ടിനുള്ള സമയം നമുക്കുള്ളൂ. റിൻസൺ ചേട്ടൻ ഇതുപോലെ ടൈറ്റായ ചോദ്യം ചോദിക്കൂ ഇന്ന് എന്നാണ് പറയുന്നത്. റൺസൺ ചേട്ടൻ ഫുൾ ഓണായിട്ടിരിക്കുകയാണ് കേട്ടോ, ഇന്ന് റേഡിയോ കഫേയിൽ ടൈറ്റ് ആക്കണം എന്നാണ് പറയുന്നത്. ഇനി അടുത്ത റൗണ്ടിൽ ഞാൻ ടൈറ്റ് ആക്കാം കേട്ടോ, കാരണം സിനിമാസ്കോപ്പിൻ്റെ റൗണ്ടിൻ്റെ സമയം തീർന്നു, 4 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത റൗണ്ടിലേക്ക് വേണ്ടിയിട്ട് കാത്തിരുന്നോളൂ. അതിനു മുൻപ് ചെറിയൊരു പാട്ട്, സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: കൊച്ചി
1: റേഡിയോ കഫേ. This is Radio Cafe.

അങ്ങനെ നമ്മൾ ഹൈഡ് ആൻഡ് സീക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. സമയം 4 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആയിട്ടുണ്ട്. ലക്ഷ്മിപ്രിയ ചേച്ചി, നേരത്തെ ചോദിച്ച സിനിമയിലെ പാട്ട് കേട്ടിട്ടുണ്ട്, പക്ഷെ സിനിമ പേര് അയ്യോ തലയിലേക്ക് വരുന്നില്ല എന്നുള്ളത്. അന്ന ചേച്ചി എവിടെ പോയി, എന്തോ മെസ്സേജ് അയച്ചിട്ട്. എനിക്ക് തോന്നുന്നു സിനിമയുടെ പേരായിരുന്നു, കറക്റ്റായിരുന്നു. ബിന്ദു ചേച്ചി, ആ സിനിമയിൽ എനിക്ക് ഓർമ്മ വരുന്ന സീൻ, മണ്ണെണ്ണ മേലെ കൂടി ഒടിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുന്നു, പിന്നെ കത്തിക്കാനുള്ള തീപ്പെട്ട് കിട്ടുന്നില്ല. ശരിയാണ് കേട്ടോ, അങ്ങനെ ഒരു സീനുണ്ട് അതിൽ. ഫുള്ളും അങ്ങനത്തെ ഓരോരോ കോമഡി ഉണ്ട് അതിൽ. അടുത്തത് എന്താണ്, ലിസ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നു, എത്രാമത്തെ പിറന്നാൾ ദീപേന്ന്. ആ അതിൻ്റെ ഇടയിലൂടെ പറയില്ല ഞാൻ. ആ ഓക്കെ, അടുത്ത് അപ്പം നമ്മൾ ഹൈഡ് ആൻഡ് സീക്കിലെ ചോദ്യത്തിലേക്ക് പോവാണ്. അനിലേട്ടൻ ചോദിക്കേ, മുട്ട വാങ്ങാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ശരി, ഹൈഡ് ആൻഡ് സീക്കിൽ കുസൃതി ചോദ്യമാണെന്ന്, കുസൃതി ചോദ്യം. ആ ബാഗ് ഇട്ട് അനിലേട്ടൻ വേഗം തിരിച്ചു വിട്ടോ. ശരി, അപ്പം ഞാൻ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക്, വളരെ ടൈറ്റ് ആയിട്ടുള്ള മത്സരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഹൈഡ് ആൻഡ് സീക്ക് ഞാൻ ഒരുപാട് ഗവേഷണങ്ങൾക്കൊടുവിൽ കണ്ടുപിടിച്ച കുറേയേറെ ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഓക്കെ, എപ്പോഴും കയറിക്കൊണ്ടേയിരിക്കും, പക്ഷെ ഒരിക്കലും താഴേക്ക് ഇറങ്ങാത്തത് എന്താണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. പറയണ്ട, വയസ്സറിയാനാവുമെന്ന്. എനിക്കറിയില്ലേ ബിന്ദു ചേച്ചി, ഞാൻ ആരാ മോള്, ഞാൻ പറയില്ലല്ലോ. എപ്പോഴും കയറിക്കൊണ്ടേയിരിക്കും, പക്ഷെ ഒരിക്കലും താഴേക്ക് ഇറങ്ങാത്തത് എന്താണ് വേഗം പറയൂ. അന്ന ചേച്ചി, വെരി ഗുഡ്. ദുബായിൽ നിന്ന് വന്നാൽ എന്താ, ഇപ്പോഴും ഈ നാട്ടിൽ വന്നിട്ടും ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം കണ്ടുപിടിക്കുന്നുണ്ടല്ലോ, അതിനൊരു ബിഗ് ക്ലാപ്പ് കേട്ടോ. ദുബായ്ക്കാരിയാണെന്നുള്ള ഒരു ചിന്തയില്ല. ഇതുപോലെയുള്ള ഉത്തരങ്ങൾ ആലോചിച്ച് ആ തലയിലൂടെ പുക വറക്കുന്നു. അടുത്തത് ഓ, സാനി ചേച്ചി റസീലത്ത് എവിടെ പോയിന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. കറക്റ്റ് ആൻസർ, സെക്കൻഡ് പ്രൈസ് കൊണ്ടുപോയില്ലേ, അവർ കൊണ്ടുപോയി. ഇനി തേർഡ് പ്രൈസ് ആരായിരിക്കും കൊണ്ടുപോകുന്നത്? യെസ്, നമ്മുടെ സ്വന്തം രാജപ്പൻ ചേട്ടൻ. കറക്റ്റ് ആൻസർ. അടുത്തത് ഫെബിൻ കറക്റ്റ് ആൻസർ. എൽസ ചേച്ചി കറക്റ്റ് ആൻസർ. അയ്യോഹോ, പോയി, കയ്യിന്ന് പോയി. ആദ്യം തന്നെ ഞാൻ വളരെ ടൈറ്റ് ആയിട്ടുള്ള മത്സരം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഉത്തരം പറയുന്നു. ഷീബ ചേച്ചി കറക്റ്റ് ആൻസർ. ലേഖ ചേച്ചി കറക്റ്റ് ആൻസർ. ഭാഗ്യം ലിസ ചേച്ചി, തെറ്റിപ്പോയി ലിസ ചേച്ചി. പക്ഷെ ലിസ ചേച്ചിക്ക് സന്തോഷിക്കാം, കാരണം ദീപെടുത്ത ചോദ്യം ഒരാളെങ്കിലും തെറ്റിച്ചില്ലെങ്കിൽ എന്തായിരിക്കും. തെറ്റിപ്പോയി. ആകാശ് കറക്റ്റ് ആൻസർ. അനിലേട്ടൻ കറക്റ്റ് ആൻസർ. ലക്ഷ്മിപ്രിയ ചേച്ചി കണ്ടോ, ലക്ഷ്മിപ്രിയ ചേച്ചി സാധാരണ കുസൃതി ചോദ്യം വരുമ്പോൾ ഓടി ഒളിക്കുന്ന, ഇന്ന് കറക്റ്റ് ആൻസർ. ഷംസുദിനിക്ക ഞാൻ എത്തിയെന്ന്. ഓക്കെ, ഷീജ ചേച്ചി, ഗീത ചേച്ചി, എൽസി ചേച്ചിയുടെ പേര് ഞാൻ പറഞ്ഞു. കറക്റ്റ് ആൻസർ. ക്ലാപ്പ് കൊടുക്കട്ടെ നമുക്ക്. പടപടാന്ന് ഉത്തരം പറഞ്ഞാൽ പടപടാന്ന് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പടക്കം പൊട്ടുന്ന പോലത്തെ കയ്യടി. ജയങ്കരേട്ടൻ കറക്റ്റ് ആൻസർ. ജയങ്കരേട്ടാ, അപ്പൊ ഞാൻ ഉത്തരം പറയാൻ പോവാണ്. എപ്പോഴും കയറിക്കൊണ്ടേയിരിക്കും, പക്ഷെ ഒരിക്കലും താഴേക്ക് ഇറങ്ങാത്തത് കണ്ടോ. ഷംസുദിനിക്ക ഉത്തരം പറഞ്ഞു. യെസ്, ഷംസുദിനിക്ക കറക്റ്റ് ആൻസർ ആണ്. ലിസ ചേച്ചി ഇപ്പൊ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ആ ഉത്തരവും തെറ്റാണ്. എൽസി ചേച്ചി കേട്ടില്ല കേട്ടോ, പേര് പറഞ്ഞു ഞാൻ. പ്രായമാണ്, വയസ്സ്. എപ്പോഴും കയറിക്കൊണ്ടേയിരിക്കും, ഒന്ന് തിരിച്ചിറങ്ങാൻ പറ്റുമോ. അപ്പൊ കറക്റ്റ് ആയിട്ട് ഞാൻ ഈ ചോദ്യം ചോദിച്ച സമയത്താണ് ഇവിടെ ലിസി ചേച്ചി എന്നോട് പ്രായത്തിന്റെ കാര്യം ചോദിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചു കയ്യിന്ന് പോയി, കാരണം ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയില്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ബിന്ദു ചേച്ചി കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ എന്തായാലും പ്രായമാണ്, വയസ്സ്, മനസ്സിലായോ, അതാണ് ഉത്തരം. ശരി, രണ്ടാമത്തെ ചോദ്യം. ഇത് നമ്മൾ കുറച്ച് ആലോചിക്കേണ്ടതാണ്. ഒരു മുറിയുടെ 4 മൂലയിലും ഓരോ പൂച്ചകളുണ്ട്. ഓരോ പൂച്ചയുടെ മുന്നിൽ 3 പൂച്ചകൾ വീതമുണ്ട്. എങ്കിൽ ആകെ എത്ര പൂച്ചകളുണ്ട്? എനിക്ക് തന്നെ ചിരി വരുന്നത്. വൈകുന്നേരം 4 മണിക്ക് ചായയൊക്കെ കുടിച്ചിട്ട് എല്ലാവരും ഇരിക്കുകയാണ് റേഡിയോ കഫേ കേൾക്കാൻ. വളരെ അന്താരാഷ്ട്രപരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നു വിചാരിക്കുമ്പോൾ. ഉദാണ്ട് ഒരു മുറിയുടെ 4 മൂലയിലും ഓരോ പൂച്ചകളുണ്ട്. ഓരോ പൂച്ചയുടെ മുന്നിൽ 3 പൂച്ചകൾ വീതമുണ്ട്. എങ്കിൽ ആകെ എത്ര പൂച്ചകളുണ്ട്? കണക്കിനൊക്കെ എല്ലാവരും എങ്ങനെയുണ്ട് എന്ന് ഞാൻ നോക്കട്ടെ. കണക്കാണോ അതോ ശരിയാണോ എന്നുള്ളത് ഇപ്പൊ അറിയാൻ പറ്റും. വേഗം ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കൈയ്യടി മേടിക്കാം, അടുത്ത ഇതിലേക്ക് പോവാം നമുക്ക്. ആരെങ്കിലും ഉത്തരം പറഞ്ഞോ? എൽസി ചേച്ചി എന്തോ പറഞ്ഞല്ലോ, എന്ത് നോക്കട്ടെ. കാരണം കൂടി പറയണം. എന്താണ് കാരണം എന്നും കൂടി പറയണം. എന്റെ അമ്മേ, അനിലേട്ടൻ അവിടെ ഇരുന്ന് എണ്ണി തീരുന്നില്ല. ഇത്രയും പൂച്ചകളോ?
ഒരു അത്രയും മുട്ട ഞാൻ അങ്ങോട്ട് തരും കേട്ടോ. ലേഖചേച്ചി, ലേഖചേച്ചി കറക്റ്റ് ആൻസർ ആണ്. ഞാൻ കയ്യടി കൊടുത്തില്ലല്ലേ. എൽസി ചേച്ചി കറക്റ്റ് ആൻസർ ആണ്. പക്ഷെ എനിക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ വേണം എന്താണെന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് പ്രൈസ് എൽസി ചേച്ചി, സെക്കൻഡ് പ്രൈസ് ഗോസ് ടു ലേഖ ചേച്ചി. കറക്റ്റ് ആൻസർ. അടുത്തത് ലീന ചേച്ചി, തേർഡ് പ്രൈസ്. പക്ഷെ ഈ ഉത്തരം പറഞ്ഞവരൊക്കെ എന്നോട് കാരണം പറയണം, എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്നുള്ളത്. അടുത്തത് ഫെബിൻ ആണെങ്കിൽ കണക്ക് കൂട്ടി ഏകദേശം ഒരു കണക്ക് ഒപ്പിച്ചിട്ടുണ്ട്, പക്ഷെ തെറ്റിപ്പോയി. ബിന്ദു ദിലീപ്, ബിന്ദു ചേച്ചി കറക്റ്റ് ആൻസർ. ഷീജി ചേച്ചി, ഞാൻ അപ്പൊ തന്നെ ഇട്ടെന്ന്, വയസ്സല്ലേ. ശരി ഷീജി ചേച്ചി, ഓക്കെ കറക്റ്റ് ആൻസർ. അന്ന ചേച്ചി ഗ്ലാസ് ഊരിയിട്ടുണ്ട്, ഇപ്പൊ കറക്റ്റ് ആൻസർ പറയും. രേഖ ചേച്ചി, രേഖ ചേച്ചിയുടെ മറ്റേ തയ്ക്കായിരുന്നു, എന്നിട്ട് അവിടെ അതൊക്കെ നിർത്തിയിട്ട് ഓരോ മൂലയിലും നാല് പൂച്ചയുണ്ടെന്ന് സങ്കല്പിച്ച് അവിടെ അതിന്റെ മുന്നിൽ മൂന്ന് പൂച്ചയുണ്ടെന്ന് സങ്കല്പിച്ച് ഉത്തരം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ തെറ്റിപ്പോയി. ലിസ് ചേച്ചി ഒരെണ്ണത്തിനെ കൊന്നളഞ്ഞോ ലിസ് ചേച്ചി, തെറ്റിപ്പോയി. ലീന ചേച്ചി വെരി ഗുഡ്, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. എക്സ്പ്ലനേഷൻ കറക്റ്റ് ആണ്. രാജപ്പൻ ചേട്ടൻ കറക്റ്റ് ആൻസർ. അനിലേട്ടൻ വെറുതെ പറഞ്ഞാണേ, കറക്റ്റ് ആൻസർ. അന്ന ചേച്ചി കറക്റ്റ് ആൻസർ. ഒരു മുറിയുടെ നാല് മൂലയിലും ഓരോ പൂച്ചകളുണ്ട്, ഓരോ പൂച്ചയുടെ മുന്നിൽ മൂന്ന് പൂച്ചകൾ വീതമുണ്ട്, എങ്കിൽ ആകെ എത്ര പൂച്ചകളുണ്ട്? നമ്മുടെ എൽസി ചേച്ചി, അതായത് കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. ലക്ഷ്മി പ്രിയ ചേച്ചി കറക്റ്റ് ആൻസർ. ബിന്ദു ചേച്ചി കറക്റ്റ് ആൻസർ. രേഖ ചേച്ചി, ഞാൻ വീട്ടിലില്ല, കാർ ഓടിക്കുകയാണ്. ആ കാർ ഓടിക്കുന്നതിൻ്റെ ഇടയിൽ കൂട്ടി ഇതൊക്കെ എണ്ണാണ് കേട്ടോ. ഷീജ ചേച്ചി എങ്ങനെ സാധിക്കുന്നു, തെറ്റുത്തരം. അപ്പൊ ഞാൻ ഉത്തരം പറയാൻ പോവാണേ. നാല് പൂച്ചകൾ തന്നെ ഉള്ളൂ, 28 ഇല്ല, 12 ഇല്ല, 13 ഇല്ല, 15 ഇല്ല, 3. എന്തൊക്കെ ഉത്തരങ്ങളാണ് പറയുന്നത്? ഒരു മുറിയുടെ നാല് മൂലയിൽ ഓരോ പൂച്ചകൾ ഇരിപ്പുണ്ട്. അതെന്താ ഞാൻ പറഞ്ഞേ, ഓരോ പൂച്ചയുടെ മുന്നിൽ മൂന്ന് പൂച്ചകൾ വീതമുണ്ട്. അത് കറക്റ്റ് അല്ലേ? നാല് മൂലയിൽ നിന്ന് നോക്കിയാലും ഒരു മൂല എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മുന്നിൽ മൂന്ന് പൂച്ചകളില്ലേ, ടോട്ടൽ നാലെണ്ണേ ഉള്ളൂ. അവിടെ 12, 28 ഒന്നും ഇല്ല, നാലേ നാല് പൂച്ചകൾ. അത് പരസ്പരം നോക്കിയിരിക്കുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ കണക്ക്. എങ്ങനെയുണ്ട്? ഉത്തരം പറഞ്ഞവർക്ക് ഞാൻ അസാധ്യമായിട്ടുള്ള ഒരു ക്ലാപ്പ് കൊടുക്കട്ടെ. രാജപ്പൻ ചേട്ടന്റെ പേര് ഞാൻ ആദ്യം വായിച്ചു, കാരണം ഞാൻ ആദ്യത്തെ രണ്ടു മൂന്ന് പേരുടെ പേര് വായിച്ചതിന് ശേഷം രാജപ്പൻ ചേട്ടന്റെ പേര് ഞാൻ വായിച്ചതാണ് കേട്ടോ. കേൾക്കാത്തത് എന്താണെന്ന് എനിക്ക് അറിയില്ല, കാരണം എല്ലാവരുടെയും പേരുകൾ ഇങ്ങനെ വായിച്ചു വായിച്ചു പോകുന്നതുകൊണ്ട് ചിലപ്പം ശ്രദ്ധിക്കാഞ്ഞിട്ടായിരിക്കും. ഓക്കെ, അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. മൂന്നാമത്തെ ചോദ്യം പെട്ടെന്ന് ചോദിക്കട്ടെ. ചോദ്യതാണ്, ഒരു കിണറ്റിൽ ഈ ക്വസ്റ്റ്യൻ കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഫെബിൻ. ശരി, ഒരു കിണറ്റിൽ 10 തവളകൾ ഉണ്ടായിരുന്നു, അതിൽ രണ്ടെണ്ണം ചത്തുപോയി എങ്കിൽ കിണറ്റിൽ ഇനി എത്ര തവളകളുണ്ട്? ഇത് ഫുള്ള് കണക്കാ, നിങ്ങളെ ഞാൻ കുഴപ്പിക്കും. ഒരു കിണറ്റിൽ 10 തവളകൾ ഉണ്ടായിരുന്നു, അതിൽ രണ്ടെണ്ണം ചത്തുപോയി എങ്കിൽ കിണറ്റിൽ ഇനി എത്ര തവളകളുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അനിലേട്ടൻ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്, എന്താണാവോ, പൂച്ച റേഡിയോ മൈക്ക് ഫസ്റ്റ് കേൾക്കുന്നു. ഷീജി ചേച്ചി, നാല് പൂച്ച, അതായത് ഓൺലൈൻ കേൾക്കുന്നവർക്ക് കുറച്ച് ലാഗിങ് ഉണ്ട് കേട്ടോ, കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. എൽസി ചേച്ചി, കാര്യം എന്താണെന്ന് പറയൂ, സൽമൈത്ത് എവിടെ പോയിരിക്കുന്നു? ഭയങ്കരമായ ചോദ്യം, എനിക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് ശ്രമിച്ചു നോക്കൂ, കണക്കറിയില്ലേ, കൂട്ടാനും കുറയ്ക്കാനും അറിയാലോ. പിന്നെന്താണ്, ഒരു കിണറ്റിൽ 10 തവളകൾ ഉണ്ടായിരുന്നു, അതിൽ രണ്ടെണ്ണം ചത്തുപോയി കഴിഞ്ഞാൽ എങ്കിൽ കിണറ്റിൽ ഇനി എത്ര തവളകളുണ്ട് എന്നുള്ളതല്ലേ ചോദിക്കുന്നത്? സിമ്പിളായിട്ട് ഉത്തരം പറയാം. ഫസ്റ്റ് ഉത്തരം പറഞ്ഞത് എൽസി ചേച്ചി. എൽസി ചേച്ചി കണക്കിന് പുലിയാ കേട്ടോ. കറക്റ്റ് ആൻസർ രാജപ്പൻ ചേട്ടൻ. കറക്റ്റ് ആൻസർ രാജപ്പൻ ചേട്ടാ, ഞാൻ പേര് പറഞ്ഞേ. അടുത്തത് ലീന ചേച്ചി, മൂന്നാം സ്ഥാനം ലീന ചേച്ചി കൊണ്ടുപോയി. ബിന്ദു ചേച്ചി ഒരു ഇത്തിരി വൈകിപ്പോയി, കൂട്ടിയും കുറച്ചൊക്കെ എടുത്തു വന്നപ്പോൾ താമസിച്ചായിരിക്കും. കറക്റ്റ് ആൻസർ. അത് തന്നെ. അന്ന ചേച്ചി പിന്നെ എന്നോടാ കളി, 10 തവളയല്ലേ, 10 ഞാൻ കണ്ടിട്ടില്ല അതിനകത്ത്, ഒന്നുമില്ല അതിനകത്ത് എന്താ പറയുന്നത്. പിന്നെ അല്ല ദീപയുടെ ഓരോ ചോദ്യം. ആകാശ് കറക്റ്റ് ആൻസർ, ഷേർലി ചേച്ചി കറക്റ്റ് ആൻസർ. അനിലേട്ടൻ ചോദ്യം കേട്ടില്ല, ഒരു കിണറ്റിൽ 10 തവളകൾ ഉണ്ടായിരുന്നു, അതിൽ രണ്ടെണ്ണം ചത്തുപോയി എങ്കിൽ കിണറ്റിൽ ഇനി എത്ര തവളകളുണ്ട് എന്നുള്ളതാണ്. എൽസി ചേച്ചി കറക്റ്റ് ആൻസർ. ഷീജ ചേച്ചി, ഗീത ചേച്ചി കറക്റ്റ് ആൻസർ. ലസ് ചേച്ചി ഞാൻ ചോദ്യം പറഞ്ഞിട്ടുണ്ട്. അനിലേട്ടാ കണ്ട, അനിലേട്ടന് മാത്രമാണ് കൃത്യമായിട്ട് കൂട്ടാനും കുറയ്ക്കാൻ അറിയാവുന്നത്, കറക്റ്റ് ആൻസർ അല്ല. ജയങ്കരേട്ടൻ, അറിയില്ല കുട്ടി അറിയില്ല, ഞാൻ തോറ്റിരിക്കുന്നു ഇന്നത്തെ ദിവസം, വെറും കട്ടൻ ചായ അല്ല ഇന്ന് കുടിച്ചത്, അതാണ് ഓരോരോ എനർജി ഇല്ലാത്തത്. സൽമൈത കറക്റ്റ് ആൻസർ. ക്ലാപ്പ് കൊടുക്കട്ടെ.
ലേഖ ചേച്ചി കറക്റ്റ് ആൻസർ, ബിന്ദു ചേച്ചി കറക്റ്റ് ആൻസർ, ലീബ ചേച്ചി, ഹായ് ദീപക്കുട്ടി, ആ ഹാപ്പി ബർത്ത്ഡേ ലീബ പുരുഷോത്തമൻ തൃപ്പൂണിത്തുറ, താങ്ക് യു. ഉത്തരം ശരിയാണ്. അനിലേട്ടൻ ഇപ്പോഴാണ് കേട്ടോ കൂട്ടി കുറച്ചൊന്നിപ്പോ ശരിയാക്കിയ. കറക്റ്റ് ഷീജ ചേച്ചി, കറക്റ്റ് ആൻസർ. അപ്പൊ എന്താണ് ചോദ്യം? ഇതായിരുന്നു, ഒരു കിണറ്റിൽ 10 തവളകൾ ഉണ്ടായിരുന്നു, അതിൽ 2 ചത്തുപോച്ച് എങ്കിൽ കിണറ്റിൽ ഇനി എത്ര തവളകളുണ്ട്? 10 തന്നെ ഉണ്ട്, ചത്തതോടെ കിടക്കുകയല്ലേ. നമ്മൾ എടുത്തു എന്ന് പറഞ്ഞില്ലല്ലോ, 2 എടുത്ത് കളഞ്ഞു, ബാക്കി എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എട്ടെന്ന് നമുക്ക് ഉത്തരം പറയാം. പക്ഷേ 10 അവിടെ തന്നെ ഉണ്ട്. ലക്ഷ്മി പ്രിയ ചേച്ചി, ഇതുപോലത്തെ ചോദ്യങ്ങൾ വന്നാൽ മിക്കവാറും കിണറ്റിൽ തന്നെ ഞാൻ തന്നെ ചാടും. എവിടുന്ന് കിട്ടുന്നു ഈ വക ചോദ്യങ്ങളാവോ? ഭാഗ്യം തന്നെ ചാടുമെന്നാണ് പറഞ്ഞത്. ഞാൻ വെച്ച് എന്നെ കിണറ്റിൽ കൊണ്ട് തള്ളുന്നാണോ പറഞ്ഞതെന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ ചോദ്യങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി നമ്മൾ ടാലന്റ് ഓഫ് ദ ഡേയിലേക്ക് പോവാണ്. അതിനു വേണ്ടിട്ട് എല്ലാവരും വേഗം പാട്ടുകൾ അയച്ചോളൂ. താമസിച്ചു കഴിഞ്ഞാൽ നമുക്കത് പ്ലേ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഈ ഒരു ക്ഷീണമില്ലേ, നിങ്ങൾക്ക് ക്ഷീണമില്ലേ, അശോകരി ക്ഷീണമാവാന്ന് പറയുന്നല്ലേ, ഈ ക്ഷീണം തീർക്കാൻ നമുക്കൊരു പാട്ട് കേൾക്കാം അല്ലേ.

0: വെറുതെ ജിമ്മി പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: അങ്ങനെ ടാലന്റ് ഓഫ് ദി ഡേയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് ചോദ്യങ്ങൾക്ക് ശേഷം. അപ്പൊ നമ്മള് സമയം കളയാതെ പാട്ടിലേക്ക് പോകാം. ഇന്ന് കുറേ പാട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്തായാലും നമുക്ക് സമയം കളയാൻ ഇല്ലാത്തത് കൊണ്ട് ഫസ്റ്റ് നമ്മുടെ എൽസി ചേച്ചിയുടെ പാട്ട് കേൾക്കാം.

കണ്ടുപിടിച്ചു കേട്ടോ, മുത്തുമണി തൂവൽ തരം. ആ പാട്ടല്ലേ, കറക്റ്റല്ലേ, കറക്റ്റല്ലേ. ഓക്കെ, സൂപ്പർ അനിലേട്ടാ. അടുത്തത് ലേഖചേച്ചി എന്താ? ഓക്കെ, ലേഖചേച്ചി അല്ല, അടുത്തത് അന്ന ചേച്ചി. ലേഖചേച്ചി ഒരു ഇമോജി ഇട്ടു തന്നതാണ്. ഓക്കെ, അന്ന ചേച്ചിയുടെ പാട്ട് കേൾക്കാം.

0: ഈ പാട്ടിന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആർഷമോൾക്കും ദീപകുട്ടിക്കും പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ.
1: ആഹാ, താങ്ക് യു സോ മച്ച് അന്ന ചേച്ചി. നന്നായിട്ടുണ്ടായിരുന്നു, ഇടയ്ക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചീവീടിന്റെ ആണോന്ന് അറിയത്തില്ല, എന്തോ ഒരു ശബ്ദം. ഓക്കെ, താങ്ക് യു സോ മച്ച് കേട്ടോ, നന്നായിട്ടുണ്ടായിരുന്നു. അടുത്ത ഷംസുദിനിക്കയുടെ പാട്ടാണ്.
2: മണ്ടൊരു കാട്ടിലൊരാൻ സിംഹം മതിച്ചു വാണിരുന്നു, ജീവികൾക്കെല്ലാം ശല്യമായി എങ്ങും മേഞ്ഞിരുന്നു സിംഹം എങ്ങും മേഞ്ഞിരുന്നു. പണ്ടൊരു കാട്ടിലൊരാൻ സിംഹം മതിച്ചു വാണിരുന്നു, ജീവികൾക്കെല്ലാം ശല്യമായി എങ്ങും മേഞ്ഞിരുന്നു സിംഹം എങ്ങും മേഞ്ഞിരുന്നു. കാനനം മഞ്ഞിൽ മുങ്ങുമാളുന്നിൽ കണ്ടെത്തി സിംഹം പൊരുമാടൈ, രണ്ടുപേരും സ്നേഹമായി കാട്ടിലെങ്ങും വാർത്തയായി, കന്നിമാനെ എന്റെ ജീവൻ നിന്നിലാണെന്ന് ചൊല്ലിയ സിംഹം. പണ്ടൊരു കാട്ടിലൊരാൻ സിംഹം മതിച്ചു വാണിരുന്നു, ജീവികൾക്കെല്ലാം ശല്യമായി എങ്ങും മേഞ്ഞിരുന്നു സിംഹം എങ്ങും മേഞ്ഞിരുന്നു.
1: ഓക്കെ, സൂപ്പർ ഷംസ്തനിക്ക. അടുത്ത മെസ്സേജ് ആണല്ലോ ബിന്ദു ചേച്ചി. ഇന്നത്തെ ചലച്ചോദ്യം, ഓ സോറി, ബുദ്ധിയുള്ള ചോദ്യങ്ങൾ ഇവിടെ അവസാനിച്ചു. കിട്ടിയ മുട്ടകളെല്ലാം എല്ലാവരും ദീപയ്ക്ക് കൊടുത്തു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടെന്ന്. അത് ശരി, ഞാൻ അങ്ങോട്ടേക്ക് തരുമ്പോൾ അതാണോ തിരിച്ച് എനിക്ക് തരുന്നത്? എനിക്കത് വേണ്ട കേട്ടോ. അതെല്ലാം ഞങ്ങൾ ബിന്ദു ചേച്ചിക്ക് തന്നിരിക്കുന്നു. അടുത്തത് ഷേർലി ചേച്ചിയുടെ പാട്ടാണ്, ഷേർലി ബിജു.

0: സൂപ്പർ ശൈല ചേച്ചി, നന്നായിട്ടുണ്ട്. നെക്സ്റ്റ് ഗീത ചേച്ചി.
1: കണ്ണും കടക്കണ്ണും കഥ കൈമാറും നേരം, സിരകളിലെങ്ങോ കല്യാണമേളം. കണ്ണും കടക്കണ്ണും കഥ കൈമാറും നേരം, സിരകളിലെങ്ങോ കല്യാണമേളം. മണിച്ചിറകടിച്ചവനം പമങ്ങകലേങ്ങാനും, പറന്നുയരണമിനിയൊരു നാൾ സിന്ദൂരക്കുരുവി. മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ. ഇത് ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ദീപമ്മക്ക് വേണ്ടി സമർപ്പിക്കുന്നു.
0: താങ്ക് യു ഗീത ചേച്ചി. എന്താണ് എല്ലാവരുടെ സ്നേഹം ഉണ്ടല്ലോ, എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. അടുത്തത് ലിസ ചേച്ചി.
2: ഇനിയും വസന്തം പാടുന്നു, കിളിയും കിനാവും പാടുന്നു, മലർവള്ളിയിൽ ശലഭങ്ങളായി ഹൃദയങ്ങളും ഞാലാടി.
0: ഓക്കെ സൂപ്പർ ലസ് ചേച്ചി. അടുത്ത പാട്ട് അയച്ചിരിക്കുന്നത് നമ്മുടെ സാനി ചേച്ചിയാണ്. രണ്ട് പാട്ടുണ്ട്, രണ്ടും ഒരു പാട്ട് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഒരെണ്ണമാണ് പ്ലേ ചെയ്യുന്നത്.

0: ഓക്കേ, സൂപ്പർ. എല്ലാവരും നന്നായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കുള്ള ക്ലാപ്പ് ഞാൻ തരട്ടെ കേട്ടോ. അനിലേട്ടൻ, ഷേർലി ചേച്ചി, സോങ് സൂപ്പർ, എല്ലാവരുടെയും സോങ് സൂപ്പർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശംസദിനിക്ക ഹായ് ദീപ എന്ന് എല്ലാവരും തകർത്തു. ബിന്ദു ചേച്ചി, സന്തോഷം, ഞാനതെല്ലാം കൂടി മുട്ടക്കറി വെക്കും. മോൾക്ക് മുട്ടക്കറി തരില്ല കേട്ടോ. പിന്നെ എല്ലാവരും നന്നായി പാടി. ഇന്നത്തെ പാട്ടെല്ലാം ദീപയ്ക്ക് അമൃത കേൾക്കണ്ട കേട്ടോ. ഒന്നും അമൃത കേട്ടാലും ഒന്നുമില്ല കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാവരുടെയും സ്നേഹം ഞാൻ ദാ ഏറ്റെടുത്തിരിക്കുന്നു കേട്ടോ. എല്ലാവരും എനിക്ക് ബർത്ത്ഡേ വിഷസ് അറിയിച്ചു, ഒരുപാട് സന്തോഷം. അപ്പൊ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ശുഭസായാഹ്നം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ റേഡിയോ കഫേയിൽ നിന്ന് ചാച്ച ബൈ ബൈ പറയുന്നു. ഇനി നമുക്ക് നാളെ കേൾക്കാം. ഇന്ന് സോങ്സ് ഓൺ ഡിമാൻഡിൽ ഞാനല്ല. അപ്പൊ എന്തായാലും ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ഹോട്ടൽസ് തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

പുതിയ അധ്യയന വർഷത്തിലേക്ക് ചുവടുവയ്ക്കുന്ന വിദ്യാർത്ഥികളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാനൊരുങ്ങി മാക്ഫാസ്റ്റ് ഓട്ടോണമസ് കോളേജ്. സിൽവർ ജൂബിലി നിറവിൽ സ്വയംഭരണ പദവി നേടിയ തിരുവല്ല മാക്ഫാസ്റ്റ് കോളേജിന്റെ ആദ്യ ഓട്ടോണമസ് ബാച്ചിന്റെ ഉദ്ഘാടന ചടങ്ങായ ഉപനയന 2026 ജൂലൈ 7 ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് മാക്ഫാസ്റ്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടുന്നു. തിരുവല്ല അതിരൂപത മെത്രോപോലിത്ത അഭിവന്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ് പിതാവിന്റെ മഹനീയ സാന്നിധ്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ബഹുമാനപ്പെട്ട തിരുവല്ല MLA അഡ്വക്കേറ്റ് വർഗീസ് മാമൻ മുഖ്യപ്രഭാഷണം നടത്തും. MG സർവകലാശാലയുടെ 4 വർഷ ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുകളായ BCA, BCOM, BBA, BSc ഫുഡ് ടെക്നോളജി, പുതുതായി ആരംഭിച്ച BSc സൈക്കോളജി, കൂടാതെ MCA, MBA, MSW, MSc ബയോടെക്നോളജി, MSc ബയോ ഇൻഫോർമാറ്റിക്സ്, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസ് എന്നീ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളുടെയും 2026 അക്കാദമിക ബാച്ചുകളുടെ ഉദ്ഘാടനവും ഈ ചടങ്ങിൽ നടക്കുന്നു. മാക്ഫാസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ വർഗീസ് കെ ചെറിയാൻ സ്വാഗതം ആശംസിക്കുന്ന ഈ പരിപാടിയിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ആശാലക്ഷ്മി ആർ കെ നന്ദി പ്രകാശിപ്പിക്കും. മാക്ഫാസ്റ്റ് കോളേജ് അഡ്മിനിസ്ട്രേറ്ററും മാനേജറുമായ റവറന്റ് ഫാദർ ഡോക്ടർ തോമസ് കുട്ടി പതിനെട്ടിൽ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കും. കൂടാതെ ഈ ചടങ്ങിൽ അധ്യാപക രക്ഷാകർത്തൃ യോഗവും സംഘടിപ്പിച്ചിരിക്കുന്നു. മാക്ഫാസ്റ്റിന്റെ ആദ്യ ഓട്ടോണമസ് ബാച്ചിന് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഉപനയന 2026.

കൊച്ചി തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: திருவல்ல முத்தூர் ஏட்டுமானூர்.
1: Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെ മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.

FIFA World Cup 2026. ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ പരാമർശിച്ച ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും പ്രായം കൂടിയ താരമായി ചരിത്രം കുറിച്ച കളിക്കാരന്റെ പേരെന്ത്? ശരി ഉത്തരമയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സെറ്റ്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഉത്തരമയക്കേണ്ട നമ്പർ 9495730333 9495730333. ഫിഫ വേൾഡ് കപ്പ് 2026.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
3: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

കൊച്ചി തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ആരാരും കണ്ടില്ലെന്ന് ആകാശപ്പൊയ്

0: FIFA World Cup 2026. ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ പരാമർശിച്ച ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും പ്രായം കൂടിയ താരമായി ചരിത്രം കുറിച്ച കളിക്കാരന്റെ പേരെന്ത്? ശരി ഉത്തരമയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഉത്തരമയക്കേണ്ട നമ്പർ 9495730333 9495730333. ഫിഫ വേൾഡ് കപ്പ് 2026.
1: റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ടൈം ചെക്ക്.
0: 6 o'clock. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
1: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ പരാമർശിച്ച ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും പ്രായം കൂടിയ താരമായി ചരിത്രം കുറിച്ച കളിക്കാരന്റെ പേരെന്ത്? ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമുട്ടൽ സെറ്റ്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഉത്തരം അയക്കേണ്ട നമ്പർ 9495730333 9495730333. ഫിഫ വേൾഡ് കപ്പ് 2026.

പുതിയ അധ്യയന വർഷത്തിലേക്ക് ചുവട് വയ്ക്കുന്ന വിദ്യാർത്ഥികളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാനൊരുങ്ങി ബാക്ക്ഫാസ്റ്റ് ഓട്ടോണമസ് കോളേജ്. സിൽവർ ജൂബിലി നിറവിൽ സ്വയംഭരണ പദവി നേടിയ തിരുവല്ല മാക്ഫാസ്റ്റ് കോളേജിന്റെ ആദ്യ ഓട്ടോണമസ് ബാച്ചിന്റെ ഉദ്ഘാടന ചടങ്ങായ ഉപനയന 2026 ജൂലൈ 7 ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് മാക്ഫാസ്റ്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടുന്നു. തിരുവല്ല അതിരൂപത മെത്രോപോലിത്ത അഭിവന്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ് പിതാവിന്റെ മഹനീയ സാന്നിധ്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ബഹുമാനപ്പെട്ട തിരുവല്ല MLA അഡ്വക്കേറ്റ് വർഗീസ് മാവൻ മുഖ്യപ്രഭാഷണം നടത്തും. MG സർവകലാശാലയുടെ 4 വർഷ ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുകളായ BCA

0: തോമസ് കുട്ടി പതിനെട്ടിൽ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കും. കൂടാതെ ഈ ചടങ്ങിൽ അധ്യാപക രക്ഷാകർത്തൃ യോഗവും സംഘടിപ്പിച്ചിരിക്കുന്നു. മാക്ഫാസ്റ്റിന്റെ ആദ്യ ഓട്ടോണമസ് ബാച്ചിന് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഉപനയന 2026.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ഒ എൻ വി കുറിപ്പ് രചിച്ച് സ്റ്റീവി സംഗീതം നൽകി കെ എസ് ചിത്രയും ശരത്തും ചേർന്ന് ആലപിച്ച അവതരണ ഗാനം.

0: കൊച്ചി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ

0: ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി

0: ഉത്തരവാദിത്വം, സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വം അതാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വം അത് തന്നെയാണ്. അപ്പൊ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാല് നമുക്ക് ഇതിന്റെ ഒരു ഈ ഒരു പ്രവർത്തനം അതിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.
1: ആരോഗ്യവകുപ്പിന്റെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഗുണഫലം താഴെത്തട്ടിലെത്തിക്കാൻ ആരോഗ്യ പ്രവർത്തകരും ശ്രദ്ധിക്കണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കഴിഞ്ഞ വർഷത്തെ മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും

0: അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർദ്ധരാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. പുലർച്ചെ 5:30 UFA

കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ജില്ലയിൽ മറ്റൊരു കുട്ടിക്കു കൂടി രോഗബാധ സംശയിച്ച് നിരീക്ഷണത്തിലുണ്ട്. രോഗബാധയ്ക്ക് കാരണമായത് പഴകിയ ഭക്ഷണമാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. നാളെ ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ജില്ലയിൽ പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണ ദിനമായി ആചരിക്കും.

പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ.

0: പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
1: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
0: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ റേഡിയോ മെക്ഫാസ് 90.4 ടൈം ചെക്ക്
1: 7 o'clock. പുതിയ അധ്യയന വർഷത്തിലേക്ക് ചുവട് വയ്ക്കുന്ന വിദ്യാർത്ഥികളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാനൊരുങ്ങി മാക്ഫാസ്റ്റ് ഓട്ടോണമസ് കോളേജ്. സിൽവർ ജൂബിലി നിറവിൽ സ്വയംഭരണ പദവി നേടിയ തിരുവല്ല മാക്ഫാസ്റ്റ് കോളേജിന്റെ ആദ്യ ഓട്ടോണമസ് ബാച്ചിന്റെ ഉദ്ഘാടന ചടങ്ങായ ഉപനയന 2026 ജൂലൈ 7 ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് മാക്ഫാസ്റ്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടുന്നു. തിരുവല്ല അതിരൂപത മെത്രോപോലിത്ത അഭിവന്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ് പിതാവിന്റെ മഹനീയ സാന്നിധ്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ബഹുമാനപ്പെട്ട തിരുവല്ല MLA അഡ്വക്കേറ്റ് വർഗീസ് മാമൻ മുഖ്യപ്രഭാഷണം നടത്തും. MG സർവകലാശാലയുടെ 4 വർഷ ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുകളായ BCA, BCOM, BBA, BSc ഫുഡ് ടെക്നോളജി, പുതുതായി ആരംഭിച്ച BSc സൈക്കോളജി, കൂടാതെ MCA, MBA, MSW, MSc ബയോടെക്നോളജി, MSc ബയോ ഇൻഫോർമാറ്റിക്സ്, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസ് എന്നീ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളുടെയും 2026 അക്കാദമിക ബാച്ചുകളുടെ ഉദ്ഘാടനവും ഈ ചടങ്ങിൽ നടക്കുന്നു. മാക്ഫാസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ വർഗീസ് കെ ചെറിയാൻ സ്വാഗതം ആശംസിക്കുന്ന ഈ പരിപാടിയിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ആശാലക്ഷ്മി ആർ കെ നന്ദി പ്രകാശിപ്പിക്കും. മാക്ഫാസ്റ്റ് കോളേജ് അഡ്മിനിസ്ട്രേറ്ററും മാനേജറുമായ റവറന്റ് ഫാദർ ഡോക്ടർ തോമസ് കുട്ടി പതിനെട്ടിൽ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കും. കൂടാതെ ഈ ചടങ്ങിൽ അധ്യാപക രക്ഷാകർത്തൃ യോഗവും സംഘടിപ്പിച്ചിരിക്കുന്നു. മാക്ഫാസ്റ്റിന്റെ ആദ്യ ഓട്ടോണമസ് ബാച്ചിന് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഉപനയന 2026.

ഹായ്, നമസ്കാരം, ഗുഡ് ഈവനിംഗ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും ദാ നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ആർ ജെ അമൃത കാർത്തിക. എന്തായാലും പാട്ടൊക്കെ റെഡിയാക്കി സെലക്ട് ചെയ്ത് ഇരിക്കുകയായിരിക്കും അല്ലേ? അപ്പൊ ഇഷ്ടമുള്ള ഗാനങ്ങളൊക്കെ കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ വേഗം തന്നെ വിളിച്ചോളൂ. നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് പാട്ടുകളൊക്കെ വെച്ച് തരാൻ ഞാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0469273033, 0469273033. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാം. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 3:25 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ വരുന്നു എൻ്റെ ഒരു ഫേവറേറ്റ് സോങ്. അതിനുശേഷം നമുക്ക് നോക്കാം ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡിൽ ആരാണ് ഫസ്റ്റ് കോളർ, ഏത് ഗാനമാണ് എന്നുള്ളത് കേട്ടുകൊണ്ടേ ഇരിക്കും. റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു ഗാനം നമ്മൾ കേട്ടു അല്ലേ. ഇഷ്ടമുള്ള എത്ര ഗാനങ്ങളല്ലേ ഇതുപോലെ നമ്മുടെ ലിസ്റ്റിലുള്ളത്. അപ്പോൾ എല്ലാം ഒരേ സമയം നമുക്ക് കേൾക്കുക എന്ന് പറയുന്നത് ഇച്ചിരി വിഷമമുള്ള കാര്യമാണ്. എന്നാലും ഇതുപോലെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന, ഇപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഗാനത്തിന് വിളിക്കാം സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോളർ എത്തിയിരിക്കുകയാണ്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആ പറയൂ ചേട്ടാ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് സൂര്യം എന്ന തമിഴ് സിനിമയിലെ
0: ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ആ ഉണ്ട്. നമ്മുടെ സൗഹൃദവാണി കൂട്ടുകാർക്കും സ്വപ്നക്കൂട് റേഡിയോ കൂട്ടായ്മക്കും പിന്നെ നമ്മുടെ ശ്രീധരൻ ആവണവര് വേണുഗോപാൽ കിടങ്ങറ പിന്നെ അത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കേട്ടോ.
0: ശരി ശരി, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് പാട്ടേക്കാ കേട്ടോ. ഓക്കെ. അപ്പൊ മുഹമ്മദ് ചേട്ടനാണ് വിളിച്ചത്. സൂര്യൻ എന്ന മൂവിയിലെ ഒരു ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. പറഞ്ഞ എല്ലാവർക്കും വേണ്ടിട്ട് വരുന്നു സോങ്. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.
2: ലാലാക്ക് ഡോൾ ഡപ്പീമാ കണ്ണെ കങ്കാമാവോ ഇടുപ്പ.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
5: നമ്മുടെ ശ്രീധരൻ ചേട്ടൻ, ഡെഡിക്കേഷന് നന്ദി. മുഹമ്മദ് വടക്കേ വാവനൂർ, അതുപോലെ അപർണയ്ക്കും ഒരു ശുഭരാത്രി നേർന്നിട്ടുണ്ട്. അപർണയല്ല, ഇന്ന് അമൃതയാണ് കേട്ടോ. ഓക്കെ ശ്രീധരൻ ചേട്ടാ, അങ്ങനെ നമ്മുടെ ദാ സോങ്സ് ആൻഡ് ഡിമാൻഡിൽ അടുത്ത കളർ ഉണ്ട്, ആരാണ് നോക്കാം. ഗുഡ് ഈവനിങ്.
6: ഗുഡ് ഈവനിങ് മാഡം.
5: ഓ മാഡം, അമൃത. ഓക്കെ ശരി, അമൃത. യെസ്, അപ്പൊ ഇതാരാണ്?
6: ഞാൻ കണ്ണൂരിലെ അജു ആണ്.
5: അജു, അജു നമ്മുടെ ഇവിടെ വാട്സപ്പ് മെസ്സേജിലൂടെ ഒക്കെ അല്ലേ അത്യാവശ്യം മെസ്സേജ് ഒക്കെ അയക്കുന്ന ആളാണ്. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു നേരിട്ട് വിളിക്കുന്നത് അല്ലേ?
6: ഓക്കെ,
5: ആ ശരി. അപ്പൊ പരിപാടി നമ്മുടെ പ്രോഗ്രാം ഒക്കെ കേട്ട് വിളിക്കണം. സോങ്സ് ആൻഡ് ഡിമാൻഡും ഗ്രീറ്റിംഗ് കാർഡ്സും ഒക്കെ ഉണ്ട്. ഓക്കെ ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
6: എനിക്ക് ശ്രേയാ ഘോഷാൽ പാടിയ അനുരാഗ വിലോചന സോങ്ങിലെ
5: ഓക്കെ ഓക്കെ ഓക്കെ പാട്ട് റെഡിയാണ്. ഡെഡിക്കേഷൻ ഉണ്ടോ?
6: റെയ്
5: എന്ന് പറയുന്ന പേരുള്ള ഒരാൾക്ക് വേണ്ടിട്ടാണ് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് അല്ലേ? ശരി, ഓക്കെ. അപ്പൊ റെയ്ക്ക് വേണ്ടിട്ട് ഇതാ വരുന്നു സോങ്. ഓക്കെ
6: ഓക്കെ, താങ്ക് യു.
5: ശരി, അജു കണ്ണൂരിൽ നിന്നും അജു ആണ് വിളിച്ചത്. അപ്പോ അജു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് റെയ് എന്ന് പറയുന്ന ആൾക്ക് വേണ്ടിട്ട്. അപ്പൊ ഇതാ വരുന്നു സോങ്. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: ഗോൾവലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ പരാമർശിച്ച ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും പ്രായം കൂടിയ താരമായി ചരിത്രം കുറിച്ച കളിക്കാരന്റെ പേരെന്ത്? ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമുട്ട് സെറ്റ്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഉത്തരം അയക്കേണ്ട നമ്പർ 9495730333 9495730333. ഫിഫ വേൾഡ് കപ്പ് 2026.
1: സമയം താ അങ്ങനെ 7 മണി കഴിഞ്ഞ് 21 മിനിറ്റും 18 സെക്കൻഡും ആവുമ്പോൾ കൂടെയുള്ളത് ആർജെ അമൃത കാർത്തിക. അപ്പൊ നമ്മുടെ കൂടെ നെക്സ്റ്റ് കോളർ ഉണ്ടാരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം, ഗുഡ് ഈവനിങ്.
2: ഗുഡ് ഈവനിങ് അമൃത.
1: എന്തോ പറയൂ, ഇതാരാണ്?
2: ആന്റണി
1: ചേട്ടാ പറയൂ.
2: എനിക്ക് പ്രേം പൂജാരി എന്ന് പറഞ്ഞ സിനിമയിലെ ദേവരാഗമേ എന്നുള്ള പാട്ട് ഒന്ന് കേൾക്കണം.
1: ഓക്കേ ചേട്ടാ, വെച്ചേരാ. ഡെഡിക്കേഷൻ
2: ഒരു ഡെഡിക്കേഷൻ പറഞ്ഞേക്കാന്ന് വരും. ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന, എന്നാ ഞാൻ കണ്ടിട്ടില്ലാത്ത എന്റെ ഒരു സുഹൃത്തിന്റെ ജന്മദിനമാണെന്ന്. പേര് ദീപ എന്നാണ്, ബ്രേക്ക്ഫാസ്റ്റിലെ ആർജെ കൂടിയാണ്.
1: അപ്പോ
2: ദീപക്ക് രാവിലെ കേട്ടിരുന്നു, എനിക്ക് മെസ്സേജ് ഒന്നും അയക്കാൻ പറ്റിയില്ല. അപ്പൊ ദീപയോട് പറഞ്ഞേക്ക. പിന്നെ ഞാൻ ഫോൺ കോൾ കേട്ടു, സങ്കടമുണ്ട്. ഓക്കെ, അപ്പൊ ഇത് പറഞ്ഞോളൂ.
1: ഓക്കെ ചേട്ടാ, അപ്പൊ നമുക്ക് പാട്ട് കേക്കാം
2: കേട്ടോ.
1: അപ്പൊ നമ്മുടെ ആന്റണി ചേട്ടനാണ് വിളിച്ചത്, പാട്ട് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രേം പൂജാരി എന്ന ചിത്രത്തിലെ ദേവരാഗമേ എന്ന ഗാനമാണ്. അപ്പൊ സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഉണ്ട് ഇന്നത്തെ നമ്മുടെ ബർത്ത്ഡേ ഗേൾ ദീപയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇതാ വരുന്നു സോങ്. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: അങ്ങനെ നമ്മുടെ ആന്റണി ചേട്ടൻ ചോദിച്ച മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് ഇപ്പോ കേട്ടത്. ഇനി അടുത്ത കോളറിലേക്ക് പോവാണ്, ആരാണ് നോക്കാം. ഗുഡ് ഈവനിങ്, നമസ്കാരം.
1: ഹലോ അമൃത.
0: ആ ഹായ് രഘു ചേട്ടാ, പറയൂ, ഏത് പാട്ടാ വേണ്ടേ? ഓക്കെ ചേട്ടാ, ഡെഡിക്കേഷൻ ഉണ്ടോ? ഓക്കെ, നമ്മുടെ ആർ ജെ ദീപയ്ക്ക് വേണ്ടിട്ട് നമുക്ക് ആ പാട്ട് കേൾക്കാം
1: കേട്ടോ.
0: ഓക്കെ, രഘുചേട്ടനാണ് വിളിച്ചത്. രഘുചേട്ടൻ ചോദിച്ച ഗാനം ഗോഡ്ഫാദർ എന്ന ചിത്രത്തിലെ നീർപ്പളുങ്കുകൾ എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെയും മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.
2: യേ സബദാ, നമ്മുടെ സമയം 7 മണി കഴിഞ്ഞ് 32 മിനിറ്റും 56 സെക്കൻഡും ആയിട്ടുണ്ട്. നമ്മളെ ഒരു കോൾ ഉണ്ടായിരുന്നു, ജീവൻ ചേട്ടൻ മസ്കറ്റിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജെന്റിൽമാൻ എന്ന ചിത്രത്തിലെ എൻ വീട്ടു തോട്ടത്തിൽ എന്ന ഗാനം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കോള് അവിടെ നിന്ന് കട്ടായിപ്പോയി. അപ്പോൾ നമുക്ക് ആ ഒരു ഗാനം കേട്ടതിന് ശേഷം ഇനി അടുത്ത കോളർ ആരാണ്, ഏത് ഗാനമാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: അങ്ങനെയതാ നമ്മുടെ സമയം 7 മണി കഴിഞ്ഞ് 37 മിനിറ്റും 10 സെക്കൻഡും ആകുമ്പോൾ സോങ്സ് ഓൺ ഡിമാൻഡിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ആർ ജെ അമൃത കാർത്തിക. അങ്ങനെ നമ്മളോടൊപ്പം അടുത്ത കോളർ ഉണ്ടായിരണം നോക്കാം. ഗുഡ് ഈവനിങ്.
1: ഗുഡ് ഈവനിങ് അമൃത, ഞാൻ ശംസുദ്ദീൻ കരുപ്പെടുന്ന.
0: ആ പറയൂ ശംസുദ്ദീൻ ചേട്ടാ, ഏത് പാട്ടാ വേണ്ടേ?
1: ഇന്ന് വേണ്ടത് അഴലിന്റെ ആഴങ്ങളിൽ എന്ന് തുടങ്ങുന്ന നല്ലൊരു ഹിറ്റ് ഗാനുണ്ട്. അഴലിന്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി, നോവിന്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. ഈ ഗാനം നമ്മുടെ ആർ ജെ ദീപ അവരുടെ ബർത്ത്ഡേ അപ്പൊ അവർക്ക് വേണ്ടി സമർപ്പിക്കണം.
0: ഓക്കെ ചേട്ടാ, അപ്പൊ നമുക്ക് ദീപയ്ക്ക് വേണ്ടിട്ട് ആ പാട്ട് കേൾക്കാം കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ശംസുദ്ദീൻ ചേട്ടനാണ് വിളിച്ചത്, പാട്ട് ചോദിച്ചത്. അഴലിന്റെ ആഴങ്ങളിൽ എന്ന് തുടങ്ങുന്ന ഗാനാണ് കേട്ടോ. അപ്പൊ ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: FIFA World Cup 2026. ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ പരാമർശിച്ച ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും പ്രായം കൂടിയ താരമായി ചരിത്രം കുറിച്ച കളിക്കാരന്റെ പേരെന്ത്? ശരി ഉത്തരമയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമുട്ടൽ സെറ്റ്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഉത്തരമയക്കേണ്ട നമ്പർ 9495730333 9495730333. ഫിഫ വേൾഡ് കപ്പ് 2026.
1: അങ്ങനെ ദാ സമയം 7 മണി കഴിഞ്ഞ് 43 മിനിറ്റും 53 സെക്കൻഡും ആയിട്ടുണ്ട്. സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ആർ ജെ അമൃത കാർത്തിക. അപ്പോ നമ്മുടെ കൂടെ അടുത്ത ആരാണെന്ന് നോക്കാം. ഗുഡ് ഈവനിങ്, നമസ്കാരം.
2: നമസ്കാരം.
1: ഇതാരാണ്?
2: ഇത്
1: എൽ സി ജി. പറയൂ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? ഡെഡിക്കേഷൻ ഉണ്ടോ? ചേച്ചി ഡെഡിക്കേഷൻ ഉണ്ടോ പാട്ടിന്? ആ ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് പാട്ട് കേക്കാട്ടോ.
2: ഓക്കെ.
1: അപ്പൊ നമ്മുടെ എൽ സി ചേച്ചിയാണ് വിളിച്ചത്. പാട്ട് ചോദിച്ചിരിക്കുന്നത് പഴയൊരു സുശീലാമ്മ പാടിയ പാട്ടാണ്, മല്ലികേ മല്ലികേ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. അപ്പൊ അതാവുന്നു സോങ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

നിയർലി 10 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ്, 10 ഇയേഴ്സ് ഓഫ് എക്സലൻസ്. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെയും മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൌൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.

0: അങ്ങനെ ഇതാ നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിന്റെ സമയം ഇവിടെ വൈൻഡ് അപ്പിലേക്ക് അടുത്തിരിക്കുകയാണ്. നമ്മുടെ കൂടെ അടുത്ത കോളർ ഉണ്ട്. ഗുഡ് ഈവനിങ്, നമസ്കാരം.
1: ഗുഡ് ഈവനിങ്, ഞാൻ സർ കൊല്ലം വരുന്നാപ്പിൾ.
0: ആ പറയൂ ചേട്ടാ, ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് ബപ്പയുടെ സ്വന്തം അപ്പൂസം ചിത്രത്തിലെ ഓലത്തുമ്പത്തിരുന്ന് ഉയ്യാലാട്.
0: ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ആ ഡെഡിക്കേഷൻ ഉണ്ട്.
0: ആ പറഞ്ഞു.
1: ഇന്നലെ ബർത്ത്ഡേ ആഘോഷിച്ച അപ്പൂസു, ചീവ ചേച്ചിയുടെ മകൻ അപ്പൂസു, പിന്നെ തിരിഞ്ഞു മോന്നത് വടക്കേ വരുന്നവരും. അതെ, ഇതിന്റെ ഇടയ്ക്ക് ഞാനൊന്ന് ചോദിച്ചോട്ടെ?
0: പറഞ്ഞു ചേട്ടാ. ഡെഡിക്കേഷൻ ഇത്രേ ഉള്ളോ? ഓക്കെ, ശരി ശരി. അപ്പോൾ അൻസാറി ഏട്ടനാണ് വിളിച്ചത്. ഓലത്തുമ്പത്തിരുന്നൂയലാടും എന്ന് തുടങ്ങുന്ന ഗാനമാണ് ചോദിച്ചത്, പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിൽ. അപ്പോൾ ഗാനത്തിലേക്ക് പോകാം. അതിനു മുമ്പ് കുറച്ച് മെസ്സേജ് നമുക്ക് വന്നിട്ടുണ്ട്. അത് ഷംസുദ്ദീൻ ചേട്ടൻ ഇന്നത്തെ ഗാനങ്ങളെല്ലാം പ്രിയപ്പെട്ട ദീപയ്ക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്ന അനിൽ ചേട്ടനാണ്. യെസ്, ചിലത് വിധിയുടെ തീരുമാനമാണ്, ചിലത് നമ്മുടെ തിരഞ്ഞെടുപ്പാണ്, ചിലത് ദൈവത്തിന്റെ കരുതലാണ്. എല്ലാം നല്ലതിനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഉറങ്ങുക. ശുഭനിദ്ര, സുഖനിദ്ര, ഗുഡ് നൈറ്റ്. ഹായ് അമൃത കാർത്തിയക്കുട്ടി, ഗുഡ് ഈവനിങ് അപ്പുസ്കുട്ടി, ദീപുസ്കുട്ടി, റേഡിയോ ഫാമിലി, ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടുണ്ട് അനിൽ ചേട്ടൻ. അമൃതമോളെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഗീത ചേച്ചിയുടെ മെസ്സേജ് ഉണ്ട്. മല്ലികെ വസന്തസേനൻ വന്നുപോയി. ഈ സുശീല ഗാനം കേട്ട് നാളേറെയായി. താങ്ക്സ് എൽ സി മാഡം, സുശീലയുടെ ആരാധികയാണെന്ന് തോന്നുന്നു ശ്രീധരൻ അവണൂർ. ഓക്കെ, അപ്പോൾ അടുത്തത് ആർ ജെ ദീപയ്ക്ക് സ്നേഹം നിറഞ്ഞ ജന്മദിനാശംസകൾ ജോഷി അങ്കമാലി. ഓക്കെ, അപ്പോൾ ഇത്രയും പേരാണ് മെസ്സേജ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും കൂടെ ചേർത്ത് നല്ലൊരു ശുഭരാത്രി നേരുകയാണ്. അപ്പം ഓലത്തുമ്പത്തിരുന്ന് ഉയലാടും എന്ന ഗാനം നമുക്ക് കേൾക്കാം. ഓക്കെ, ബിന്ദു ചേച്ചിയുടെ മെസ്സേജ് ഉണ്ട് കേട്ടോ. ഹായ് അമൃത, എല്ലാം നല്ല ഗാനങ്ങൾ. എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി, സുഖനിദ്ര, ഗുഡ് നൈറ്റ്. സസ്നേഹം ബിന്ദു, ദിലീപ്, കൊടകര, തൃശൂർ. ബിന്ദു ചേച്ചിക്കും ശുഭരാത്രി. നമസ്കാരം അമൃതക്കുട്ടി, ഞാൻ ഇന്നലെ വാട്സപ്പ് വഴി പാട്ട് ചോദിച്ചു, കിട്ടിയില്ല. ഇനി അടുത്ത ശനിയും ഞായറും വരണം, എന്നാലേ പാട്ട് ചോദിക്കാൻ പറ്റൂ. ഇന്ന് 7 മണി മുതൽ കോൾ നിർത്താതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ കിട്ടിയില്ല. എല്ലാം കൊണ്ട് വളരെ സങ്കടത്തോടെ ഫോട്ടോ വെച്ചിക്കാരൻ ജയങ്കരേട്ടൻ. ഓക്കെ, അപ്പോൾ ആ സങ്കടമൊക്കെ മാറും കേട്ടോ. അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് പോകാം. ബിന്ദു ചേച്ചി, കുട്ടി എന്റെ മെസ്സേജ് കണ്ടില്ലേ? വായിച്ചു, ഞാൻ വായിച്ചു കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളങ്ങനെ സോങ്സ് ഓൺ ഡിമാൻഡ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ശിവരാത്രി നേർന്നുകൊണ്ട് കൂടെ ഉണ്ടായിരുന്ന ആർ ജെ അമൃത കാർത്തിക, കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

അധ്യയന വർഷത്തിലേക്ക് ചുവടുവയ്ക്കുന്ന വിദ്യാർത്ഥികളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാനൊരുങ്ങി ബാക്ക്ഫാസ്റ്റ് ഓട്ടോണമസ് കോളേജ്. സിൽവർ ജൂബിലി നിറവിൽ സ്വയം ഭരണ പദവി നേടിയ തിരുവല്ല മാക്ഫാസ് കോളേജിന്റെ ആദ്യ ഓട്ടോണമസ് ബാച്ചിന്റെ ഉദ്ഘാടന ചടങ്ങായ ഉപനയന 2026 ജൂലൈ 7 ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് മാക്ഫാസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടുന്നു. തിരുവല്ല അതിരൂപത മെത്രോപോലിത്ത അഭിവന്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ് പിതാവിന്റെ മഹനീയ സാന്നിധ്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ബഹുമാനപ്പെട്ട തിരുവല്ല MLA അഡ്വക്കേറ്റ് വർഗീസ് മാമൻ മുഖ്യപ്രഭാഷണം നടത്തും. MG സർവകലാശാലയുടെ 4 വർഷ ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുകളായ BCA, BCOM, BBA, BSc ഫുഡ് ടെക്നോളജി, പുതുതായി ആരംഭിച്ച BSc സൈക്കോളജി, കൂടാതെ MCA, MBA, MSW, MSc ബയോടെക്നോളജി, MSc ബയോ ഇൻഫോർമാറ്റിക്സ്, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസ് എന്നീ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളുടെയും 2026 അക്കാദമിക ബാച്ചുകളുടെ ഉദ്ഘാടനവും ഈ ചടങ്ങിൽ നടക്കുന്നു. മാക്ഫാസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ വർഗീസ് കെ ചെറിയാൻ സ്വാഗതം ആശംസിക്കുന്ന ഈ പരിപാടിയിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ആശാലക്ഷ്മി ആർ കെ നന്ദി പ്രകാശിപ്പിക്കും. മാക്ഫാസ്റ്റ് കോളേജ് അഡ്മിനിസ്ട്രേറ്ററും മാനേജറുമായ റവറന്റ് ഫാദർ ഡോക്ടർ തോമസ് കുട്ടി പതിനെട്ടിൽ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കും. കൂടാതെ ഈ ചടങ്ങിൽ അധ്യാപക രക്ഷാകർത്തൃ യോഗവും സംഘടിപ്പിച്ചിരിക്കുന്നു. മാക്ഫാസ്റ്റിന്റെ ആദ്യ ഓട്ടോണമസ് ബാച്ചിന് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഉപനയന 2026.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്തോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിന്നനൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല. റേഡിയോ മെഗാഫാസ് 90.4. ടൈം സെറ്റ്
4: 8 o'clock.

0: ரேடியோ மக்ஃபாஸ்ட் 90.4 நாட்டுக்காருக்கு கூட்டாய்.
1: പുതിയ അധ്യയന വർഷത്തിലേക്ക് ചുവട് വയ്ക്കുന്ന വിദ്യാർത്ഥികളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാനൊരുങ്ങി മക്ഫാസ്റ്റ് ഓട്ടോണമസ് കോളേജ്. സിൽവർ ജൂബിലി നിറവിൽ സ്വയംഭരണ പദവി നേടിയ തിരുവല്ല മക്ഫാസ്റ്റ് കോളേജിന്റെ ആദ്യ ഓട്ടോണമസ് ബാച്ചിന്റെ ഉദ്ഘാടന ചടങ്ങായ ഉപനയന 2026 ജൂലൈ 7 ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് മക്ഫാസ്റ്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടുന്നു. തിരുവല്ല അതിരൂപത മെത്രോപോലിത്ത അഭിവന്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ് പിതാവിന്റെ മഹനീയ സാന്നിധ്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ബഹുമാനപ്പെട്ട തിരുവല്ല MLA അഡ്വക്കേറ്റ് വർഗീസ് മാമൻ മുഖ്യപ്രഭാഷണം നടത്തും. MG സർവകലാശാലയുടെ 4 വർഷ ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുകളായ BCA, BCOM, BBA, BSc ഫുഡ് ടെക്നോളജി, പുതുതായി ആരംഭിച്ച BSc സൈക്കോളജി, കൂടാതെ MCA, MBA, MSW, MSc ബയോടെക്നോളജി, MSc ബയോ ഇൻഫോർമാറ്റിക്സ്, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസ് എന്നീ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളുടെയും 2026 അക്കാദമിക ബാച്ചുകളുടെ ഉദ്ഘാടനവും ഈ ചടങ്ങിൽ നടക്കുന്നു. മക്ഫാസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ വർഗീസ് കെ ചെറിയാൻ സ്വാഗതം ആശംസിക്കുന്ന ഈ പരിപാടിയിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ആശാലക്ഷ്മി ആർ കെ നന്ദി പ്രകാശിപ്പിക്കും. മക്ഫാസ്റ്റ് കോളേജ് അഡ്മിനിസ്ട്രേറ്ററും മാനേജറുമായ റവറന്റ് ഫാദർ ഡോക്ടർ തോമസ് കുട്ടി പതിനെട്ടിൽ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കും. കൂടാതെ ഈ ചടങ്ങിൽ അധ്യാപക രക്ഷാകർത്തൃ യോഗവും സംഘടിപ്പിച്ചിരിക്കുന്നു. മക്ഫാസ്റ്റിന്റെ ആദ്യ ഓട്ടോണമസ് ബാച്ചിന് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഉപനയന 2026.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-6661.
0: സീറോ ഡെലിവറി. എവരിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. ഇന്നത്തെ രുചിക്കൂട്ടിൽ ഒരു സ്പെഷ്യൽ വിഭവമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ചില ഐറ്റംസ് ഒക്കെ ആദ്യ കാഴ്ചയിൽ തന്നെ മനസ്സങ്ങ് കീഴടക്കുക അല്ലേ. ചിലത് ആദ്യ കഷ്ണത്തിൽ തന്നെ രുചിയുടെ ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. അത്തരത്തിൽ ഭക്ഷണ പ്രേമികളുടെ ഹൃദയം കീഴടക്കിയ ഒരു വിഭവമാണ് എഗ് ഗീ റോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കർണാടകയിലെ തനത് രുചിക്കൂട്ടിൽ പറഞ്ഞിട്ടുള്ള ഈ വിഭവം ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഈ നെയ്യിൽ വറുത്തെടുത്ത പ്രത്യേക മസാലക്കൂട്ടും വേവിച്ച മുട്ടയും ചേർന്നിട്ടുള്ള ഈ ഐറ്റം നമ്മുടെ ചോറിനും ചപ്പാത്തിക്കും ഒപ്പം ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നെയ്യ് ഒരുപാട്, അതായത് നെയ്യ് ധാരാളമായിട്ട് ഉപയോഗിച്ച് മസാലകൾ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. സാധാരണയായിട്ട് ചിക്കൻ ഗീ റോസ്റ്റ് ആണ് കൂടുതൽ ജനപ്രിയമെങ്കിൽ ഈ മുട്ട ഉപയോഗിച്ച് തയ്യാറാക്കുന്ന എഗ് ഗീ റോസ്റ്റും രുചിയിൽ ഒട്ടും പിന്നിലല്ല. ചുവപ്പ് നിറത്തിലുള്ള കട്ടിയുള്ള മസാല, പിന്നെ നെയ്യുടെ നല്ലൊരു സുഗന്ധം, പുളിയുടെ നേരിയ ഒരു പൊളിപ്പ്, ഉണക്കമുളകിന്റെ കിറ്റിൽ ആൻഡ് ഫ്ലേവർ എന്നിവയാണ് ഈ വിഭവത്തെ വ്യത്യസ്തമാക്കുന്നത്. പിന്നെ ഇതിന്റെ ഒരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഇതിന്റെ മസാലക്കൂട്ട് തന്നെയാണ്. ഉണക്കമുളക്, മല്ലിവിത്ത്, ജീരകം, കുരുമുളക്, ഉലുവ, ഇത്രയും ചേരുവകൾ ചെറിയ തീയിൽ വറുത്തരച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന നല്ലൊരു സുഗന്ധമാണ് ഈ വിഭവത്തിന്റെ ഒരു സ്പെഷ്യൽ. ഈ മസാല നെയ്യിൽ വഴറ്റിയെടുക്കുമ്പോൾ എന്റെ അമ്മോ, നമ്മുടെ അടുക്കള മുഴുവനും നിറയുന്ന ഒരു മണം ഉണ്ടല്ലോ. നമുക്ക് ചില സ്മെല്ല്, അടുക്കളയിൽ നിന്ന് വരുന്ന നമുക്ക് ഇഷ്ടമുള്ള നല്ലൊരു രുചിക്കൂട്ടിന്റെയൊക്കെ ഒരു സ്മെല്ല് വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ വിശപ്പുണ്ടാവുക അല്ലേ. അങ്ങനെ വിശപ്പുണ്ടാക്കി എല്ലാവരെയും ആകർഷിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. മുട്ടകളിൽ ചെറിയ വരകളിട്ട് ഈ മസാലയിൽ പൊതിഞ്ഞെടുക്കുമ്പോൾ മസാലയുടെ ആ ഒരു ടേസ്റ്റ് മുട്ടയുടെ ഓരോ ഭാഗത്തേക്കും എത്തും. അതുകൊണ്ട് തന്നെ ഓരോ കഷ്ണവും വെറൈറ്റി വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പുഴുങ്ങിയ മുട്ട 6 എണ്ണം എടുക്കാം. നെയ്യ് ഒരു 4 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ, സവാള നന്നായിട്ട് അരിഞ്ഞത് 2 എണ്ണം, കറിവേപ്പില 2 തണ്ട്, പുളിവെള്ളം 2 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, കാശ്മീരി ഉണക്കമുളക് 10 മുതൽ 12 വരെ, പിന്നെ മല്ലിവിത്ത് 2 ടേബിൾ സ്പൂൺ എടുക്കാം, ജീരകം 1 ടീസ്പൂൺ, കുരുമുളക് 1 ടീസ്പൂൺ, ഉലുവ 1/2 ടീസ്പൂൺ, വെളുത്തുള്ളി 6 അല്ലി. ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒന്നും കൂടി ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം. മുട്ട, നെയ്യ്, സവാള, പുളിവെള്ളം, കറിവേപ്പില, ഉപ്പ്, കാശ്മീരി ഉണക്കമുളക്, മല്ലിവിത്ത്, ജീരകം, കുരുമുളക്, ഉലുവ, വെളുത്തുള്ളി. ആദ്യം ഒരു പാനില് ഉണക്കമുളകും മല്ലിവിത്തും ജീരകവും കുരുമുളകും ഉലുവയും, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇതൊന്ന് എണ്ണയില്ലാതെ ചെറിയ തീയിൽ വറുത്തെടുക്കാം. മസാലകൾ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം, അപ്പൊ പിന്നെ അതിന്റെ ടേസ്റ്റ് ഫുള്ള് അങ്ങ് മാറും. അപ്പൊ അങ്ങനെ നമ്മള് ഇത് ഫുള്ള് നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം അതൊന്ന് തണുക്കാൻ വെക്കണം. തണുക്കാൻ വെക്കുക എന്ന് പറഞ്ഞാൽ ചൂടൊന്ന് മാറുക. അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളിയും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഒരു പാനിൽ നെയ്യ് ചൂടാക്കിയിട്ട് സവാളയും കറിവേപ്പിലയും ചേർത്തിട്ട് വഴറ്റിയെടുക്കുക. സവാള ഒരു ഗോൾഡൻ കളർ ആവുമ്പോഴേക്കും അരച്ചു വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയിൽ നിന്ന് നെയ്യ് തെളിയുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ പുളിവെള്ളവും ഉപ്പും ചേർത്തിട്ട് കുറച്ച് സമയം വേവിക്കുക. എന്നിട്ട് പുഴുങ്ങിയ മുട്ടകളിൽ ചെറിയ വരകളിട്ട് ഈ മസാല ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മുട്ടകൾ പൊട്ടിപ്പോകാതെ ശ്രദ്ധയോടെ ഇളക്കി ഈ മസാല നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കണം. ഏകദേശം 5 to 7 minutes വരെ ചെറിയ തീയിൽ വേവിച്ച ശേഷം മുകളിലൂടെ 1 spoon നെയ്യ് കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു വിഭവം കുറച്ചും കൂടി സ്വാദിഷ്ടമാകും. മുട്ടയെന്ന് പറയുന്നത് നമുക്കറിയാം മികച്ച പ്രോട്ടീൻ സ്രോതസ്സാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് പോഷക ഘടകങ്ങൾ മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട്. അതേസമയം മസാലകളിൽ അടങ്ങിയിരിക്കുന്ന കുരുമുളക്, ജീരകം, മല്ലി ഇതൊക്കെ ദഹനത്തിന് നല്ലതാണ്. അതുകൊണ്ട് തന്നെ ടേസ്റ്റും കിട്ടും, പോഷകമൂല്യവും ഇത് രണ്ടും കൂടി ഒരുമിച്ച് കിട്ടുന്ന ഒരു വിഭവമാണ്. നെയ്ച്ചോറ്, ചൂടുചോറ്, ചപ്പാത്തി, പൊറോട്ട, അപ്പം, അതുപോലെ നെയ് റോസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ നെയ് ദോശ എന്നിങ്ങനെ ഏത് ഭക്ഷണത്തിനൊപ്പവും ഈ വിഭവം മികച്ച കോമ്പിനേഷനാണ്. അപ്പൊ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ, എഗ് ഗീ റോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. വീണ്ടും നമുക്ക് നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

FIFA World Cup 2026. ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ പരാമർശിച്ച ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും പ്രായം കൂടിയ താരമായി ചരിത്രം കുറിച്ച കളിക്കാരന്റെ പേരെന്ത്? ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഉത്തരം അയക്കേണ്ട നമ്പർ 9495730333 9495730333. ഫിഫ വേൾഡ് കപ്പ് 2026.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിങ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
2: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
3: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയയില്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ക്ഷമയം.
1: ഹായ് ഹലോ, സ്കിന്ന് ഒന്ന് ബ്രൈറ്റ് ആകണം എന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് വഴികളൊക്കെ ട്രൈ ചെയ്തോ? എങ്കിൽ വളരെ സിമ്പിളായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന അടിപൊളി റിസൾട്ട് തരുന്ന ഒരു സിമ്പിൾ പൊടിക്കൈ, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. വെൽക്കം ടു ക്ഷമയം വിത്ത് മീ ആർ ജെ അപർണ. ഈ സ്കിന്ന് ബ്രൈറ്റ് ആകണം, നല്ല ഗ്ലോ ഉണ്ടാകണം, ഈവൻ ടൗൺ ആകണം എന്നൊക്കെ ഒരുപാട് പേര് ഇപ്പോഴും ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലേ. അപ്പോ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് വഴികൾ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടാകും. ചിലത് റിസൾട്ട് തരും, ചിലത് അത്ര പെട്ടെന്ന് റിസൾട്ട് ഒന്നും തരത്തില്ല. എങ്കിലും ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകാൻ റെഡിയാകുന്ന സമയത്ത് നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആയിട്ട് തോന്നിക്കണം, പെട്ടെന്നൊരു റിസൾട്ട് വേണം എന്ന് തോന്നുകയാണെങ്കിൽ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്ക്, അതാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, വെറും രണ്ട് ഐറ്റംസ് ആണ്. അത് നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്നതാണ് കേട്ടോ. എന്താണ് എന്നല്ലേ, ഉലുവയാണ്. നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡപ്പ നിറയെ ഉലുവ ഇരിക്കണത് കാണാം. അതിൽ നിന്ന് അമ്മ കാണാതെ അല്ലെങ്കിൽ ചേച്ചി കാണാതെ ഒരു പിടി ഉലുവ ഇങ്ങ് എടുത്ത് മാറ്റിക്കോ. ഇതാണ് നമുക്ക് വേണ്ടത്. ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ച് ഒരു ചെറിയ ടിന്നിലിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ജാറിലിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ അല്പം പാലുമായിട്ട് മിക്സ് ചെയ്ത് ഫേസിൽ ഇട്ടാൽ മതി. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ ഒരു മാറ്റം വരുന്നത് കാണാൻ സാധിക്കും. ഇത് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുമോ, അത്രയും നല്ലത്. ഇനിയിപ്പോൾ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റില്ല, ഭയങ്കര തിരക്കാണെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒന്നിടവ ദിവസങ്ങളിൽ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഇത് ഫേസിൽ വെച്ച് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അങ്ങ് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പം അത്രയുള്ളൂ, വളരെ സിമ്പിളായിട്ട് സ്കിന്ന് ബ്രൈറ്റ് ആകാൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ ട്രിക്കാണ് ഇന്ന് ചമയത്തിലൂടെ പറഞ്ഞു തന്നത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ചമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതിയെ ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഇത്രയും നേരം ചമയത്തിൽ കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ഫിഫ വേൾഡ് കപ്പ് 2026 ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ പരാമർശിച്ച ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും പ്രായം കൂടിയ താരമായി ചരിത്രം കുറിച്ച കളിക്കാരന്റെ പേരെന്ത്? ശരി ഉത്തരമയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഉത്തരമയക്കേണ്ട നമ്പർ 9495730333 9495730333. ഫിഫ വേൾഡ് കപ്പ് 2026.

0: കൊച്ചി ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള പി ആർ പി ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാ ഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ.

തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. നിലമഴ

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ரேடியோ மேக்ஃபாஸ் 90.4 டைம் செக்
1: 10 o'clock.
2: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുത് ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 7012586661.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
7: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
8: കാട് തേടി, കടല് താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി, ഒരു സഞ്ചാരം.
9: ശുഭയാത്ര എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും, പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. ആർജെ അമൃത കാർത്തിയക്കൊപ്പം ശുഭയാത്ര.
10: ഗുഡ് ഈവനിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്വീറ്റ് ഡ്രീംസിലേക്ക് സ്വാഗതം ചെയ്യുന്നു.

ഉത്തരമില്ല എന്ന് തോന്നിപ്പോകും. അതെന്താണെന്നല്ലേ, നമ്മുടെ കുട്ടിക്കാലത്ത് ചില കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ചെയ്തിരുന്നതെന്ന് ഇന്നും അറിയില്ല. പുതിയൊരു പേന വാങ്ങിയാൽ ആദ്യം പേരെഴുതണം. ചിലപ്പോൾ ഇന്നും അത് ചെയ്യുന്നവരുണ്ടാവും അല്ലേ. ഇനി പുതിയൊരു നോട്ട് പുസ്തകത്തിന്റെ അവസാന പേജിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തിക്കുറിക്കണം. സ്കൂൾ ബാഗ് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അതിന്റെ എല്ലാ സിപ്പും അഞ്ചാറ് പ്രാവശ്യം ഒന്ന് തുറന്നടയ്ക്കണം. ആരും പഠിപ്പിച്ച ശീലങ്ങളൊന്നുമല്ല, എന്നിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപോലെ ഉണ്ടായിരുന്ന ചെറിയ ചില സന്തോഷങ്ങൾ ഇന്ന് അതൊക്കെ ഓർക്കുമ്പോൾ തോന്നും അന്നൊന്നും വലിയ കാര്യമല്ലായിരുന്നു എന്ന്. പക്ഷേ അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ

മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെയൊക്കെ വീട്ടിലെ ഓരോ സാധനത്തിനും ഒരു കഥയുണ്ടായിരുന്നു. എന്താണെന്നല്ലേ, പഴയ വീടുകളിൽ വെറുതെ കിടക്കുന്ന ഒരു സാധനവും ഉണ്ടാകില്ല. പൊട്ടിയ ബക്കറ്റാണെങ്കിൽ അത് ചെടിച്ചട്ടിയാകും. പഴയ പത്രം നമ്മുടെ പുസ്തകങ്ങൾക്ക് കവറാകും. ഇനി ഹോർലിക്സ് കുപ്പിയാണെങ്കിൽ നമ്മുടെ പഞ്ചസാര സൂക്ഷിക്കാൻ ഉപയോഗിക്കും. ബിസ്ക്കറ്റിൻ തയ്യൽ പെട്ടിയാകും. ഇന്നതിനെ റീസൈക്ലിംഗ് ഒക്കെ എന്ന് നമ്മൾ വിളിക്കും. പക്ഷേ അന്നത് ജീവിതത്തിന്റെ ഭാഗമായിരുന്നു അല്ലേ. സാധനങ്ങൾക്ക് രണ്ടാമത്തെ ജീവിതം കൊടുക്കാൻ അറിയാമായിരുന്ന ഒരു തലമുറ എന്നൊക്കെ നമുക്ക് പറയാം. അതിന്റെ ഓർമ്മകളും

കുമാരിയെ, അന്നൊക്കെ സമയം പോകാനായിട്ട് നമ്മൾ പല വഴികൾ അന്വേഷിച്ചിട്ടുണ്ട്. ഇന്ന് സമയം കിട്ടാനും അവധി ദിവസങ്ങൾ തീരാതിരിക്കാനായിരുന്നു നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത്. രാവിലെ എഴുന്നേറ്റാൽ ഇന്ന് എന്ത് കളിക്കും, ഇതായിരുന്നു ചിന്ത. ഉച്ച കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരനെ വിളിക്കാനുള്ള ഒരു ഓട്ടം, വൈകുന്നേരം വീട്ടിലേക്ക് വിളിക്കുന്ന അമ്മയുടെ ശബ്ദം. ഇന്നും സമയം തന്നെ കിട്ടുന്നില്ല എന്നുള്ള പരാതിയാണ്. ഒരു ദിവസം 24 മണിക്കൂറല്ലേ ഉള്ളൂ എന്ന് തോന്നുന്നു. ജീവിതം മാറിയത് എപ്പോഴാണ്?

പലപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, അന്നൊക്കെ ചെറിയ കാര്യങ്ങൾ മതിയായിരുന്നു സന്തോഷിക്കാനെന്ന്. ഒരു പുതിയ പേന, അല്ലെങ്കിൽ ഒരു 10 രൂപയുടെ നോട്ട്, ഒരു ഐസ്ക്രീം, പരീക്ഷ കഴിഞ്ഞ ദിവസം, ബന്ധുക്കൾ വീട്ടിലേക്ക് വരുന്ന ദിവസം, ഇത്രയൊക്കെയായിരുന്നു സന്തോഷത്തിനുള്ള കാരണങ്ങൾ. ഇന്ന് സന്തോഷിക്കാൻ ഒരുപാട് കാര്യങ്ങൾ വേണമെന്ന് നമുക്ക് പലപ്പോഴും തോന്നും അല്ലേ. പക്ഷെ പിന്നിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, സന്തോഷം വലുതായിരുന്നില്ല, മനസ്സാണ് അന്ന് വളരെ ലളിതമായിരുന്നത് എന്നുള്ളത്.

നമ്മുടെയൊക്കെ ഓർമ്മകൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. ജീവിതത്തിൽ നടന്ന വലിയ സംഭവങ്ങളെക്കാൾ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ചില ചെറിയ നിമിഷങ്ങളാണ്. ഒരു പഴയ ബെഞ്ചിൽ എഴുതിയ നമ്മുടെ പേര്, പുസ്തകത്തിനുള്ളിൽ ഒളിപ്പിച്ച മയിൽപ്പീലി, മഴയുള്ള ദിവസം സ്കൂളിന് അവധി കിട്ടിയ സന്തോഷം, ബന്ധുവീട്ടിൽ നിന്ന് മടങ്ങുമ്പോൾ തോന്നിയ ചെറിയ വിഷമം, അന്നൊന്നും ഇവ ചരിത്രമാകുമെന്ന് തോന്നിയിരുന്നില്ല. പക്ഷെ ഇന്ന് ജീവിതമൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും തെളിഞ്ഞു കാണുന്നത് ഈ ചെറിയ നിമിഷങ്ങളാണ്. അതുകൊണ്ടാവാം ചില ഓർമ്മകൾക്ക് പഴക്കം തോന്നാത്തത്. അങ്ങനെ അങ്ങനെ ദാ നമ്മൾ വീണ്ടും പഴയകാല ഓർമ്മകളിലേക്ക് ഒരു കുഞ്ഞു യാത്ര പോയില്ലേ. ഇനിയുമുണ്ട് ഏറെ പറയാനും ഓർക്കാനുമൊക്കെ. എന്തായാലും ഇന്ന് സ്വീറ്റ് ഡ്രീംസിന്റെ സമയം ദാ ഇവിടെ അവസാനിക്കുകയാണ്. കൂടെ ഉണ്ടായിരുന്നത് ആർ ജെ അമൃത കാർത്തിക. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഗുഡ് നൈറ്റ്.

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.